മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടകം 13, 2026 ജൂലൈ 29, ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ഈ ജീവിതത്തിൽ സ്വന്തം അനുഭവത്തെക്കാൾ ഒരു വലിയ ഗുരുവും ഇല്ല. അതുപോലെ തന്നെ ഈ ജീവിതത്തെക്കാൾ വലിയ ഒരു വിദ്യാലയവും ഈ ഭൂമിയിൽ തന്നെയില്ല. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 2 മണിക്ക് വിമുക്തി, 3 മണിക്ക് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4 മണിക്ക് ഗസ്റ്റ് ഓഫ് ദി ഡേ, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 29. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ സ്ഥാപിതമായതും കുട്ടനാടിന്റെ കഥാകാരൻ തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതും ജ്യോതിശാസ്ത്രജ്ഞർ കുള്ളൻ ഗ്രഹം എന്നു കരുതപ്പെടുന്ന ഈറിസ് കണ്ടെത്തിയതുമൊക്കെ ഒരു ജൂലൈ 29. ജൂലൈ 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 29. ഇന്ന് അന്തർദേശീയ കടുവ ദിനം. വന്യജീവി സമ്പത്ത് സംരക്ഷണ ഭാഗമായി വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ നിലനിർത്തുന്നതിനെപ്പറ്റി ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. BBC ലൈറ്റ് പ്രോഗ്രാം റേഡിയോ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് 1945 ജൂലൈ 29. ജൂലൈ 29 അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ സ്ഥാപിതമായത്. US ബഹിരാകാശ വാഹനമായ Ranger 7 ചന്ദ്രനിൽ ഇറങ്ങിയത് 1964 ഇന്നേ ദിവസമായിരുന്നു. കുട്ടനാടിന്റെ കഥാകാരൻ തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1985 ജൂലൈ 29. ഇന്നേ ദിവസമാണ് ശ്രീലങ്കയിലെ വർഗീയ കലാപം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ ശ്രീലങ്കൻ കരാർ ഒപ്പിട്ടത്. ജ്യോതിശാസ്ത്രജ്ഞർ കുള്ളൻ ഗ്രഹം എന്ന് കരുതപ്പെടുന്ന ഈറിസ് കണ്ടെത്തിയത് 2005 ജൂലൈ 29. ഇന്ത്യ അവസാനമായി ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം നേടിയത് 1980 ഇന്നേ ദിവസമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലിയുടെ ചരമദിനമാണ് ഇന്ന്. 1997 മരണാനന്തരം ഭാരതരത്നം എന്ന ബഹുമതിക്ക് അർഹയായി. കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തെ മികവുറ്റതാക്കിയ ഇരയമൻ തമ്പി. സ്വാതി തിരുനാളിന്റെ ഗുരുവായും സദസ്സിലെ അംഗമായും ശോഭിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 1856 ജൂലൈ 29 അദ്ദേഹം നാടുനീങ്ങിയത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

Music

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ 2-ാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകൾ ാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
0: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 kg ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK യും ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമിഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 kg ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി RoG M John അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൌത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും TO മോഹനൻ MLA അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും MLA പറഞ്ഞു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത്

തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ 7:25.

0: You are now listening to Radio Santanam 90.4 FM. Stay tuned.
1: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2-ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1-ാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപ്പാദന മേഖല 7.8% വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാറ്റ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
1: A country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
0: അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്കു നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. DRDO സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കേരളത്തിൽ അമിത വേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനെത്തിൽ ഇന്ത്യയുടെ സോനമുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-2 ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. യുഎസ് സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി യുഎസ്. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000

0: ട്രോട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഇന്ത്യസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES-ൽ ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES-ലേക്ക് തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447606039400070890 9447560336.
2: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
0: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.
5: ജീവൻ സാങ്കേതിക സഹായം ശ്യാംദാസ്.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെ കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകർന്നു തരുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്രയിൽ. മലയാള സാഹിത്യത്തിലെ നിരവധി സാഹിത്യ ശാഖകളെക്കുറിച്ചും നിരവധിയായ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആത്മകഥകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് വിവരങ്ങളാണ് ശ്രോതാക്കൾക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളെയും കുറിച്ച് അക്ഷരമുദ്രയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ നിങ്ങൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് GR ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ 2 ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളാണ് ഞാൻ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് വാസന എന്ന ഈ കൃതിയുടെ വിശേഷങ്ങൾ ഈ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GR ഇന്ദുഗോപനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ കൊല്ലങ്കാരായ എല്ലാവർക്കും അറിയാം. വളരെ ശ്രദ്ധേയനായ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമാണ് GR ഇന്ദുഗോപൻ. അദ്ദേഹം ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നാണ് വാസന എന്ന ഈ കൃതിയെ വിശേഷിപ്പിച്ചത്. വർക്കലയിലാണ് ഗ്രന്ഥകാരന്റെ ജനനമെങ്കിലും നമ്മുടെ തീരഗ്രാമമായ ഇരവിപുരം വാളത്തെങ്കിലായിരുന്നു അദ്ദേഹം തുടർ ജീവിതം. പോളയത്തോട് റോസ്ഡെയിൽ സ്കൂളിലും മയ്യനാട് സ്കൂളിലുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. തുടർന്ന് അദ്ദേഹം കൊല്ലം SN കോളേജിലും തിരുവനന്തപുരത്തും കോളേജ് ജീവിതം പൂർത്തീകരിച്ചു. സാഹിത്യത്തിൽ ബിരുദവും സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത അദ്ദേഹം പത്രപ്രവർത്തനത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കുകയും തുടർന്ന് പഠനകാലത്തു തന്നെ മലയാള മണ്ണ് എന്ന ദിനപത്രത്തിന്റെ കൊല്ലം ലേഖകനാകുകയും തുടർന്ന് അദ്ദേഹം നിരവധി വർഷങ്ങളായി മലയാള മനോരമയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ടാകട്ടെ തൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജി ആർ ഇന്ദു ഗോപന്റെ നിരവധി കൃതികൾ നമ്മിലേക്ക് നിരവധി സിനിമകളായി എത്തിയിട്ടുണ്ട്. ഇത് നാം ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിരവധിയായ കൃതികളുണ്ട്. 1974 ജി ആർ ഇന്ദു ഗോപൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചും നിരവധി വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ അക്ഷരമുദ്രയുടെ ആദ്യത്തെ എപ്പിസോഡിൽ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറേയധികം ആഴത്തിലേക്ക് അതിനെക്കുറിച്ച് പോകാതിരിക്കുന്നത്. ഇന്ദു ഗോപന്റെ നിരവധി കൃതികളുണ്ട്. ജനശ്രദ്ധ ആകർഷിച്ച നിരവധി സിനിമകളുണ്ട്. ഭൂമി ശ്മശാനം, മണൽ ജീവികൾ, മുതലലായനി, കൊടിയടയാളം, കാളഗന്ധകി,

വിലായത്ത് ബുദ്ധ, നാലഞ്ച് ചെറുപ്പക്കാർ, ഇങ്ങനെ നിരവധി കൃതികളുണ്ട്. ഈ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന കഥയാണ് ഈ അടുത്ത് പൊന്മാൻ എന്ന ജനശ്രദ്ധയെ ആകർഷിച്ച സിനിമ നാം കണ്ടത്. ഇങ്ങനെ നിരവധി വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഈ ബുക്കിന്റെ പ്രസാധകർ തന്റെ ആദ്യ പുസ്തകത്തിന്റെ പ്രസാധകരായ സൈന്ദവ ബുക്സാണ് എന്നും ഇന്ദു ഗോപൻ ഈ കൃതിയിൽ നമ്മോട് പറയുന്നു. സൈന്ദവ ബുക്സിന്റെ പ്രസാധകനായ KG അജിത് കുമാറിനെ കുറിച്ചും അദ്ദേഹം ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ ആമുഖ അധ്യായവും ഒന്നാമത്തെ അധ്യായവുമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. അമ്മയുടെ ഗർഭജലാശയത്തിൽ കിടന്ന ശിശുവിന്റെ ചിന്തകളും അതിനോട് ചേർത്ത് വയ്ക്കുന്ന നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും അമ്മയുടെ ആ ഒരു ഗന്ധം അറിഞ്ഞ് ഗർഭജലാശയത്തിൽ കിടന്ന കുട്ടി ആയതുകൊണ്ടാകാം അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണത്തോടും അമ്മ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങളോടും ഒരു കുട്ടിക്ക് ഏറെ പ്രിയം തോന്നുന്നത് എന്നും ഗ്രന്ഥകർത്താവ് നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും കഴിഞ്ഞ ആഴ്ചയിലെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മകളിലും ഗർഭജലം കുടിച്ചതിന്റെ ഗന്ധവും ഒക്കെ അദ്ദേഹം വളരെ ആഴത്തിൽ നമ്മോട് വിവരിക്കുന്നുണ്ട്. ഗർഭജലത്തിന്റെ ഗന്ധത്തെക്കുറിച്ചാണ് അധ്യായത്തിൽ മുഴുവൻ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ അധ്യായമാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വായിക്കുന്നത്. പുസ്തകത്തിന്റെ ഗന്ധം എന്നാണ് ആ അധ്യായത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായി വായിച്ച പുസ്തകത്തിന്റെ മണം, ആ പുസ്തകം ഏതെന്ന് ഓർമ്മയുണ്ട്. അത് വായിച്ച ദിവസം പോലും എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു ക്രിസ്മസിന്റെ അന്നായിരുന്നു, December 25. എനിക്ക് 7 വയസ്സ്, വർഷം 1980. അച്ഛൻ അന്ന് രാത്രി വന്നപ്പോൾ ഒരു പൂമ്പാറ്റ അമർ ചിത്രകഥ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. Lekkam 11, കഥ പരിഷിത്ത്. പലക, ഓല, അടുപ്പിലെ വിറക്, ഇതിന്റെയൊക്കെ ഗന്ധമാണ് വീടിന്. തൊട്ടുപിറകിലുള്ള ഉമ്മയുടെയും മക്കളുടെയും ചെറുകുടിലിന് മണ്ണിന്റെ ഗന്ധമാണ്. അവർക്ക് തറയിൽ ചാണകം പോലുമില്ല, വെറും മണ്ണ്. അതിൽ പായ വിരിച്ചാണ് 4-5 അംഗങ്ങൾ കിടക്കുന്നത്. എന്റെ തറ സിമിന്റ് ഇട്ടതാണ്. ആ സമ്പന്നതയിൽ വീടിന്റെ തേക്കിൻ തൂണ് ചാരി നിലത്തിരുന്ന് അച്ഛൻ ആ കഥ എനിക്ക് വായിച്ചു തന്നു എന്നും കഥാകൃത്ത് എഴുതുന്നു. ഇന്നും മറന്നിട്ടില്ല. തക്ഷകനാൽ വധിക്കപ്പെടുമെന്നാണ് പരിഷ്യത്തിന്റെ വിധി. സർപ്പരാജാവാണ് തക്ഷകൻ. തക്ഷകൻ വിധി നടപ്പാക്കാൻ യാത്രയാവുകയാണ്. വിധി മാറ്റാവുന്നതല്ല, അതിനാൽ താൻ അത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ തക്ഷകന് തർക്കമില്ല. ഇങ്ങനെ അധ്യായം 2, പുസ്തകത്തിന്റെ ഗന്ധം എന്ന അധ്യായത്തിൽ അദ്ദേഹം നിരവധി ഓർമ്മകളാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ചിമ്മിനിയിലെ വെട്ടത്തിലേക്ക് തുറന്നിട്ട വാതിലിലൂടെ കാറ്റു കയറി വരുന്നു. മുറിയിലെ ചിമ്മിനി വെട്ടം അതിനനുസരിച്ച് ഉലഞ്ഞ് ചുമലിൽ വലിയ നിഴലുകളായി ആടിക്കളിക്കുന്നു. മുറിയിലെ ഓരോ വസ്തുവും പല രൂപത്തിൽ വാ പിളർത്തുകയാണ്. അതും പോരാഞ്ഞ് പുറത്ത് അണഞ്ഞു തുടങ്ങിയ തീക്കൂന വീണ്ടും ഓറഞ്ച് നിറത്തിൽ ജ്വലിച്ചു തുടങ്ങി. പെട്ടെന്ന് തീ ആളിക്കത്തി. വിറകിലെ നനവിന്റെ അവസാന പ്രതിരോധവും നിലവിളിച്ചുകൊണ്ട് കീഴടങ്ങിയെന്നും കഥാകൃത്ത് പറയുന്നു. 1996 മനോരമയിൽ അദ്ദേഹം തുടക്കം കുറിച്ചതിന്റെ വിശേഷങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഈ അധ്യായം ഞാൻ പൂർണ്ണമായി വായിക്കുകയല്ല ചെയ്യുന്നത്. ഈ അധ്യായത്തിന്റെ ഏതാനും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. 1996 തുടക്കം, ഞാൻ കൊല്ലം മനോരമയിൽ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ടുള്ള പരീക്ഷ എഴുതാൻ എത്തുകയാണ്. എന്റെ നഗരമാണ് വീട്ടിൽ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ മനോരമ ഓഫീസിലേക്ക്. അയൽപക്കം എന്ന അലസത എന്നും കഥാകൃത്ത് പറയുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് ഇന്നത്തെ അക്ഷരമുദ്രയിൽ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നാണ് വാസന എന്ന കൃതിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. സൈന്ധവ ബുക്സാണ് ഈ കൃതിയുടെ പ്രസാധകർ. തന്റെ ആദ്യ കൃതിയുടെ പ്രസാധകരാണ് സൈന്ധവ ബുക്സ് എന്ന് ജി ആർ ഇന്ദുഗോപൻ ഈ കൃതിയിൽ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു കൃതിയുടെ അധ്യായം 2 പുസ്തകത്തിന്റെ ഗന്ധം എന്ന അധ്യായമാണ് ഞാൻ വായിച്ചു കൊണ്ടിരുന്നത്. അതില് 1996 അദ്ദേഹം കൊല്ലത്ത് മനോരമയിൽ സബ് എഡിറ്റർ ട്രെയിനിയായി പരീക്ഷ എഴുതാൻ എത്തിയതിന്റെ വിശേഷങ്ങളാണ് ഞാൻ വായിച്ചു കൊണ്ടിരുന്നത്. രാവിലെ ക്രിക്കറ്റ് മാച്ച് ഉണ്ട്, ഞാന് അതിന് പോകാൻ കഴിയില്ല എന്നും ടെസ്റ്റ് എഴുതാൻ പോകണമെന്നും അതനുസരിച്ച് ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു എന്നൊക്കെയാണ് കഥാകൃത്ത് ഈ കൃതിയിൽ പറയുന്നത്. പത്രം ഓഫീസിന്റെ കോമ്പൗണ്ടിനകത്ത് കയറാതെ പുറത്തു സൈക്കിൾ ചാരിവെച്ച് വേഗം പോകണം. അകത്ത് കയറിയപ്പോൾ 3 പൊക്കത്തിലുള്ള കൂറ്റൻ ന്യൂസ് പ്രിന്റിന്റെ കെട്ടുകൾ, അതിന്റെ ഗന്ധം, പഴയ ഏതോ ഓർമ്മ, ഒരാകർഷണം. അന്ന് 1981 March 10 ഞാൻ ശ്രീ അയ്യപ്പനിൽ നിന്ന് വലിച്ചു കയറ്റിയ ഗന്ധം എനിക്ക് പെട്ടെന്ന് തിരികെ കിട്ടി. 15 മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ പച്ച യുവാവാണ്. എന്റെ ഗ്രന്ഥികൾ ഊർജസ്വലമാണ്. മറവിക്കൂടുകൾ ഒരുങ്ങി തുടങ്ങിയിട്ടില്ല. ഇനി ഒരു 100 ഞാനിനി ശ്വസിക്കുന്നത് ഈ ഗന്ധമാണെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. ആ ഗന്ധം ഇന്നും എനിക്കൊപ്പമുണ്ട്. പത്രപ്രവർത്തനം വിട്ടൊരു വേലയില്ല. ജോലിയിൽ നിന്ന് രാജിവെച്ചാലും ഒരു പത്രപ്രവർത്തകൻ എന്നും പത്രപ്രവർത്തകൻ തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. രാജിവെച്ച് 4 കഴിഞ്ഞൊരു ദിവസം ആ ചടങ്ങിൽ എന്റെ അഭ്യുദയകാംക്ഷിയും പത്രത്തിന്റെ ദൈനംദിന നിർമ്മിതിയിലെ പ്രധാന ചുമതലക്കാരനുമായ കഥാകൃത്ത് ജോസ് പനച്ചിപ്പുറത്തിനോട് ഞാൻ ചെവിയിൽ പറഞ്ഞു, ഇന്ന ഗ്രാമത്തിൽ ഇന്ന സംഭവത്തിന്റെ 100 വരുന്നത്. ലോകവിജയമാണ് ആ ഗ്രാമീണർ നേടിയത്. അടുത്ത സെക്കൻഡിൽ അദ്ദേഹം അത് പിടിച്ചെടുത്തു. ഞാൻ വിളിച്ചു പറഞ്ഞു ചെയ്യിച്ചോളാം സൺഡേയിലെന്നും. ഇങ്ങനെ കുറേയധികം വിശേഷങ്ങളാണ് 2 തന്റെ ജീവിതവുമായി ചേർന്ന് കിടക്കുന്ന നിരവധി ഓർമ്മകളെയും നിരവധി വാസനകളെയുമാണ് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഈ 2 ഏതാനും കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ ഒന്ന് വായിക്കാം. 1 മുതൽ 4 ക്ലാസ്സുകളിൽ ഞാൻ നഗരത്തിലെ റോസ്ഡെയിൽ എന്ന സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടുന്ന് ബസ് കയറി ഇരവുരത്ത് തിരുമുക്ക് എന്ന സ്ഥലത്താണ് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് അവിടുന്ന് 1 നടക്കണം. തിരുമുക്കിലെ ഒരു പത്ര ഏജന്റിനെ അച്ഛൻ തന്റെ സുഹൃത്തു വഴി ഏർപ്പാടാക്കി തന്നു. ചെറിയ മണ്ണുകൊണ്ടുള്ള വീടാണ് ഏജന്റിന്റേത്. ഏജന്റ് അണ്ണൻ എപ്പോഴും അവിടെ കാണണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ചേച്ചി എനിക്കുള്ള ബാലപ്രസിദ്ധീകരണങ്ങളുടെ ഒരു കോപ്പി എടുത്തു മാറ്റിവെക്കുമായിരുന്നു എന്നും കഥാകൃത്ത് പറയുന്നു. സ്കൂൾ വിട്ട് നേരെ അങ്ങോട്ടാണ് കയറുന്നത്. ചേച്ചിക്കൊരു കൈക്കുഞ്ഞുണ്ട്, പെൺകുട്ടി. പിന്നീട് സ്വാതന്ത്ര്യത്തോടെ ഞാൻ വീടിനകത്ത് കയറി അടുക്കി വെച്ച പുസ്തകങ്ങൾ പരതാൻ തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് വേണ്ടത് ചികഞ്ഞെടുക്കുന്ന ഒരവസ്ഥ പിന്നീട് വന്നു എന്നും ജി ആർ ഇന്ദുഗോപൻ പറയുന്നു. 5

കഴിഞ്ഞപ്പോൾ ഞാൻ മയ്യനാട് സ്കൂളിലേക്ക് മാറി. ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായി കൊല്ലത്ത് പോകാൻ പഠിച്ചു. എങ്കിലും നന്ദിയോടെ ഞാൻ ആ വീട് കാണുമ്പോൾ നോക്കുമായിരുന്നു. കാലപ്പഴക്കത്തിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി. അടുത്തിടെ തിരുവനന്തപുരം ലുലു മോളിൽ ഞാൻ എഴുതിയ ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. മറ്റൊരിടത്ത് ഡി സി ബുക്സിന്റെ താൽക്കാലിക പുസ്തകമേള. ഞാൻ അതിനിടയിൽ നിന്നപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ശങ്കിച്ച് എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന ആളല്ലേ? ഞാൻ തലയാട്ടി. അവൾ പറഞ്ഞു, ഞാൻ തിരുമുക്കിനടുത്താണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, തിരുമുക്കിലെവിടെ? അവൾ എന്തു പറയണമെന്ന് അറിയാതെ ശങ്കയോടെ ദൂരെ ചൂണ്ടിക്കാണിച്ചു. അമ്മയാണ്, ഓർമ്മയുണ്ടോയെന്നറിയില്ല. അമ്മ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ചേച്ചി, എനിക്ക് പുസ്തകങ്ങൾ എടുത്തു തന്ന ചേച്ചി. ആ മൺചുമരിന്റെയും പുസ്തകത്തിന്റെയും കൂടി കുഴഞ്ഞ ഗന്ധം. വീണ്ടും ആയിരക്കണക്കിന് മനുഷ്യന്മാർ തെക്കുവടക്ക് നടക്കുന്ന ആ കോൺക്രീറ്റ് മോളിൽ നിന്നും അതെങ്ങനെ പൊട്ടി ഉയർന്നെന്ന് എനിക്കറിയില്ല. മൂലയിൽ തൊട്ടിലാടുന്ന ആ പെൺകുട്ടിയാണ് എന്റെ അടുത്തു വന്ന ആ സ്ത്രീ. ഞാൻ ചെന്ന് ചേച്ചിയുടെ കയ്യിൽ പിടിച്ചു. ചേച്ചി, പത്രമാസിക കെട്ടുകളിൽ നിന്ന് ഭരതി ചിലതെനിക്ക് എടുത്തു നീട്ടുന്നു. അനുഗ്രഹം പോലുള്ള കരങ്ങൾ, ആ അക്ഷരം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്, അന്തസ്സായി തലയുയർത്തി നിൽക്കുന്നത്. വലിയ മാറ്റമില്ല, അധികം നരച്ചിട്ടില്ല, കെട്ടിപ്പിടിച്ചു. മകൾക്ക് മകനുണ്ട്, അവനും ഒപ്പമുണ്ട്. അങ്ങനെ ചില ഗന്ധങ്ങൾ അലിയുന്നില്ല. അവ മൂക്കിനു മുന്നിൽ ഒരു ഓർമ്മ കൊണ്ട് ഊന്നുവടിയാവുന്ന മട്ടിൽ കാത്തു നിൽക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും ഉണർന്നു വരാൻ എന്നും ജി ആർ ഇന്ദു ഗോപൻ നമ്മോട് പറയുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ജി ആർ ഇന്ദു ഗോപൻ ഏറെ ജനപ്രിയനായ എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്, മലയാള നോവലിസ്റ്റും കഥാകൃത്തും ചെറുകഥാകൃത്തും ഒക്കെയാണ്. 10 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്ദു ഗോപനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ കൊല്ലങ്കാരുടെ ഒരഭിമാനമാണ്, ഒരഹങ്കാരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ദു ഗോപനെ വിശേഷിപ്പിക്കാം. ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയെക്കുറിച്ചാണ്, ആ കൃതിയിലെ കുറെ അധ്യായങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നത്. സൈന്ദവ ബുക്സാണ് ഈ കൃതിയുടെ പ്രസാധകർ. ഇന്ദു ഗോപന്റെ കുറേയധികം ഓർമ്മകളാണ് ഇതിലൂടെ നമ്മിലേക്ക് അദ്ദേഹം പകർന്നു തരുന്നത്. ഓർമ്മയുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും കഥാകൃത്ത് നമ്മോട് പറയുന്നു. 3 അധ്യായത്തിൽ അദ്ദേഹം പറങ്കിമാം പൂവിന്റെ ഗന്ധം എന്നാണ് ആ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ വിഖ്യാത ഗന്ധത്തെക്കുറിച്ച് പറയുന്നു. അതിലും മാസ്മര ഗന്ധമായി തോന്നിയിട്ടുള്ളത് പറങ്കിമാവ് അഥവാ കശുമാവ് പൂക്കുമ്പോഴാണ്. ശ്വസിക്കുന്നത് ഒരുതരം ലഹരിയാണ് എന്നാണ് ഗ്രന്ഥകാരനായ ഇന്ദു ഗോപൻ പറയുന്നത്. കാവിനുള്ളിൽ പറങ്കിമാവ് പറിക്കാൻ തോട്ടിയുമായി ആർക്കും പോകാം. ചെറുപ്പക്കാർക്ക് അതൊരു വലിയ വരുമാന മാർഗം കൂടിയാണ്. പറങ്കിയണ്ടി വാങ്ങാൻ ചാക്കുമായി വരുന്ന കച്ചവടക്കാർ അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് അധ്യായം 3 അദ്ദേഹം നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചാഞ്ഞ പറങ്കിമാവിൻ കൊമ്പുകൾക്കിടയിൽ ഈ ഗന്ധം പേറി കളിച്ച ഓർമ്മകൾ ഏറെയുണ്ട്. അതിനാൽ ഞാൻ ആ ഒരു പറങ്കിമാവ് തിരുവനന്തപുരത്ത് എന്റെ വീട്ടുപറമ്പിൽ നട്ടു, അത് പൂവിട്ടു. പഴയ മാസ്മര ഗന്ധം കിട്ടുന്നുണ്ടോ? ഓർമ്മകൾ എത്തുന്നുണ്ട്. ഓ, അത് മതി. പ്രായം കഴിയുമ്പോൾ മനുഷ്യർക്ക് ഗന്ധിക്കാനുള്ള ശേഷി കുറയും. അത് ഏറ്റവും ഉച്ചയിലെത്തുന്നത് നമ്മുടെ ബാല്യ കൗമാരങ്ങളിലാണ്. തിരുവനന്തപുരത്തെ എന്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന പറങ്കിമാങ്ങ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. കുട്ടികൾക്ക് അതിന്റെ കനവും കെട്ടും കരയും പറ്റില്ല. അവരുടെ ഓർമ്മകളിൽ അതില്ല. നമുക്ക് ആ ചുനയോടാണ് പ്രിയം, ഓർമ്മകളെ കുത്തിയെടുക്കുന്ന ഒന്ന് എന്നും അദ്ദേഹം പറയുന്നു. എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായ ഒരു കൃതിയാണ് വാസന എന്ന ഈ കൃതി. കാരണം ഇത്തരം ഒരു ഗന്ധത്തെക്കുറിച്ച് മലയാള സാഹിത്യത്തിൽ നമ്മിലേക്ക് എത്തപ്പെട്ട, വാസനയെക്കുറിച്ച് പ്രത്യേകിച്ച് എത്തപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം ഒക്കെ ചിരിച്ചും കളിച്ചും വളർന്ന നമ്മുടെ ബാല്യം പിന്നിട്ട വഴികളിലൂടെയൊക്കെയുള്ള ആ ഒരു ഗന്ധത്തെക്കുറിച്ച് വളരെ ആഴത്തിലാണ് നമ്മുടെ ജീവിതവുമായി ചേർത്ത്

0: ഈ ഒരു ഗ്രന്ഥകർത്താവ് നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. വളരെയധികം ലക്ഷം വർഷം മുൻപും ഇന്ത്യയിൽ മാവുണ്ട് എന്നും കശുമാവാണതെന്നും പക്ഷേ അതിൻ്റെ മണം വീശാൻ തുടങ്ങിയിട്ട് 500 വർഷമായിട്ടേ ഉള്ളൂ എന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. മാമ്പൂവിൻ്റെ മണം അത് അത്രയ്ക്ക് ഗാഢമല്ല, കുറച്ചുകൂടി മൃദുലവും സുഖവുമുള്ളതാണ്. ഞാനും 2 സുഹൃത്തുക്കളും കൂടി ഒരിക്കൽ കർണാടകയിൽ ഒരു മാന്തോപ്പിന് നടുവിലെ റിസോർട്ടിൽ പാർക്കാൻ ചെന്നു. ആ തോപ്പിന്റെ ഉടമയും എന്റെ കൂട്ടുകാരിൽ ഒരാളായ ഡോക്ടറും കർണാടകയിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. റിസോർട്ടിൽ 1600 മാവുകളുണ്ട്. ഇതിനിടയിൽ കോട്ടേജുകളും നീന്തൽ കുളങ്ങളുമുണ്ട്. സകല മാവുകളും ഒരുമിച്ച് പൂത്തു നിൽക്കുന്നു. മത്തടിപ്പിക്കുന്ന ഗന്ധം. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, നല്ലത്, ഇതുപോലെ ഗന്ധിതമായ ഒരിടത്ത് നമ്മൾ താമസിച്ചിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉടമ വന്ന് അയാളുടെ കൂട്ടുകാരനായ ഞങ്ങൾക്കൊപ്പമുള്ള ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് വേറൊരു ചെറിയ തോട്ടമുണ്ട്, ഇത്ര സൗകര്യമില്ല, എന്നിരുന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ആകുമ്പോൾ മാവ് പൂക്കാൻ മരുന്നടിച്ചിട്ടില്ല, ഇത്രയും മണമില്ല, ഇതല്ലേ രസം, ഈ മണം നല്ലതല്ലേ, ഉടമ ചിരിച്ചു. ഇങ്ങനെ പറങ്കിമാവ് പൂക്കുന്നതിൻ്റെയും മാവ് പൂക്കുന്നതിൻ്റെയും ഒക്കെ നിരവധി ഗന്ധങ്ങളെക്കുറിച്ച് കഥാകൃത്ത് നമ്മോട് പറയുകയാണ്. കശുവണ്ടി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചും അണ്ടിയാപ്പീസുകളെക്കുറിച്ചും അണ്ടിയാപ്പീസുകൾ പരിസരത്ത് ഉള്ള കുറേയധികം മണങ്ങളെക്കുറിച്ചൊക്കെയാണ് അങ്ങനെ തന്നെയാണ് എടുത്തു പറഞ്ഞ് കഥാകൃത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. പറങ്കിമാമ്പൂവിൻ്റേത് മാത്രമല്ല, തോട്ടണ്ടി കരിയുന്ന ഗന്ധവും ഞങ്ങൾ കൊല്ലത്തുകാർക്ക് പരിചിതമാണ് എന്നും അദ്ദേഹം പറയുന്നു. അണ്ടിയാപ്പീസുകൾ പരിസരത്ത് പലതുണ്ട്, സർക്കാരിൻ്റെതും അല്ലാത്തതുമായി. ആഫ്രിക്കയിൽ നിന്ന് തോട്ടണ്ടി കൊണ്ടുവന്ന് വറുത്തു തല്ലി പരിപ്പാക്കുന്ന വ്യവസായം, സ്ത്രീകൾ തോട്ടണ്ടി തല്ലുന്ന താളമുള്ള ശബ്ദം, വലിയ പുകക്കുടലുകളിലൂടെ തോട്ടണ്ടി കരിയുന്ന ഗന്ധം പരിസരമാകെ പടരും. നല്ല പുകയല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതിൻ്റെ തീഷ്ണമായ ഗന്ധം. കശുവണ്ടി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് അണ്ടിത്തോട് വിലക്കുറവിൽ കിട്ടുമായിരുന്നു. അത് ചാക്കിൽ കെട്ടി തലയിൽ ചുമന്നായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. ആഴ്ച അവസാനം വീട്ടിലേക്ക് പോകുന്ന പാകത്തിന് ഇന്ധനവുമായി വിറകിന് പകരം ആ ഒരു തോട് അവര് ഉപയോഗിച്ചിരുന്നു എന്നും കഥാകൃത്ത് പറയുന്നു. തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ കാലത്ത് ഞങ്ങളുടെ പരിസരത്ത് സമൂസ ഉണ്ടാക്കുന്ന തമിഴന്മാരുടെ വീടുണ്ടായിരുന്നു. അയൽക്കാർ പരാതി കൊടുത്ത് ഓടിച്ചു. കശുവണ്ടിത്തോട് കൊണ്ടായിരുന്നു പാചകം. ആ ഗന്ധം അസഹനീയമാണ്. പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നും കഥാകൃത്ത് നമ്മോട് പറയുന്നു. അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളെ കുറിച്ചാണ്. വാസന എന്ന കൃതിയുടെ കുറെ അധികം വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന ഈ കൃതിയുടെ എത്രയെത്ര വിശേഷങ്ങൾ പങ്കുവച്ചാലും മതിയാകയില്ല. തുടർന്നുള്ള എപ്പിസോഡിൽ ഈ കൃതിയുടെ തന്നെ കുറേയധികം അധ്യായങ്ങൾ അതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം. കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുവേട്ടാ, വെൽക്കം ബാക്ക്.
4: നമസ്കാരം
3: അനുവേട്ട. അപ്പൊ ഇന്ന് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ആണ് നമുക്കുള്ളത് അല്ലേ? ടെക് ലോകത്തിൽ മൊത്തം വലിയ സംസാര വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് പല ന്യൂസുകളും കാര്യങ്ങളും.
4: ഞെട്ടിക്കുന്നത് മാത്രമല്ല, തുല്യമായി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം.
3: അതെ അതെ അതെ, കാര്യം അത് നമുക്ക് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പറഞ്ഞു പറഞ്ഞു പോവാം അല്ലേ? അപ്പോ നമുക്ക് താമസിപ്പിക്കാതെ ആദ്യം തന്നെ ഫസ്റ്റ് ന്യൂസിലേക്ക് കയറാം. അതായത് ഒപ്പോ അവരുടെ പുതിയ എ സീരീസ് ഫോണും ആയിട്ട് വരുവാണ്. 1+ഉം ആയിട്ട് ഒക്കെ ചേർന്നിട്ട് അവരുടെ മിഡ് റേഞ്ച് ഫോണും ഒപ്പോടെ ഫോണും ഒക്കെ ആയിട്ട് 10,000 mAh ബാറ്ററി ആയിട്ടൊക്കെയാണ് വരാൻ പോകുന്നതാണ് നമുക്ക് ചില ലീക്സ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ലീക്സ്, ഏതൊക്കെ ഫോണുകളാണ് വരുന്നത്? 1+ഉം 1 ഒപ്പോയും വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമാണോ വരുന്നത്?
4: അല്ല, രണ്ട് ഫോണുകളും വരുന്നുണ്ട്. ഇപ്പൊ

0: ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി 10,000 mAh ലേക്ക് പോകുന്നതായിട്ട് ഇപ്പൊ എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ചെയ്യുന്നതാണ്. റിയൽമി, ഷൗമി, പിന്നെ ഐ ക്യു, അവരെല്ലാരും ഈ 10,000 mAh ബാറ്ററിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പോ ഇപ്പം പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം, ഓപ്പോയും വൺ പ്ലസും ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം 10,000 mAh ബാറ്ററി ആണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് ന്യൂസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഭാഗം ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ഓപ്പോയുടെ A6 Pro-ക്കാണ്. A6 Pro 5G അത് 7,000 mAh ആണ്. 80 W ഫാസ്റ്റ് ചാർജിങ് ജാനുവരി ലോഞ്ച് ചെയ്ത. വൺ പ്ലസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് നോട്ട് 6 ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ആ റേഞ്ചിൽ. അത് 9,000 mAh ഉണ്ട്, അതിനും 80 W ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷെ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് April 7 അപ്പൊ ഇനി ഓപ്പോയുടെ ഒരു A-സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്നത്, അവരുടെ മാനുഫാക്ചറിംഗിൽ കിടക്കുന്ന ഒരു A-സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്ന 10,000 mAh സിംഗിൾ സെൽ ബാറ്ററി ആയിട്ടാണ്. അതായിരിക്കും ഈ 10,000 mAh ബാറ്ററിയുടെ സീരീസിൽ ഏറ്റവും ആദ്യത്തെ സീരീസ് ഫോൺ എന്ന് പറയുന്നത് A-സീരീസ് ആണ്. ആ A-സീരീസിലെ ഫോൺ ആയിരിക്കും. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഓപ്പോ അത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ വൺ പ്ലസ് ഒരു മിഡ് റേഞ്ച് ഫോൺ, ഒരു പ്രോ മോഡലിന് മിഡ് റേഞ്ച് ഫോണിന് 10,000, അതിന്റെ കോഡ് നെയിം SM8845 എന്നും പറഞ്ഞിട്ടാണ് കോഡ് നെയിം ഇട്ടേക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി 10,000 mAh ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പോലും 10,000 mAh ബാറ്ററി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അതാണ് അത് കാണിക്കുന്നത് അർത്ഥം. പിന്നെ ഇത് ശരിക്കും ഈ ട്രെൻഡ് ഈ ലാർജർ ബാറ്ററി, സിംഗിൾ സെൽ ലാർജർ ബാറ്ററീസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീൽ ബ്രേക്കർ ആയിട്ട് മാറുകയാണ്. കാരണം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്
1: സിംഗിൾ സെൽ ബാറ്ററി എന്ന് പറയുമ്പോൾ
0: സാധാരണഗതിയിൽ മൾട്ടി സെൽ ബാറ്ററീസ് ആണ്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ല് ഡാമേജ് ആയാലും മറ്റേ ബാക്കി 2-3 സെൽസിന്റെ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ഫോൺ നമുക്ക് സാധ്യത യൂസ് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ ഒറ്റ സെൽ, സിംഗിൾ സെല്ലാണ്, സിലിക്കൺ കാർബൺ ആണ്, ലിഥിയം ആണ് അല്ല, സിലിക്കൺ കാർബൺ ആണ്. അപ്പൊ കുറച്ചും കൂടെ ലൈഫ് കിട്ടും, ചാർജിങ് കപ്പാസിറ്റി, അതായത് ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചാർജിങ് ടൈമും കുറവായിരിക്കും.
1: പക്ഷെ ഞാനപ്പോ എന്റെ ഒരു ഡൗട്ട്, മറ്റേത് ഈ പറഞ്ഞ നമുക്ക് ഒരു സെല്ല് കംപ്ലൈന്റ് ആയാലും മറ്റേ സെല്ല് വർക്ക് ചെയ്യുന്ന പറഞ്ഞു, പക്ഷേ ഇവിടെ സിംഗിൾ സെൽ ബാറ്ററി ആകുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഡാമേജ് ആയാലും മൊത്തത്തിൽ ഫോൺ ഡെഡ്
0: ആവും, ഫോൺ ഡെഡ് ആവും, അത് റീപ്ലേസ് ചെയ്യേണ്ടിയും വരും. പക്ഷെ ഇപ്പം ഈ സിലിക്കൺ കാർബൺ ആയതിന് ശേഷം അങ്ങനത്തെ ബാറ്ററി ഫെയിലിംഗ് റേറ്റ്സ് റേഷ്യോ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എങ്ങനെ പോയാലും 4-5 കൊല്ലമൊക്കെ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഇപ്പൊ ഇവിയുടെ കേസിലും കാറിന്റെ കേസിലും ഇപ്പം ലിഥിയം അയൺ മാറ്റി സിലിക്കൺ കാർബണിലേക്കാണ് അവർ മാറുന്നത്. ഇപ്പൊ ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്, ചാർജിങ് ടൈം വളരെ കുറവാണ്. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ പോയിന്റ്സ്. അപ്പം ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാത്രമല്ല, ഇനിയുള്ള ഫോണുകളെല്ലാം ഈ 10,000 mAh ഒരു കപ്പാസിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പവർ ഇതിന് ആവശ്യമാണ് ഫോണുകൾക്ക്. കാരണം AI ഒക്കെ വരവോടുകൂടി കൂടുതൽ ഓപ്പറേഷൻസ്, അതായത് കൂടുതൽ കാൽക്കുലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം,
1: പെർഫോമൻസ് കൺസംപ്ഷൻ കൂടുതലാണ്.
0: പിന്നെ അത് മാത്രമല്ല, ക്യാമറയുടെ കേസിൽ 200 MP ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോസസ്സേഴ്സ് തന്നെ ഇപ്പം നമുക്ക് പിന്നെ സ്നാപ്ഡ്രാഗൺ 9 വരുന്നുണ്ട്, 2 NM ലേക്കുള്ള പ്രോസസ്സേഴ്സ്. അപ്പോൾ അതിനെല്ലാം പവർ ഹംഗ്രിയാണ്, പവർ കൂടുതൽ വേണം, പവർ എഫിഷ്യൻറ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബാറ്ററി സാധാരണ ഈ 7,000 mAh 9,000 mAh എന്നൊക്കെ ഒരു ജമ്പാണ് ഈ 10,000 mAh എന്നുള്ളത്.
1: എനിക്ക് തോന്നുന്നു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ഡീഗ്രേഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബാറ്ററി എങ്കിലും കൊടുത്ത ആൾക്കാരെ കുറച്ചും സമാധാനം.
0: തീർച്ചയായിട്ടും മിഡ് സെഗ്മെന്റ് ഇല്ലാത്ത അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും ഈ മെമ്മറി ഡിവൈസസിന്റെ ദൗർലഭ്യത അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഈ ബാറ്ററിയുടെ ഒരു കേസ് മാത്രമാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല റിവേഴ്സ് ചാർജിങ് നടക്കുന്നു.
1: ശരി ശരി, അതെ അതെ.
0: മറ്റൊരു ഡിവൈസസ്
1: 10,000 mAh ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് മറ്റൊരു
0: ഫോൺ ചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ. അപ്പം ഈ ഓപ്പോയും വൺ പ്ലസും ആണ് ഇപ്പം
1: വൺ പ്ലസിന്റെ ഏത് ഫോൺ ആണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത്
0: ഇല്ല. അത് ആ കോഡ് നെയിം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മോഡല് SM8845 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് മിഡ് സെഗ്മെന്റിലുള്ള ഒരു പ്രോ മോഡലാണ്.
1: ശരി ശരി ശരി.
0: അപ്പൊ അത് ഇനിയിപ്പം വരുന്ന സമയങ്ങൾ, വരുന്ന മാസങ്ങളിലെല്ലാം അത് ലോഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്പെക് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയാണ് ഇത്. പക്ഷേ കമ്പനി ഒഫീഷ്യലായിട്ടൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല, ലീക്സ് ആണ്. ലീക്സ് ആണ് പക്ഷേ എങ്കിലും വിശ്വാസമായ സോഴ്സ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇത്രയാണ് നമുക്ക് ഓപ്പോയുടെ പുതിയ സീരീസ് A-സീരീസിന്റെയും വൺ പ്ലസ് മിഡ് റേഞ്ച് ഫോണിന്റെയും ബാറ്ററിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്.
1: ഓക്കെ, അപ്പോൾ അതാണ് കരിമി പറയുന്ന പോലെ ബാറ്ററിയുടെ കാര്യം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധി വിശ്വസനീയമാണ്. കാരണം ബിക്കോസ് എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ബാറ്ററിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡ്സും പറഞ്ഞുള്ള ലാർജർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് ഒരു പരിധി വരെയും കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് അടുത്ത വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ആപ്പിളിന്റെ ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനോട് മുന്നോടിയായി തന്നെ ഗൂഗിൾ പിക്സൽ 11 ഒരു ടീസിംഗ് വന്നിരിക്കുകയാണ് അല്ലെ. August 12 ലോഞ്ച്
0: പ്രതീക്ഷിക്കുന്നത്.
1: അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഗൂഗിൾ പിക്സൽ 11 ചില ലീക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രണ 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്രം 90.4 FM. എന്നിട്ട് അപ്പൊ ഓഗസ്റ്റ് 12 പിക്സൽ ലോഞ്ചിന് മുന്നോടിയായിട്ട് പിക്സൽ 11 കുറച്ച് ന്യൂസ് ലീക്സ് നമുക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ലീക്സിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ഒരുവിധം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ, അതോ ഇപ്പോഴും ലീക്സ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡീറ്റെയിൽസ് ആണ്?
5: ഓഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ശരിക്കും ഗൂഗിൾ തന്നെ ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ കുറെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ അവൈലബിൾ ആയിരുന്നു, എങ്കിലും അതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു ഫീച്ചറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും എന്നുള്ള, അപ്പൊ ഇത് ഒഫീഷ്യൽ ഇവന്റ് നടക്കുന്ന August 12th ന്യൂയോർക്കിൽ വെച്ച്. പ്രീ ഓർഡേഴ്സ് ആ സെയിം ഡേ തന്നെ August 12th തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു കൺഫ്യൂഷൻ, ഈ പിക്സൽ 11 എന്നുള്ള പേര് തന്നെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ നാളത്തെ കൺഫ്യൂഷന് ശേഷം ഇപ്പം ഗൂഗിള് തന്നെ പിക്സൽ 11 എന്ന് അതിനെ പേരിട്ടിട്ടുണ്ട്, ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൺഫേം ആയി, പിക്സൽ 11 തന്നെയാണ് എന്റെ പേര്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് വെച്ചാൽ പിക്സൽ ഗ്ലോ എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിക്സൽ ഗ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്യാമറ, ആ ക്യാമറ സർക്കുലർ ഒരു ബമ്പുണ്ട്, ആ ബമ്പിന് ചുറ്റിനും ഒരു ലൈറ്റ് ആണ്, ഒരു ഗ്ലോ ഫീച്ചറാണ്. ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഗ്ലോ ഫീച്ചറാണ് അത്. അത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ LED സ്ട്രിപ്പ് ഒന്നും അല്ല, അതൊരു ഒരു ഒരു അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് എന്തോ ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നത്തിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ല, എങ്കിലും അത് ഒരു എന്താ പറയുന്ന, ഒരു ട്രഡീഷണൽ ലൈറ്റ് സോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് സോഴ്സ് അല്ല, മറ്റെന്തോ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് ഗൂഗിൾ പുറത്തു വിട്ടിട്ടില്ല, എങ്കിലും നമുക്ക് ആ ലോഞ്ചിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് പേരിട്ടിരിക്കുന്ന ഒരു പിക്സൽ ഗ്ലോ എന്നാണ്. അവർ ഓൾറെഡി നമ്മുടെ ക്രോം ബുക്കിന്റെ ബാക്കിൽ ലാപ്ടോപ്പ് നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഗൂഗിളിന്റെ ലോഗോ ആ ഒരു ഫീച്ചറിലാണ് ഇരിക്കുന്നത്, ഗ്ലോ ഫീച്ചർ എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഫോണിലേക്ക്
4: കൊണ്ടുവന്നതാണ്.
5: അതെ, കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ മൾട്ടി കളർ അനിമേഷൻസ് എല്ലാം അതിൻ്റെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്ട് സിസ്റ്റംസ്, അത് ആപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള, ഇപ്പം നമുക്ക് മറ്റേ സ്വിഗ്ഗി, സൊമാറ്റോ
4: കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും,
5: അങ്ങനത്തെ അതിൻ്റെ ഒക്കെ ആപ്പുകളിൽ നമുക്കിപ്പം യൂബറിന്റെ
4: ഒക്കെ അങ്ങനത്തെ,
5: അതെ ഇപ്പം എത്ര ദൂരം ഉണ്ട് ഇനി ഡ്രൈവറിന് വരാൻ, അല്ലെങ്കിൽ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ ഉള്ള, അതെല്ലാം അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കാൻ പറ്റും.
4: ഓക്കെ,
5: അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ലൈറ്റ് സ്ട്രിപ്പിന് പകരം അതൊരു ഒരു ഇന്റഗ്രേഷൻ ആയിട്ടാണ്, ഇന്നോവേഷൻ ഒരു അത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഇന്റഗ്രേഷൻ ആയിട്ടാണ് അവർ അതിനെ കണക്കാക്കിയേക്കുന്നത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്താണെന്നുള്ള കുറിച്ച് റിവീൽ ചെയ്തിട്ടില്ല, ലോഞ്ചിലന്ന് നമുക്ക് അത് ഒരു പക്ഷേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും.
4: ഓക്കെ,
5: പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന പ്രൊഡക്റ്റ് ലൈനപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സൽ 11 വരുന്നുണ്ട്, 11 പ്രോ വരുന്നുണ്ട്, 11 പ്രോ XL ഉം പിന്നെ 11 പ്രോ ഫോൾഡും, ഇത്രയും മോഡൽസ് ഫോൺസ് ആണ് അവർ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പിക്സൽ വാച്ച് 5 ഒരു പക്ഷേ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെമിനി ഇന്റലിജൻസിന്റെ പുതിയ ഫീച്ചേഴ്സ് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ കഴിയും. പിന്നെ ഈ അമേരിക്കയിൽ മാത്രം യുഎസിൽ മാത്രം കുറച്ച് പ്രീ ഓർഡർ ഇൻസെന്റീവ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള വിൻഡോസ് ജൂലൈ 15th to August 7th വരെയാണ്. അതിനൊരു പ്രൊമോ കോഡ് കിട്ടും. പ്രൊമോ കോഡ് നമുക്ക് ഇമെയിൽ വഴി August 11th തന്നെ കിട്ടി തുടങ്ങും. ആ കോഡ് 20th August 27th വരെ വാലിഡ് ആണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക്ഡ് പിക്സൽ 11 മോഡൽസ് ഗൂഗിൾ F5 മോഡൽസും പിക്സൽ 11 എല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന് ഒരു കോഡേ ലഭിക്കുള്ളൂ, ഒരു കോഡ് വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കോഡ്സ് ലഭിക്കില്ല. യു എസ് റെസിഡന്റ് തന്നെ ആയിരിക്കണം, യു എസ് ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ടാവണം. ഇത് രണ്ടും ഇത്രയും മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളവർക്ക് അത് കുറെ കാര്യങ്ങൾ എൻ്റെ അത് കിട്ടും. പിന്നെ ഫോണിന്റെ സ്പെക്ക് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി നമുക്ക് നോക്കാം. സാംസങ്ങിന്റെ M16 OLED ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിളിന്റെ ടെൻസർ G6 ചിപ്സെറ്റ് ആണ്, 2nm പ്രോസസ്സിലുള്ള. മീഡിയ ടെക്കിന്റെ M90 മോഡം ഉണ്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടുള്ള. പിന്നെ ടൈറ്റൻ M3 സെക്യൂരിറ്റി ചിപ്പുണ്ട്. അപ്ഗ്രേഡഡ് ക്യാമറ ഹാർഡ്വെയർ വരുന്നുണ്ട്, അത് 200 MP ആയിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് 128 GB ആയിരുന്നു പണ്ട് സ്റ്റാൻഡേർഡ്, അത് 256 GB ആക്കി.
4: ആപ്പിൾ 17
5: ആക്കി. അപ്പൊ അതാണ്, ഇത്രയാണ് നമുക്ക് സ്പെക്കായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് മെയിൻ കാര്യം ഗൂഗിൾ ആയതുകൊണ്ട് ജെമിനൈ തന്നെ ആയിരിക്കും എന്റെ കോർ പില്ലർ എന്ന്
4: പറയുന്നത്.
5: അപ്പൊ ആൻഡ്രോയിഡിന്റെ കേസിലും പുതിയ ആൻഡ്രോയിഡിന്റെ അകത്ത് ജെമിനൈയുടെ ഫീച്ചേഴ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കാണിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ ഒരു മെയിൻ കാര്യമാണ്, കാരണം ഇപ്പൊ AI കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഈ ടെൻസർ ചിപ്പ് ഇതെങ്ങനെയാണ്, കാരണം G6 എന്ന് പറയുന്ന ചിപ്പ് ശരിക്കും AIക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവർ ഉണ്ടാക്കിയേക്കുന്നതാണെന്ന് ഗൂഗിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് അത് ഫോൺ ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റും. പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ച് എപ്പോഴും പുതിയ വോയിസ് തന്നെ ആയിരിക്കും. ഇത്രയാണ് ഗൂഗിൾ പിക്സൽ 11 കുറിച്ചുള്ള അറിവ് നമുക്കിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ ഈ പിക്സൽ ഗ്ലോ ഫീച്ചർ ആണ് പുതുതായിട്ട് വന്ന് ലീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ.
4: പണ്ടത്തെ അത്ര പോലെ പണ്ട് പിക്സൽ ഫോണുകൾ ഇറക്കുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു, എന്തായാലും വലിയ സംഭവം. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം അത്ര വലിയൊരു
5: കൗതുകം, അതെ അതെ അതെ, കാരണം പിക്സലിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫോണുകളൊന്നും അത്ര വലിയ
4: വിജയമല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ വർഷത്തെ ഫോണിലൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും പാളിപ്പോയി.
5: അതെ അതെ, പക്ഷെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ കൊള്ളാമെങ്കിലും എന്തോ എന്തുകൊണ്ടോ അത് വലിയ ക്ലിക്ക് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു പിക്സലിന്റെ ഹിസ്റ്ററിയിൽ, ഗൂഗിളിന്റെ ഹിസ്റ്ററിയിൽ അവർ ഫോൺ ഇറക്കിയ ശേഷം ഈ ഫോൺ വലിയ അവരുടെ വലിയ
4: പണ്ട് LG കൊളാബ് ചെയ്തിട്ട് അവരുടെ
5: നെക്സസ്
4: ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോൺ, അത് എക്സിലേ ഗംഭീര ഫോണായിരുന്നു.
5: അത് LG നെക്സസ് 5 ഉണ്ടായിരുന്നു, പിന്നെ നെക്സസ് 9 ഉണ്ടായിരുന്നു, 9 വരെ ആയിരുന്നു അവർ ഇറക്കി. പിന്നെ ഗൂഗിൾ പിക്സൽ ഇറക്കി. ഗൂഗിൾ നെക്സസ് ഫോണും ശരിക്കും ഗൂഗിളിന്റെ പിക്സൽ ആദ്യത്തെ പിക്സലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങോട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ഗീക്കുകളാണ് കൂടുതലും ഗൂഗിൾ യൂസ് ചെയ്യുന്നത്, പിക്സൽ ഫോൺസ് യൂസ് ചെയ്യുന്നത്, അതാണ് പ്രത്യേകത.
4: അപ്പോൾ എന്തായാലും അതാണ് ഗൂഗിൾ പിക്സൽ 11 പറ്റി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. ഈ പറഞ്ഞ പിക്സൽ ഗ്ലോ എന്ന് പറയുന്നതാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സിനകത്തുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ പറഞ്ഞ വന്നതിന് ശേഷം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത് വരുന്ന ഒരു ന്യൂസാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞെട്ടിക്കുന്ന ന്യൂസ് ഞെട്ടിച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടിടാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസ്, അതായത് വൺ പ്ലസ് US യൂറോപ്പ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കുവാണ്. അത് ഒന്നാമത്തെ ഞെട്ടിക്കുന്ന ന്യൂസ്. രണ്ടാമത്തത് ഇന്ത്യ നിന്നും എക്സിറ്റ് അടിക്കുവാണ്. മൂന്നാമത്തെ അത്ര ഞെട്ടിക്കുന്ന ന്യൂസ് അല്ലെങ്കിലും എല്ലാ നിലവിലുള്ള എല്ലാ വൺ പ്ലസ് ഫോണുകളിലും പുതിയ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ഓക്സിജൻ ഓയിസിൽ നിന്നും കളർ ഓയിസിലേക്ക് ഓയിസ് എല്ലാം മാറാൻ പോവുകയാണ്. അപ്പോ നമ്മള് പലപ്പോഴും വൺ പ്ലസിന്റെ പല ന്യൂസുകളും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ നിർത്തി പോകാനുള്ള പരിപാടി വല്ലതാണോ. അപ്പോ അവസാനം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് കറക്റ്റ് എക്സാക്ട്ലി വരുന്ന ഔട്ട് മീൻസ് ന്യൂസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഇനി വൺ പ്ലസ് ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
2: എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ്, ചതിച്ചാശനെ ചതിച്ച് ജോഷി ചതിച്ച്. അതെ, കാരണം വൺ പ്ലസ് എടുത്തും പോയി എന്നുള്ള അവസ്ഥയാണ്. കാരണം വൺ പ്ലസ്
1: നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു, കാരണം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വൺ പ്ലസ് 15 ഒക്കെ ഗംഭീര ഫോണുകളായിരുന്നു.
2: തീർച്ചയായിട്ടും, കാരണം അവരുടെ ആ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ് തന്നെ മാറി, പുതിയ നല്ലൊരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിലേക്ക് മാറി. ഫോണെല്ലാം ഭയങ്കര അടിപൊളിയായി, നല്ല പെർഫോമൻസ് ഫോണുകൾ, നല്ല ക്യാമറ ഫോണുകൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ എക്സിറ്റ് ആകുക എന്ന് പറയും. കാരണം അവർ ആദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രേഷൻ കൺസോൾഡേഷന്റെ പാർട്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. സർവീസ് സെന്ററെല്ലാം, വൺ പ്ലസിന്റെ സർവീസ് സെന്ററെല്ലാം ഓപ്പോയിലേക്ക്
1: മാറി, അവർ ഓഫ്ലൈൻ ഷോപ്പുകളെല്ലാം നിർത്തി
2: മാത്രമാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പം പിന്നെയും ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടെ വരുന്നത്. ഇത് പക്ഷേ ഓഫീഷ്യലി കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ്റെ അന്ന് കിട്ടുന്ന തന്നെയാണ്. പക്ഷേ പല വെബ്സൈറ്റുകളും ഇത് ഒഫീഷ്യൽ ആണെന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും US ഓപ്പറേഷൻ, US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ഒഫീഷ്യൽ ആണ്.
1: ഇന്ത്യ
2: ഓപ്പറേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻസിനെ കുറിച്ച് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നും പുറത്തിറക്കരുതെന്ന് വെച്ചാൽ കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ മീക്ക് വോക്കുകൾ കണ്ടിട്ട് ഉടനെ തന്നെ എക്സിറ്റ് ആകും, അതായത് ബൈ 2027 എക്സിറ്റ് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ശരിക്കും ഇപ്പം എമിനന്റ് ആയിട്ട് ഈ US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ത്യയുടെ എക്സിറ്റ് ആന്റിസിപ്പേറ്റഡ് ബൈ 2027 ആണ്. ഇതെല്ലാം ശരിക്കും ഒരു ഫേസ്ഡ് വിത്ഡ്രോവലിന്റെ പാർട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. പക്ഷെ ചൈന ഓപ്പറേഷൻസ് അവർ നിലനിർത്തും. ചൈനയിൽ ഫോൺ ഉണ്ടാവും, വൺ പ്ലസിന്റെ ഫോണുകളും പുതിയ മോഡൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പൊ US ആൻഡ് യൂറോപ്പിലൊക്കെ ശരിക്കും വൺ പ്ലസിന്റെ സെയിൽസ് ഭയങ്കര ഡൗൺ ആണെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ മെമ്മറിയുടെ ദൗർലഭ്യത, പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ഇപ്പൊ അമേരിക്കയും ചൈനയുമായിട്ട് ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം പല സാങ്ഷൻസും, ഈ ടാക്സ്, അഡീഷണൽ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വൺ ചൈനയിൽ നിന്ന് വരുന്ന ഫോണുകൾക്ക് പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്പോയിലേക്ക്, ഒറ്റ ഫോണിലേക്ക് മാറുകയാണ്, ഓപ്പോ എന്ന് പറഞ്ഞൊരു ഫോണിലേക്ക്. റിയൽമി അതേപോലെ ചൈന ഓപ്പറേഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് US യൂറോപ്പിലും മാത്രം ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. ചൈനയിലേക്കാൾ സെയിൽസ് കൂടുതൽ അവർക്ക് US യൂറോപ്പിലും റിയൽമിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കൺസോൾഡേഷൻ
1: ക്ലാരിഫൈഡ്
2: ആയിട്ടുള്ള ന്യൂസ് ആണ്. അത് കമ്പനി തന്നെ പുറത്തു വിട്ട ന്യൂസ് ആണ്. ശരിക്കും ഇത്രയാണ് ഇവര് പറയുന്ന റീസൺസ്.
1: റിയൽമിയുടെ ഇന്ത്യയിലെ പ്രസൻസ് എങ്ങനെയായിരിക്കും?
2: ഇന്ത്യയിലുണ്ടാവും റിയൽമി, കാരണം റിയൽമി ഇപ്പൊ ശരിക്കും തോന്നുന്നു എനിക്ക് തേർഡ് പ്ലേസിലാണ് റിയൽമി ഉണ്ട് വോളിയം സെയിൽസിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ആപ്പിളുമായിട്ടൊരു ഓപ്പോയ്ക്ക് ശരിക്കും ആപ്പിളുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് കിടപ്പുണ്ട്. അതും അഡീഷണൽ പ്രശ്നം
1: ഡിസൈൻ്റെ
2: കാര്യത്തിലുള്ള, വൺ പ്ലസ് എൻ്റെ അത് ഉൾപ്പെടും. പിന്നെ ശരിക്കും ഇപ്പൊ ഓപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചൈന മാർക്കറ്റിലാണ്. പിന്നെ സെൻട്രൽ യൂറോപ്പിൽ അവർ കുറച്ച് പ്രസൻസ് കൂട്ടുന്നുണ്ട് ഓപ്പോയുടെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ

0: റിയൽമി ബ്രാൻഡ് ചൈനീസ് മാർക്കറ്റിന് എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ളടത്തെല്ലാം ഉണ്ടാവും. നോർഡിക് എക്സ്പാൻഷൻ ആണ് അവർ കൂടുതൽ, അതായത് സെൻട്രൽ യൂറോപ്പ്, ഈ സ്കാൻഡിനേവിയൻ കൺട്രി, സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എല്ലാം വൺ പ്ലസും ഉണ്ടാവും. പിന്നെ പക്ഷെ വൺ പ്ലസ് ഇന്ത്യ ഈ റൂമേഴ്സ് എല്ലാം ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓപ്പറേഷൻസ് സാധാരണ നിലയിൽ തന്നെ പോകും എന്നുള്ള കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് ഇത് 2027 കൊണ്ട് തന്നെ എക്സിറ്റ് ആകാനുള്ള ചാൻസസ് എല്ലാം കാണണം. പുതിയ ലോഞ്ചസ് ഒന്നും വൺ പ്ലസിന്റെ ഇന്ത്യയിൽ പറയുന്നില്ല അവര്.
1: ശരി ശരി, ഓക്കെ.
0: അപ്പൊ അതും ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്.
1: ഓക്കെ,
0: വൺ പ്ലസ് 15 കഴിഞ്ഞിട്ട് വൺ പ്ലസ് 16, 17 ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും
1: നമ്മള് കഴിഞ്ഞ ന്യൂസുകൾ പറഞ്ഞപ്പോഴത്തേക്കും ചൈനീസ് റിലീസിനെ പറ്റി മാത്രമേ
0: പറഞ്ഞിരിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവരുടെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ റിയൽമിയുടെയും സോറി വൺ പ്ലസിന്റെ സിഇഒ നേരത്തെ റോബിൻ ലീവ് എന്ന് പറയുന്ന ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ, 2 മാസം മുമ്പ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഓപ്പറേഷൻസും എക്സിറ്റ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം വയബിലിറ്റി, കമ്പനി പറയുന്നത് വെച്ചാൽ ലോങ് ടേം വയബിലിറ്റി ഇന്ത്യയിലും കുറവാണ്, യു എസിലും യൂറോപ്പിലും ഉള്ളത് പോലെ തന്നെ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം മെഷർ ചെയ്യുന്നത് കണ്ടിന്യൂഡ് സർവീസ് സപ്പോർട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം വൺ പ്ലസിന് കിട്ടും എന്നുള്ള. വൺ പ്ലസ്
1: ഞാനും ചോദിക്കാം, കാര്യം ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് വൺ പ്ലസിന്റെ ഫോൺ ഇല്ലാത്തവരൊക്കെ അവരത് മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷേ വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്.
0: പിന്നെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി,
1: വൺ പ്ലസിന്റെ ഫോൺ, വൺ പ്ലസിന്റെ പാഡുകൾ പോലത്തെ സംഭവങ്ങൾ. അപ്പോ അങ്ങനെ വരുന്നവർക്ക് എന്താണ് ആശ്വാസകരമായിട്ട് നമുക്ക് പറയാനുള്ളത്? സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കമ്പനി അത് അഷുർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂഡ് സപ്പോർട്ട്, ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് അവർ കൊടുക്കും എന്നുള്ളതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊടുക്കും എന്നുള്ളത് കമ്പനി പ്രത്യേകം എടുത്ത് അഴിവരായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഈ കളർ വോയിസ് ഇനിയിപ്പം ശരിക്കും ഓക്സിജൻ വോയിസ് മാറി, പുതിയ അപ്ഡേറ്റ് കളർ വോയിസിലേക്ക് മാറുകയാണ്. അപ്പൊ ഓപ്പോടെ തന്നെ സെയിം വോയിസ് തന്നെ ആയിരിക്കും വൺ പ്ലസ്.
1: വലിയൊരു പ്രത്യേകത ആൾക്കാർക്ക് തോന്നില്ല,
0: സിമിലർ ആണ്. ഇപ്പോഴത്തെ പുതിയ വോയിസ് അതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് എല്ലാം, ആപ്പുകൾ എല്ലാം ഇൻസ്റ്റാൾ
1: ആവും.
0: അപ്പൊ അത് ഉണ്ടാവും. പിന്നെ വേറെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളൊന്നും തന്നെ ഇപ്പൊ നമുക്ക് വൺ പ്ലസിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും, ചാൻസ് ഇല്ല. നോട്ട് ഫോൺസുകളും നോട്ട് സീരീസ് ഫോണുകളും വൺ പ്ലസിന്റെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒന്നും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഇല്ല. ആ എയ്സ് എന്ന് പറയുന്ന ഒരു ഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോൺ ഉണ്ട്, അത് ഇന്ത്യയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ചുകളെ കുറിച്ചുള്ളതൊന്നും കമ്പനി ഇൻഫോം ചെയ്തിട്ടില്ല.
1: ഇന്ത്യയിൽ എക്സിറ്റ് ഇല്ലാന്ന് പറയുന്നത് ചിലപ്പോ ആ ഫോണിന്റെ റിലീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും.
0: അതെ അതെ,
1: ഫോൺ ആരും എടുക്കാതായി പോകും.
0: അതെ അതെ അതെ. അപ്പൊ അതാണ് ഈ വേദനാജനകമായ ഒരു കാര്യമാണ് വൺ പ്ലസ് എന്ന്. കാരണം വലിയൊരു ലെഗസി ഉള്ള ഒരു ഫോണാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ഫോണാണ്. അപ്പൊ അത് പെട്ടെന്ന് എക്സിറ്റ് ആകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു മനസ്താപം, പിന്നെ ഒരു ടെൻഷൻ, പിന്നെ ഫോണുകൾ കയ്യിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ കമ്പനി ഇനി സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
1: ശരി ശരി ശരി, ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് വൺ പ്ലസിന്റെ ന്യൂസ് ആയിട്ട് വരുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ന്യൂസ് തന്നെയാണ്. ഒരുപാട് പേര് വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ട്, അനുവേട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്,
0: ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വൺ പ്ലസിന്റെ പാഡ് യൂസ്
1: ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന നല്ല ഫോൺ ആയിരുന്നു.
0: അതെ,
1: കാര്യം അതിന്റെ വോയിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയ മീൻസ് വൺ പ്ലസ് 15 ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോണാണ്.
0: അതെ, നല്ല റിലയബിലിറ്റി ഉള്ള ഫോണാണ്, പെർഫോമൻസ് വൈസ് നല്ല ഫോണായിരുന്നു.
1: പിന്നെ പറഞ്ഞ പോലെ മറ്റേ ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ലൈഫ് ടൈം വാറണ്ടി ഒക്കെ കൊടുത്തിരുന്ന ഒരു ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലേ.
0: അതെ, ഭയങ്കര സങ്കടമാണ്.
1: അപ്പോ എന്തായാലും ഇന്ത്യയിലെ ഇപ്പൊ അവര് മീൻസ് അവര് ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നമുക്ക്
0: കിട്ടുന്നത്. അത് തന്നെയാണ്, പല കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വിരൽ ചൂണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്കാണ്. ഇവരുടെ ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അവർ എക്സിറ്റ് ആകുകയാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, ഹോങ്കോങ്ങോ തായ്ലൻഡിനെയോ ഇന്തോനേഷ്യയെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. ചൈനയിൽ മാത്രമേ അവരുണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ.
1: എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസും മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോ അടുത്തൊരു ന്യൂസ് വരുന്നത് ഐപാഡ് മിനിയെ, മിനിയും ഐപാഡ് മിനിയുടെ സ്ക്രീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐപാഡ് മിനിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ഐപാഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐപാഡ്, ഐപാഡ് എയർ, അങ്ങനെയുള്ള കുറച്ച് ഐപാഡ് മിനി ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ, ലോ ആൻഡ് അതായത് പ്രോ മോഡൽസ് അല്ലാത്ത ഐപാഡിലും OLED ഡിസ്പ്ലേ വരുന്നതായിട്ടുള്ള കുറച്ച് ലീക്സ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ടോ സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
3: ശരിക്കും ഐപാഡ് മിനി ഉടനെ തന്നെ ലോഞ്ച് വരുന്നുണ്ട്. അത് 2021 ശേഷമുള്ള മേജർ അപ്ഗ്രേഡാണ്. ഇത് ഒക്ടോബർ 2026 തന്നെ ലോഞ്ച് ചെയ്യാനാണ് OLED ഡിസ്പ്ലേ ഉള്ള ഐപാഡ് മിനി. അപ്പം ഇത് ആദ്യത്തെ ഐപാഡ് ആയിരിക്കും, നോൺ പ്രോ ഐപാഡ് ഉള്ള, നോൺ പ്രോ ആയിട്ടുള്ള മോഡൽസിൽ ആദ്യത്തെ ഒരു അപ്ഗ്രേഡാണ് OLED വരുന്നത്. സാധാരണ പ്രോയ്ക്കകത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം വരുന്നത്, എന്നിട്ടാണ് ബാക്കിയൊക്കെ താഴേക്ക്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഐപാഡ് മിനിയിലാണ് വരുന്നത്. എന്നിട്ട് അവർ ഒരു എൻട്രി ലെവൽ ഐപാഡും കൂടെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടർ 2027 ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അതിനകത്ത് ന്യൂ പ്രോസസ്സർ ആയിരിക്കും, പുതിയ പ്രോസസർ ആയിരിക്കും. പക്ഷേ ഡിസൈൻ ചേഞ്ചസ്, വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ LCD, പക്ഷെ ആ എൻട്രി ലെവലിൻ്റെ അകത്ത് LCD സ്ക്രീൻ തന്നെ ആയിരിക്കും, OLED ആയിരിക്കത്തില്ല. പിന്നെ കൂടെ അതിൻ്റെ കൂടെ ഉള്ള ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് എയറിൻ്റെ റിഫ്രഷുകളാണ്. രണ്ട് മോഡൽസ് ഉണ്ട്, 11-inch, 13-inch. അത് സ്പ്രിംഗ് 2027 ലോഞ്ച് ആണ്. അത് റിഫ്രഷ്, മറ്റേ ഐപാഡ് പ്രോ ചേഞ്ച് ചെയ്തതിൻ്റെ, അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇതിന് ലോഞ്ച് ചെയ്യുന്നത്. OLED ടെക്നോളജി ശരിക്കും ബാക്കിയുള്ള അവരുടെ ഡിവൈസസിൻ്റെ അകത്തെല്ലാം അവർ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി ഐഫോണിൻ്റെ അകത്ത് OLED വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്ട്രാ ഇപ്പം മാക്ക് വരുന്നുണ്ട് OLED ആയിട്ട്, ഐപാഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസസിൻ്റെ അകത്തോട്ടെല്ലാം അവരെല്ലാം OLED പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ സ്ക്രീനിന്റെ കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. OLED സ്ട്രാറ്റജി ആയിട്ട് തന്നെ അവർ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആപ്പിളിൽ. അപ്പം എക്സ്പാൻഡിങ് എല്ലാ പ്രോ മോഡൽസിൻ്റെ അകത്തെല്ലാം OLED ആക്കുകയാണ് അവർ. പിന്നെ ഐപാഡ് മിനിക്കകത്തും ഐപാഡ് എയറിൻ്റെ അകത്തും OLED ഓൾറെഡി ഇപ്പോൾ പുതിയ വരുന്നതിൻ്റെ അകത്തെല്ലാം OLED അവർ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ കൺസൾട്ടേഷൻ, അതായത് ഈ ഡിസ്പ്ലേ ടെക്നോളജി ഇമ്പ്രൂവ്മെൻസിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഐപാഡിന് കുറേ നാളായിട്ട് ആവശ്യമുള്ള, കാരണം ഈ റെറ്റിന ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനത്തിലായിരുന്നു അവർ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ആപ്പിളിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പല സ്ക്രീനുകൾക്കും റിഫ്രഷ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആപ്പിളിന് ഇപ്പോഴും 120 Hz എത്തിപ്പെടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ, എനിക്ക് തോന്നുന്നു OLED ഇപ്പം സാംസങ്ങിൻ്റെ OLED സ്ക്രീൻസ് ആണ് അവർ ബൈ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 195 Hz ഒക്കെ ഇപ്പോൾ 1+ ഓപ്പോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്യുന്നതാണ് ഇത് കംപ്ലീറ്റ് ഡിവൈസസിൻ്റെയും OLED സ്ക്രീൻസ് ആക്കുക എന്നുള്ളത്.
2: ഡിസ്പ്ലേ ബെറ്റർ ആക്കുക.
3: അതെ അതെ.
2: അപ്പോൾ അതാണ്, അത്രയാണ് നമുക്ക് ഐപാഡ് മിനിയുടെ അല്ലെങ്കിൽ ഐപാഡുകളുടെ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ ഐപാഡുകളുടെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ലീക്സ്. അപ്പോൾ ഒരു ചെറിയ ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് വരുവാണെങ്കിൽ ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് ഐപാഡുകൾക്ക്. പ്രോ മോഡലുകൾക്ക് അത്രയും നല്ല
3: ഡിസ്പ്ലേ.
2: അപ്പോൾ അതാണ് ഐപാഡ് മിനിയെ അതിന്റെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ന്യൂസ്. അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ന്യൂസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും, അതായത് OpenAI കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല എപ്പിസോഡുകളിലും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. OpenAI അവരുടെ ഒരു ഹാർഡ്വെയർ

ഡിവൈസ് ഇറക്കുന്നു എന്നുള്ള ന്യൂസ്. അപ്പോ അങ്ങനെ ഒരു ന്യൂസ് അത് പ്രാവർത്തികമാവാൻ പോവുകയാണ്. അപ്പൊ ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: 94 FM. Stay tuned. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുപേട്ടാ, അപ്പോ നമുക്ക് ഓപ്പൺ എയുടെ ഹാർഡ്വെയർ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലേ? അപ്പൊ അതൊരു ആക്ച്വലി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. ബിക്കോസ് ഓപ്പൺ എഐ എയുടെ കാര്യത്തിലൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഇന്റർഫേസ് ആയിരിക്കും.

0: എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവരൊരു സ്മാർട്ട് സ്പീക്കറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബിൽട്ട് ഇൻ ക്യാമറ പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ മീൻസ് ഹാർഡ്വെയറുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്മാർട്ട് സ്പീക്കർ അവർ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്? എന്തൊക്കെ കേപ്പബിൾ ആയിരിക്കും ആ സ്മാർട്ട് സ്പീക്കർ?
1: ഇപ്പം ഓപ്പൺ ആയി ഒരു സ്മാർട്ട് സ്പീക്കർ ആണ്, സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്പീക്കർ ആണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. അപ്പൊ അതുടനെ തന്നെ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഐവ് ആയിട്ട് ചേർന്ന് അപ്പനെ സാം ആൾട്ട്മാൻ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ഐവ് പഴയ ആപ്പിളിന്റെ ഡിസൈനറാണ്, ഐഫോണിന്റെ ഡിസൈനറാണ്. അപ്പൊ അദ്ദേഹം ആപ്പിൾ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് കമ്പനി നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ സാം ആൾട്ട്മാൻ ചാറ്റ് ജിപിടിയിലേക്ക് ക്ഷണിക്കുകയും ഓപ്പൺ എഐയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അവിടുത്തെ ജോലി കൊടുക്കുകയും ചെയ്യുക, ഡിസൈനറായിട്ട്, ചീഫ് ഡിസൈൻ ഓഫീസറായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ പുതിയ ഡിവൈസസ് എല്ലാം ഒരുങ്ങുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശരിയാണ് അഖിൽ പറഞ്ഞത്, നമ്മളൊരു ഫോണായിരുന്നു പ്രതീക്ഷിച്ചത്, അറ്റ്ലീസ്റ്റ് ഒരു വേറബിൾ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും അല്ല, ഇതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ സ്മാർട്ട് സ്പീക്കർ എന്ന് പറയുന്നത് ആക്ച്വലി എഐ കമ്പാനിയൻ ആയിട്ടാണ്, ഒരു ചാറ്റ് ബോട്ട് അല്ല. നമ്മളിപ്പോ അസിസ്റ്റന്റിനെ പോലെ ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുന്ന ഗൂഗിളിന്റെ ഹോം പോലുള്ള ഡിവൈസസ് അല്ലെങ്കിൽ ആപ്പിളിന്റെ ഹോം ബോർഡ് സിരി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഡിവൈസ് അല്ല ഇത്, ശരിക്കും ഒരു എഐ കമ്പാനിയൻ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇമോ, നമ്മളൊരു പെറ്റ് എഐ പെറ്റുകൾ ഉണ്ടല്ലോ, ഇമോ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മളുടെ മനസ്സ്, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസൈനും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സാധാ സ്പീക്കറിന്റെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ അത് ബിൽട്ട് ഇൻ ക്യാമറയുണ്ട്, പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ക്യാമറ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗെസ്റ്റർ, നമ്മുടെ ഫേസിന്റെ ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാമറ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത്. മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സന്തോഷം, അതിന് സന്തോഷം വരികയാണെങ്കിൽ അത് ജമ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഷിവർ ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിക്കൽ കമ്പോണൻസ്. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് അവർ.
0: എനിക്ക് ഒന്ന് നമ്മൾ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ പറയുന്നതിനും നമ്മൾ ചെയ്യുന്നതിനും ഒരു ഒരു മൂവ്മെന്റോട് കൂടിയ റിപ്ലൈ തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും.
1: അതെ അതെ അതെ അതെ. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു ഒരു സുഹൃത്തായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, കോ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, പോർട്ടബിലിറ്റി. അപ്പൊ റൂമിന്ന് മറ്റു ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ബിൽട്ട് ഇൻ ക്യാമറ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്, പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി അവർ ഒരുക്കിയിരിക്കുന്നത് ജി പി ടി ലൈവ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ജി പി ടി ലൈവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതൊരു അഡ്വാൻസ് വേർഷൻ ഓഫ് ജി പി ടി, ചാറ്റ് ജി പി ടിയുടെ വോയിസ് മോഡാണ്. അത് റിയൽ ടൈം സൈമൾട്ടേനിയസ് ലിസണിങ്ങും സ്പീക്കിങ്ങും സാധ്യമാക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് നാച്ചുറൽ ഹ്യൂമൻ ലൈക്ക്, നമ്മളൊരു മനുഷ്യനോട് തന്നെ സംസാരിക്കുന്ന പോലുള്ള കോൺവെർസേഷണൽ കേപ്പബിലിറ്റീസ്.
0: എനിക്കൊരു സംശയം തോന്നിയത് ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ഒരു റോബോട്ടിനെ പോലെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമോ?
1: തീർച്ചയായിട്ടും. ഞാൻ അതാ ഇമോയുടെ കാര്യം പറഞ്ഞു, ഇമോ ഒരു ശരിക്കും ഒരു എഐ ബോട്ടാണ്, റോബോട്ടാണ്. അത് ഒരു കുഞ്ഞൊരു പെറ്റായിട്ട് ഇരിക്കും, അത് നമ്മൾ തലോടി കഴിഞ്ഞു കഴിഞ്ഞാൽ
0: ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂം, കാരണം നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ വരാൻ പറ്റുമായിരിക്കും. അത് കൂടാതെ വലിയ ആക്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോണ്ട് ചെയ്യാനും
1: അതെ അതെ അതെ ചിലപ്പോൾ മൂവ്മെന്റ് കേപ്പബിലിറ്റീസ് അതിനൊക്കെ കൊടുക്കുമായിരിക്കും. ഇപ്പം ആ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ലീക്സ് ഒക്കെ ഇനിയിപ്പോൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ, എങ്കിലും ലോഞ്ചിന് ഒരുങ്ങുകയാണെന്നുള്ള അറിവാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഹോം അപ്ലയൻസ് കൺട്രോളുണ്ട്. നമുക്കിപ്പോൾ ഫ്രിഡ്ജുമായിട്ടും എ സി ആയിട്ടും ലൈറ്റ്സുമായിട്ടൊക്കെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് പ്ലേ ബാക്കും മെസ്സേജിങ്ങും അതിൻ്റെ ആക്സസ് ആണ്. പിന്നെ ഫുൾ ആക്സസ് ടു ചാറ്റ് ജി പി ടി കേപ്പബിലിറ്റീസ്, അതായത് ചാറ്റ് ജി പി ടിയുടെ എൻറ്റയർ കംപ്ലീറ്റ് പെയ്ഡ് വേർഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും.
0: അപ്പൊ
1: ചാറ്റ് ജി പി ടി ആയിട്ട് നമുക്ക് എന്തൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും, അതെല്ലാം, അതായത് ഇൻഫർമേഷൻ പാസിങ്ങും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചാറ്റ് ജി പി ടി പെയ്ഡ് മോഡലിനകത്ത് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്പീക്കർ വഴി നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർ കൊടുക്കുന്ന കുക്കിംഗ്, ഹൗസ് ഹോൾഡ് ചോയ്സ്, എന്റർടൈൻമെന്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്.
0: പിന്നെ പെറ്റിനെ പോലെ കൊണ്ട് നടക്കാന്നുള്ള രീതി.
1: അതെ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർട്ടബിൾ ഡിസൈൻ, അതിന്റെ ഡിസൈൻ ശരിക്കും ബാക്കിയുള്ള ആപ്പിളിന്റെ ഹോം ബോർഡും ഗൂഗിൾ ഹോമുമായിട്ട് ഒക്കെ ഒരുപാട്, ഹോം സ്പീക്കേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആമസോൺ എക്കോ,
0: ഇതിന്റെ സൈസിനെ പറ്റി എന്തെങ്കിലും?
1: ചെറിയ സൈസ്, അതായത് ഭയങ്കര ഹ്യൂജ് അല്ല, നിയർലി ഒരു നമ്മുടെ നോർമലി ഒരു സ്മാർട്ട് സ്പീക്കറിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലായിരിക്കും അത് വരിക.
0: അപ്പൊ
1: നമുക്ക് കയ്യിൽ ബാഗിലൊക്കെ കൊണ്ട് കിടക്കാം,
0: അത്രേ ഉണ്ടാവുള്ളൂ,
1: അത്രേ ഉണ്ടാവും. അപ്പൊ അതാണ്. പിന്നെ ഇത് ഈ പിന്നെ ബാക്കിയുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ആണ്. ഇതിനിപ്പോ മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതൊരു ഡിഫറൻഷിയേറ്റർ ആണ്. പിന്നെ കോണ്ടെക്സ്റ്റൽ അവയർനെസ് ഉള്ളതും പിന്നെ അഡാപ്റ്റീവ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് ശരിക്കും അതിനെ ഒരു ഹ്യൂമൻ ഫീല് കൊടുക്കുന്നു. അപ്പൊ സാധാരണ

0: സ്പീക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അവർ പറയുന്ന യൂസ് കേസസ്, കിച്ചൺ അസിസ്റ്റൻസ്, പിന്നെ ഹൗസ് ഹോൾഡ് ടാസ്കുകൾ കവർ ചെയ്യാൻ, പിന്നെ എന്റർടൈൻമെന്റ് ലിവിംഗിലോ ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ചാറ്റ് ജിപിടി ഇപ്പൊ നമുക്ക് പുറത്തു വിട്ടേക്കുന്ന കുറച്ച് ന്യൂസുകളിൽ ഒന്ന്. ഇനിയും ഇതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ടെക് ലോകം ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ന്യൂസുകൾ പുറത്തു വരാനുണ്ട്.
1: അതെ
0: അതെ അതെ, അടുത്ത വർഷം എന്തായാലും എനിക്ക് തോന്നുന്നു ഉടനെ ലോഞ്ച്, അടുത്ത വർഷം തന്നെ ലോഞ്ച് ഉണ്ടാവും.
1: ശരി ശരി ശരി. പ്രൈസിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ കേപ്പബിലിറ്റി എന്നുള്ളതും മൊത്തത്തിൽ റിവീൽ ചെയ്തിട്ടില്ല.
0: ടോട്ടൽ ഇതിന്റെ എൻടയർ കേപ്പബിലിറ്റീസ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും ചാറ്റ് ജിപിടി ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പൊ അതിന് ഒരുപാട്, കാരണം ചാറ്റ് ജിപിടി ലൈവ് ഇപ്പോൾ ഓൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഹ്യൂമൻസിന് ഒരുപാട് സംസാരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ അത് ഈ സ്പീക്കറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക്, അതായത് ഇനിയിപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
1: കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തും അങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ.
0: അതെ, കാരണം ജെൻസീസ് കാരണം അവരൊരു ഒരു പാർട്ട്നേർഡ് ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ അവരൊരു ഇൻഡിവിജ്വൽ ലൈഫ് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഡിവൈസ്
1: കമ്പാനിയൻ പോലെ നിൽക്കുന്ന,
0: അതെ അതെ അതെ, ഡിവൈസ് കാരണം അവരുടെ ഫ്രീഡം ഹനിക്കാതെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസ് അറ്റാക്ക് ചെയ്യാതെ ഒരു ഒരു ഡിവൈസ്, ഒരു ഒരു റോബോട്ടിക് ഡിവൈസ് അവർക്ക് കൂടെ ഉണ്ടാകുന്നത് അവർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോ ഒരു പട്ടിയെ വളർത്തുന്ന പോലെ അവർക്ക് ആനന്ദജനകം ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറാനാണ് എനിക്ക് ചാൻസ്
1: ഉണ്ടാകുന്നത്. പല കാര്യങ്ങളും പ്രാവർത്തികമായി. അപ്പോ അതാണ് നമുക്ക് ഓപ്പൺ എഐയുടെ സ്മാർട്ട് ഡിവൈസിന് അല്ലെങ്കിൽ സ്മാർട്ട് സ്പീക്കറിനെ പറ്റി നിലവിൽ അറിയാൻ സാധിക്കുന്ന ന്യൂസ്. അപ്പൊ എന്തായാലും വലിയ താമസം ഇല്ലാതെ അതിനെപ്പറ്റി പുതിയ പുതിയ വാർത്തകൾ ഉറപ്പായിട്ടും വരും, അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പല രാജ്യങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ യൂസ് കൂടുന്നതിനനുസരിച്ച് പല രാജ്യങ്ങളും റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ യൂസ്. അതായത് ടീനേജേഴ്സിൽ നിന്നും അത് റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള പല പ്രിക്കോഷൻസും പല രാജ്യങ്ങളും. ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്ന UK ഗവൺമെന്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ ഇപ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.
2: You're listening to Radio Swandanam 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. വനവിട, നമ്മൾ പറഞ്ഞ് നിർത്തിയതുപോലെ UK ഗവൺമെന്റ് ടീനേജേഴ്സ് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനാണ്? സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പലയിടത്തും പല രാജ്യങ്ങളിലും ഈ സംഭവം ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. കാര്യം സോഷ്യൽ മീഡിയയുടെ യൂസ് ഒരുപാട് കൂടി വരുന്നു. കുഞ്ഞുകുട്ടികളിലൊക്കെ അത് പല രീതിയിലുള്ള അവരുടെ ക്യാരക്ടർ ചേഞ്ചിനൊക്കെ കാരണമാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല രാജ്യങ്ങളും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ UK ഗവൺമെന്റും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു മൂവ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്?
1: ഇതിപ്പം ശരിക്കും വേൾഡ് ഓവർ നടക്കുന്ന ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ വേൾഡ് ഓവർ നടക്കുന്ന ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടാണ് UK ഈ ഒരു നിലപാട് എടുത്തേക്കുന്നത്. കാരണം 16 വയസ്സ് ടീനേജേഴ്സിലുള്ള കുട്ടികൾക്ക് അഗ്രസീവ് നേച്ചർ കൂടുന്നു, അവരുടെ ക്യാരക്ടർ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മാനസികമായ ഒരുപാട് ആഘാതങ്ങൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് കൊണ്ട് സ്മാർട്ട് ഫോൺ യൂസേജ് കൊണ്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വൈറ്റ് ലൈറ്റ്, സ്മാർട്ട് ഫോണിൻ്റെ വൈറ്റ് ലൈറ്റ് നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക. കാരണം ഈ വൈറ്റ് ലൈറ്റ് ശരിക്കും എമുലേറ്റ് ചെയ്യുന്നത് സൺലൈറ്റിനെയാണ്, സൂര്യപ്രകാശത്തെയാണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുകയും അതുകൊണ്ടുണ്ടാകുന്ന ഇൻസോംനിയ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളോ എല്ലാ ഏജ് വിഭാഗങ്ങളിലും ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടീൻസിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം അവരുടെ ആ പ്രായം, ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ശരിക്കും ക്രിമിനൽ മൈൻഡ്സിലേക്കും പിന്നെ വേണ്ടാത്ത ചിന്തകളിലേക്കും എല്ലാം കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് പല രാജ്യങ്ങളിലും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പാരൻസ് എല്ലാം അതിനെക്കുറിച്ച് ഭയങ്കര ആകുലതപ്പെട്ട് കിടക്കുകയാണ്. ഗവൺമെൻറ്റായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഈ സ്പ്രിങ്ങിൽ, അതായത് 2027 സ്പ്രിങ്, വരുന്ന സ്പ്രിങ്ങിൽ, സ്പ്രിംഗ് സീസൺ തൊട്ട് അവർ ഇത്
0: ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ?
1: അത് ശരിക്കും 16 to 17 ഇയർ വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കർഫ്യൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓസ്ട്രേലിയയിൽ അവർ ഓൾറെഡി ഇത് ട്രെൻഡായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് മിഡ്നൈറ്റ് തൊട്ട്, അതായത് 12 തൊട്ട് 6 വരെ, വെളുപ്പിന് 6 വരെ അവർ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ എനേബിൾ ചെയ്യാണ്. കാരണം അത് സെർവറിൻ്റെ അന്ന് തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇവരുടെ, എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുന്ന അവരുടെ ഇത് ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും.

0: ഫോണിന്റെ ഐഎംഇ നമ്പറും ആ യൂസ് ചെയ്യുന്ന ഏജും കാര്യങ്ങളല്ല. അപ്പൊ അതനുസരിച്ചിട്ട് അവരത് ബ്ലോക്ക് ചെയ്യും, സെലക്റ്റീവ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓട്ടോ പ്ലേ വീഡിയോസ്, പേഴ്സണലൈസ്ഡ് ഫീഡ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസേബിൾഡ് ആവും. പിന്നെ പിന്നെ പേരൻസിന് വേണമെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
1: ശരി, ഓക്കെ,
0: നമ്മളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെന്റൽ ഹെൽത്ത് കൺസേൺസും അഡിക്ഷനും സൈബർ ബുള്ളിങ്ങും ഒക്കെ തന്നെയാണ് പഠനങ്ങൾ ഉണ്ടാകുന്നു കിട്ടുന്ന ന്യൂസ്. ഇത് ഇതനുസരിച്ചിട്ടാണ് ഓരോ ഗവൺമെന്റും ഇതെടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ആ ഒരു കുട്ടിത്തം തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. കാരണം ഈ ഫോണിൻ്റെ അകത്ത് തന്നെ കുത്തിയിരിക്കാതെ പുറത്ത് പോയി കളിക്കുക, നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ക്രിക്കറ്റ് കളിയും ഷട്ടിൽ കളിയും ഒക്കെ ആയിരുന്നല്ലോ, ഓടിയണക്ക കാലി ചാടുക. അപ്പൊ അങ്ങനത്തെ ആ ഒരു കുട്ടിക്കാലം അവർക്ക് തിരിച്ച് റീക്ലെയിം ചെയ്യത്തക്ക രീതിയിലാണ് ഇത് രൂപപ്പെടുത്തിയെടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന AI ചാറ്റ് ബോട്ട് റെഗുലേഷൻസും ഉണ്ട് കേട്ടോ. നമുക്ക് ചാറ്റ് GPT പോലുള്ള, ക്ലോഡ് പോലുള്ള ചാറ്റ് ബോട്ട്സിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ സാധിക്കില്ല ഈ സമയത്ത്.
1: ശരി,
0: അത് 18 വയസ്സ് വരെ ഉള്ളവർക്കുണ്ട്. പിന്നെ
1: രാത്രി 12 മണി മുതൽ
0: രാവിലെ 6 മണി, കാരണം ബാക്കി അവരുടെ എഡ്യൂക്കേഷണൽ ടൈമാണ്, പഠിക്കുന്ന സമയം അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ഇത്രയും സമയം എന്തായാലും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ചാറ്റ് ബോട്ടുകളുടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല ഇപ്പം ഹെൽത്ത് അഡ്വൈസസിനെ കുറിച്ചൊക്കെ ഉള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ളതെല്ലാം അവർ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ AI സർവീസസ്, ഹൈ റിസ്ക് AI സർവീസസ്, ഇപ്പൊ ക്ലൗഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്ന പോലെ ഹൈ റിസ്ക് AI സർവീസസ് എല്ലാം ബാൻ ചെയ്യും.
1: ശരി ശരി,
0: അത്രയും കാര്യങ്ങളാണ് അവർ അത് ചെയ്തേക്കുന്നത്. പിന്നെ എക്സംഷൻ ഉള്ളത് ഇൻസ്റ്റന്റ് മെസ്സേജും വാട്സ്ആപ്പ് സിഗ്നൽ അതൊക്കെ അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: പക്ഷേ 12 മണി മുതൽ 6 മണി അത് എത്രത്തോളം ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ.
0: അല്ല, ഒരു ഒരു രാജ്യത്ത് എനിക്ക് തോന്നുന്നു UKയിലൊക്കെ ശരിക്കും ഈ പറഞ്ഞ പോലെ രാത്രി 12 മണി തൊട്ടായിരിക്കും എല്ലാവരും ഇരിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആർക്കും ഈ ഫോണുമായിട്ട് ഇരിക്കുന്ന കുട്ടികളെല്ലാം രാത്രിയിലായിരിക്കുന്നത്. നമ്മളൊരു 10 മണിക്ക് ശേഷം ഉറങ്ങാൻ പറഞ്ഞു വിട്ടാലും ഇവരെല്ലാരും ഫോണിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു 10 മണി എന്ന് പറയുന്നത് അവിടെ 12 മണി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് എന്റെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിനും സിഗ്നലിനൊന്നും ഈ ബാൻ ഉണ്ടാവില്ല, അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: ശരി ശരി.
0: പിന്നെ പിന്നെ ഉള്ളത് പാരന്റ്സിന് പിന്നെ ഇത് വേണമെങ്കിൽ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും, ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനത്തെ എല്ലാത്തിനും ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം അവർക്ക് ആ സമയത്തെ ഉള്ള
1: ഹാൻഡിൽസിനാണ് കൂടുതൽ,
0: അതെ അതെ, ട്രാഫിക് അത് അത്രത്തോളം കുറഞ്ഞിരിക്കും ആ സമയത്ത്. ഇത്രയാണ് ഈ ന്യൂസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്.
1: ഓക്കെ, അപ്പൊ അതാണ് നമ്മള് UK ഗവൺമെന്റ് സോഷ്യൽ മീഡിയക്ക് കൊണ്ടുവന്നിരിക്കുന്ന കർഫ്യൂ. അതായത് ഈ പറഞ്ഞ കുട്ടികളിൽ നിന്ന്, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അഡിക്റ്റീവ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആണത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും അത് വലിയ താമസമില്ലാതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്.
1: അതെ, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരുന്നതായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്, വായിക്കാറുള്ളതാണ്. അപ്പോ അടുത്ത വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ EV ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. EV ബാറ്ററി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, EV വാറണ്ടി എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം, അങ്ങനെയുള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ നമ്മൾക്കിപ്പോ EV ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് EV കാർ എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു സംശയവും അവരുടെ ഉത്കണ്ഠയൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററിയുടെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട് സംഭവങ്ങൾ അല്ലെ. ഈ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഈ ബാറ്ററി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ ബാറ്ററി മാൽ ഫംഗ്ഷൻ ചെയ്താൽ എങ്ങനെയായിരിക്കും വണ്ടിയുടെ വാറണ്ടി പോകുന്നത്, അല്ലെ ബാറ്ററിയുടെ വാറണ്ടി പോകുന്നത്, ബാറ്ററി മാക്സിമം നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, കാര്യം മഴയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും അല്ലെ ഒരുപാട് വെള്ളമൊക്കെ കെട്ടൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്തൂടെ നമ്മളെ വണ്ടി വെള്ളം മീൻസ് ബാറ്ററി ഒക്കെ നനഞ്ഞായിരിക്കും ചിലപ്പോൾ, അങ്ങനെ പോകുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആൾക്കാരുടെ ഈ ഉത്കണ്ഠകളെയൊക്കെ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തൊരു ഒരു റീസണിങ് നമുക്ക് കൊടുക്കാൻ പറ്റും?
0: അല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനികൾ 8 വർഷത്തെ വാറണ്ടി മിനിമം കൊടുക്കുന്നുണ്ട് എല്ലാ ബാറ്ററീസിനും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓഹ് ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ്, പക്ഷെ അതിന്റെ തൊളിഞ്ഞു കിടക്കുന്ന കുറെ
1: കാര്യം ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് ഓട്ടോ ജേർണലിസ്റ്റുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 8 വർഷ വാറണ്ടി നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. പക്ഷേ പൊതുവെ EV വണ്ടികൾ എടുത്തവരുടെ റിപ്പോർട്ട്സും അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, EV വണ്ടികളാകുമ്പോഴത്തേക്ക് നമുക്ക് താരതമ്യേനെ മറ്റേ ഫ്യൂവൽ വണ്ടി ഓടിക്കുന്നതിനേക്കാളും കിലോമീറ്റർ പെട്ടെന്ന്, കാരണം നമ്മൾ ഈ

0: ഈസിലി മീൻസ് ലാഭിക്കാന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഈ 800,000 kilometers എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിലാവും എന്നാണ് പറയുക. കാരണം പലരും ഇ വി വണ്ടി എടുത്ത് ഒരു വർഷത്തിനുള്ളിലേക്ക് ഈസിലി 100,000 kilometers ആയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ 8 വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് അത് ശരിക്കും
1: അല്ല. അത് മാത്രമല്ല, അതിന്റെ ഒളിഞ്ഞു നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ വായിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. ഈ വാറണ്ടി ടേംസ് നമ്മൾ വായിച്ച് നോക്കാത്തതാണ് പ്രശ്നം. അപ്പൊ വാറണ്ടി ടേംസിന്റെ അകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് അതിന് പറയുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി മേടിക്കാൻ ഈ വണ്ടി മേടിക്കാൻ പോകുമ്പോൾ വാറണ്ടി ടേംസ് കൃത്യമായിട്ട് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അഥവാ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാനുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ഇവർ ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് 5.5 to 15 lakhs ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്രശ്നം നമ്മളുടെ കയ്യിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാതെ പോകും. തീർച്ചയായിട്ടും വാറണ്ടി ക്ലെയിം കിട്ടത്തില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ബാറ്ററി
0: മാറ്റേണ്ടി വരും.
1: അപ്പൊ അതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആക്ച്വലി എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നുള്ളത്? എച്ച് വി ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നതാണ്. അതായത് ഈ നോർമലി കാറിന്റെ ഒരു ബാറ്ററിയുടെ വാറണ്ടി, ഇ വി കാറിന്റെ ബാറ്ററി വാറണ്ടിയാണ് 8 years അല്ലെങ്കിൽ 160,000 kilometers. അത് ബ്രാൻഡ് വൈസ് മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ചിലപ്പോൾ 15 years ബാറ്ററി വാറണ്ടി കൊടുക്കുന്ന കമ്പനികളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, SOH എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. SOH ഫ്ലോർ എന്ന് പറയും, അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അതെല്ലാം ലോഗ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇ വി ആയതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ എല്ലാം ഡാറ്റ അവർ ലോഗ് ചെയ്യുന്നുണ്ട്. അത് 70% കപ്പാസിറ്റി ഗ്യാരണ്ടി ഓൾറെഡി തരുന്നുണ്ട് കമ്പനീസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറർ അത് റിപ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരണ്ടാണ്.
0: ശരി,
1: അതാണ് SOH എന്ന് പറയുന്നത്. SOH ഫ്ലോർ എന്ന് പറയും, അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആണ്, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കുറയാനുള്ള കാരണം ഒരുപക്ഷെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായാകാം, അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അതല്ലാണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ്, നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് അത് കുറയുന്നത്. കാരണം ഇപ്പം ക്വാളിറ്റി ഇല്ലാത്ത ചാർജർ വെച്ച് തേർഡ് പാർട്ടി ചാർജേഴ്സ് വെച്ച് ചാർജ്
0: ചെയ്യാം,
1: പിന്നെ കറണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജിംഗ് പോയിന്റിന്റെ അകത്ത് ലീക്ക് ഉണ്ടാകും, കറണ്ട് ലീക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ് SOH കുറയാം. അപ്പൊ അതൊക്കെ പക്ഷെ അവർക്ക് ആ ലോഗിൻ്റെ അകത്ത് നോക്കുമ്പോൾ
0: അറിയാൻ പറ്റും.
1: അതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയേഴ്സ് മാത്രമേ അവർ കവർ ചെയ്യുന്നുള്ളൂ. അതായത് സെൽഫ് ഫെയിലിയേഴ്സ്, സെല്ലിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് കൊണ്ട് ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് ഇതൊക്കെ അവർ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് കൊണ്ട് അല്ലാത്തുള്ളതെന്ന് അവർക്ക് ക്ലിയർ, അവർക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വമാണ് അത് മാനുഫാക്ചറിംഗ് ഡിഫക്ട് തന്നെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത്. പിന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ സർജസ് വരുന്നത്, ലൈറ്റ്നിങ്, ഇടിമിന്നൽ കൊണ്ടുണ്ടാകുന്നത്, പിന്നെ ഗ്രിഡ് ഇൻസ്റ്റബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജിൻ്റെ അകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ കവർ ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ലോഗിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നോൺ അപ്രൂവ്ഡ് ചാർജസ്, ഫാസ്റ്റ് ചാർജിങ് എക്യുപ്മെൻറ്റ്, നമ്മളിപ്പം കമ്പനിയുടേതല്ലാതെ വേറെ തേർഡ് പാർട്ടി നമ്മൾ വില കുറഞ്ഞ സാധനം മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഷെഡ്യൂൾ സർവീസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓതറൈസ് സർവീസ് സെന്ററിൽ പോയി നമ്മൾ ഷെഡ്യൂൾ സർവീസസ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ വണ്ടികൾ പോലെ അല്ല ഈ വി വണ്ടികൾ, നമ്മൾ മസ്റ്റ് ആയിട്ട് അവരുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോകണം, അശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മൺസൂൺ റിലേറ്റഡ് ഡാമേജ്, വാട്ടർ ഇൻക്രീസ് കയറിയിട്ട് വെള്ളം ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെള്ളം കയറിയിട്ട് ഡാമേജസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനൊന്നും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ BMS, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ്, ഇതെല്ലാം ലോഗ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവരെ കള്ളത്തരം പറഞ്ഞൊന്നും ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് എല്ലാ EV-ക്കും ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ബോക്സിന്റെ പേരാണ് BMS എന്ന് പറയുന്നത്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ബിഹേവിയറും ടൈം സ്റ്റാമ്പ്സും എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കും. ഇതിന്റെ കൺസോളിൽ നമ്മൾ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഈ ലോഗ് അവരെടുക്കുന്നത്. സർവീസ് സെന്റേഴ്സിന് ഈ BMS ഡാറ്റ കാണിച്ചിട്ട് നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാമേജ് എക്സ്റ്റേണൽ ആണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണോ എന്നുള്ള കാര്യം. അത് നമ്മൾ ഓരോ സർവീസിന് പോകുമ്പോഴത്തേക്കും ആ BMS ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അവരൊരു പക്ഷേ തരാൻ ചാൻസ് ഇല്ല, പക്ഷെ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മേടിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക്. കാരണം അതെപ്പോഴും ലോഗ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം എപ്പോഴെങ്കിലും ഒരു ഡിഫക്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ മാനുവലായിട്ട് വന്നതാണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണോ അപ്പം നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ചാർജിങ് ഹാബിറ്റ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ലോഗ്സിലുണ്ടാവും. എത്ര നേരം ചാർജ് ചെയ്തു, ഏത് ചാർജർ വെച്ച് ചാർജ് ചെയ്തു, ചാർജിന്റെ ബ്രാൻഡ് ഏതാണ്, അതെല്ലാം അതിൻ്റെ റെക്കോർഡ് ചെയ്യും. അപ്പം അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കമ്പനിയുടെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ കോമൺ ആയിട്ടുള്ള വാറണ്ടി കില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി പോർട്ടബിൾ ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ ഈ ഇലക്ട്രിക്കൽ മോഡിഫിക്കേഷൻസ് നമ്മൾ തന്നെ ചെയ്യുക, പിന്നെ ഈ സർവീസ് അപ്പോയിൻമെന്റ്സ് പോകാതിരിക്കുക, ഈ മൺസൂൺ സമയത്തുണ്ടാകുന്ന മറ്റേ എർത്തിങ്ങിന്റെ പ്രോബ്ലംസ്, സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ് എർത്തിങ് പ്രോബ്ലംസ്, നമ്മൾ തൊടുമ്പോൾ കണ്ടടിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പവർ സർജ് കാരണം ബാറ്ററി ഡാമേജ് ആകും.
0: അപ്പോഴേ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്.

0: ഇതിപ്പോ മൺസൂൺ കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് വലിയ വെള്ളക്കെട്ടിലൂടെ ഒക്കെ ചിലപ്പോൾ നമ്മളെ വണ്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂ വന്നാൽ
1: വെള്ളക്കെട്ടിലൂടെ പോകുമ്പോഴല്ല, നമ്മളത് സംബന്ധിച്ചായിട്ട് കുറെ നേരം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒ ബി സി ഓൺബോർഡ് ചാർജർ ഉണ്ട്, അതിനൊക്കെ ഡാമേജസ് വരാം. അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളതാണ്. അപ്പൊ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിങ്ങനെ സബ്മേർജ്ഡ് ആയി ഇരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഡാമേജസ് ഉണ്ടാകും. ഇത് നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പരിധി വരെ അത് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളിപ്പോ ഫ്ലഡിൽ കൂടെ വെള്ളത്തിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി പോകും. ഇത്ര നമ്മളിപ്പോ ഫോണിനകത്തുള്ളത് പോലെ IP68 IP6 അങ്ങനത്തെ റേറ്റിംഗ്സ് കുറെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് സംഭവിച്ചില്ല. ഇപ്പൊ ഫ്ലഡ് ഉണ്ടായി, നമ്മൾ കാണാറുണ്ട്, അതിനകത്ത് കയറിയിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇതൊന്നും വാറണ്ടി കവർ ചെയ്യുന്നുണ്ടാകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൺസൂൺ വാറണ്ടിയാണ്, മൺസൂൺ സമയത്തുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ശരിക്കും ഇതിനകത്ത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേക്ക് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25-30 കിലോ വാട്ട് ഇവിക്ക് ശരിക്കും 3-7 lakhs റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും, ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും. 50-60 കിലോ വാട്ടിന് ഏകദേശം 8-15 lakhs രൂപ വരെ വരും. ഇതിന്റെ അകത്ത് ശരിക്കും ഈ വെഹിക്കിളിന്റെ 30-40% ഓൺ റോഡ് പ്രൈസ് വരുന്ന ബാറ്ററിയുടെ ആണ്, ബാറ്ററിയുടെ കപ്പാസിറ്റി. കാരണം ബാറ്ററിയാണ് കോർ സാധനം. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, അതായത് ഈ പവർ സർജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട്. കമ്പനികൾ തന്നെ ഇറക്കുന്നുണ്ട്. ഇപ്പം MG ഉണ്ട്, പിന്നെ BYD ഒക്കെ ഉണ്ട്. കാറുകൾ, അങ്ങനത്തെ കാറുകൾ മേടിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ നമ്മൾ മേടിക്കുക, അവർ ഫിറ്റ് ചെയ്ത് തരും അതിനകത്ത്.
0: അപ്പൊ അതിൽ നിന്നായിരിക്കും വണ്ടിയുടെ ചാർജിങ്ങിനുള്ള ഔട്ട് കിട്ടുന്നത്.
1: അപ്പൊ അത് പവർ സർജ് ഒഴിവാക്കിയിട്ടായിരിക്കും
0: നമ്മുടെ വീട്ടിൽ സ്റ്റെബിലൈസർ ഒക്കെ ഉപയോഗിക്കുന്നതിന്.
1: UPS പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് MCB അതിന് വേണ്ടി, RCBയോ അല്ലെങ്കിൽ MCBയോ നമ്മൾ ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്, അത് നമുക്ക് വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈനിലെ ലീക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും, ഇത് കാറിനെ ബാധിക്കില്ല, ബാറ്ററിയെ ബാധിക്കില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ വാറണ്ടി ഇൻഷുറൻസ്, വാറണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ അതിന് മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടാകുന്ന കപ്പാസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടോ, നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ആ ഇൻഷുറൻസ് കവർ ചെയ്യും. ഇൻഷുറൻസ് നമുക്കിപ്പോൾ വില കൂടുതലാണെന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകാതിരിക്കേണ്ട. കാരണം അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആ ഇൻഷുറൻസ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ ഇൻഷുറൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും
0: എടുക്കുക.
1: കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകാതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ആക്ഷൻ ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്രൂവ്ഡ് ചാർജസ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ വീട്ടിൽ ഈ സർജ് പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. MCB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കേണ്ട
0: കാര്യം അടിച്ചു പോകുന്നത് ടിവിയോ മിക്സിയോ ഒന്നും അല്ല,
1: 10-15 lakhs വിലയുള്ള സാധനമാണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക, ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ബാറ്ററിയുടെ BMS അതിന്റെ ലോഗ് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ സ്പെസിഫിക് SOH ഫ്ലോർ എത്ര ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിച്ചിരിക്കണം. അതിന്റെ പിന്നെ ബാറ്ററി ഹെൽത്ത് എത്രത്തോളം ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ പ്രൊട്ടക്ഷൻ കവർ ഇൻഷുറൻസ് പോളിസിക്കകത്ത് അഡീഷണൽ ബാറ്ററി പ്രൊട്ടക്ഷൻ പോളിസിയോ എല്ലാം ഉണ്ടെങ്കിൽ അതും നമ്മൾ
0: എടുക്കാം. നല്ലതായിരിക്കും.
1: അതെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക.
0: ഇലക്ട്രിക് വണ്ടി അല്ലെങ്കിൽ ഇവി വണ്ടികൾ എടുക്കുന്ന ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാര്യം ഒരുപാട് ആൾക്കാർ ഈ പെട്രോളിന്റെ ഒക്കെ E20 പെട്രോൾ അല്ലെങ്കിൽ
1: സ്വന്തം പേഴ്സണൽ കാറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ ഓട്ടോസ് ഒരുപാട് ഇറങ്ങുന്നു.
0: അതെ, ഒരുപാട് ഇറങ്ങുന്നു, ഒരുപാട് ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ ഈ പറയുന്ന വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചെക്ക് ലിസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. എടുത്ത് കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ, അതും കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഈ പറഞ്ഞ 25,000 അല്ലെങ്കിൽ 50,000 ശരിയാക്കാൻ പറ്റുന്ന ഡിവൈസസിനെ പോലെ അല്ല. കാരണം ബാറ്ററി അടിച്ചു പോയാലും ഈ പറയുന്ന ഒരു
1: 5 lakh rupees
0: ഇപ്പോഴത്തെ ഇവി വണ്ടികളുടെ 50% കൂടുതൽ വില വരുന്നത് അതിന്റെ
1: ബാറ്ററിയാണ്.
0: അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ന്യൂസ് ആയിട്ട് നമുക്ക് ടെക് ബൈറ്റ്സിൽ വരുന്നത്. ശ്രോതാക്കളുടെ അഭിപ്രായം, നിങ്ങളുടെ സജഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ഡൗട്ടുകളൊക്കെ നമുക്ക് വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
1: അനൂപ് സൈനിങ് ഓഫ്. ബൈ
0: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.

0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇന്ന് ഓണേ സീറ്റിലിരിക്കുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നമ്മുടെ ഈ ഒരു ലൈവ് ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് ജൂലൈ 29-ാം തീയതിയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ആദ്യം തന്നെ ടീച്ചറിനൊരു ഗുഡ് മോർണിംഗ് ഞാൻ നേരുകയാണ്.
1: ഗുഡ് മോർണിംഗ് ആതിര.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്
1: നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. നല്ല ഒരു ദിവസം നമുക്ക് ആദ്യമേ തന്നെ ആശംസിക്കാം. ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു മാസത്തിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് ഈ ഒരു മാസം തീരാനായിട്ട് അല്ലേ. ജൂലൈ ഒക്കെ എത്ര പെട്ടെന്നാണ് തീർന്നത്. അപ്പൊ നമ്മൾ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസത്തിലേക്ക് ഇങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഓണം, അതിന്റെ സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾ അല്ലേ, ഓണക്കോടി, ഓണസദ്യ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ്.
0: അപ്പൊ
1: അതിന്റെ തയ്യാറെടുപ്പൊക്കെ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ ഇപ്പോഴേ പോയി ഓണക്കോടിയൊക്കെ നമ്മൾ പലയിടത്തും പോയി നോക്കിയൊക്കെ വെച്ച് വാങ്ങിച്ചില്ല,
0: പക്ഷെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്.
1: അതെ അതെ, അത് തന്നെയാണ് നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് അല്ലേ. തിരുവോണം വരുമ്പോൾ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം വലിയ ആഘോഷമൊന്നുമില്ല. അതിന് മുമ്പുള്ള ആ ഒരു തയ്യാറെടുപ്പുകളാണ് ശരിക്കും ഓണം എന്ന് പറയുന്നത് അല്ലേ.
0: അപ്പോൾ
1: ഇന്ന് രാവിലെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ വരും, ഞാൻ എല്ലാ ദിവസവും വരുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് നമ്മൾ നല്ലൊരു ഒരു ഒരു പോസിറ്റീവ് തോട്ട്, ഒരു ശുഭ ചിന്ത കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആതിര, നമുക്ക് ഈ പറഞ്ഞ

0: നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ഒരാൾ തരുവാണെങ്കിൽ അല്ലേ, നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് ഈ പരാജയങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ സെറ്റ് ബാക്സ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഈ ലോകത്തൊന്നും അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിലൊന്ന് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ. അപ്പം അതുപോലെ ഇന്ന് നമുക്കറിയാം ഓരോ മനുഷ്യർക്കും ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു ഒരു ഒരു ജീവിതമാണ് നമ്മുടെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു പോസിറ്റീവ് തോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം മൊത്തം കളറാക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പം ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തോട്ടാണ് എനിക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ ഈ അടുത്ത ദിവസം വായിച്ചൊരു ഒരു കോട്ടാണ്, അപ്പം അത് നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഇംഗ്ലീഷിലാണ് ആ കോട്ട്. If you spend your time chasing butterflies, they will fly away. Spend time creating a beautiful garden, they will come to you. Because they kind of person become the kind of person that opportunities are drawn to you, and build your character before you seek attention. Don't force, don't chase, just attract. ഇതാണ് നമ്മുടെ കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബട്ടർഫ്ലൈയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ പിടിക്കാൻ പോകും അല്ലേ, അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ചിറകിലൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് വരാനായിട്ടൊക്കെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രമിക്കും. അപ്പം ആ നമ്മളിങ്ങനെ പുറകെ ചെല്ലുന്ന കാണുമ്പോൾ ആ ബട്ടർഫ്ലൈ ഇങ്ങനെ ഓടി ഓടി ഓടി എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും അല്ലേ, അത് രക്ഷപ്പെട്ടങ്ങ് പോകും. അപ്പം നമുക്ക് ഈ ഒരു കോട്ടിലൂടെ പറയുന്നത് സ്പെൻഡ് ടൈം ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അപ്പം നിങ്ങൾ ബട്ടർഫ്ലൈയുടെ പുറകെ പോകുന്ന ഒരാളായി മാറാതെ നിങ്ങൾ സ്വയം നല്ലൊരു പൂന്തോട്ടമായി മാറൂ, ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് വരും എന്നാണ് ആ ഒരു കോട്ടിലൂടെ പറയുന്നത്. അപ്പം നമ്മൾ ഫോഴ്സ് ചെയ്യുകയും ചേസ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അട്രാക്റ്റ്, എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക, അതാണ് ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ചില വ്യക്തികളില്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർ, അവരുടെ അടുത്ത് പോയി ഇരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് ഓടി ചെല്ലാൻ തോന്നും അല്ലേ, അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളായി മാറണം. അപ്പം നമ്മൾ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ബട്ടർഫ്ലൈ ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും, നമ്മളെ തേടി വരും എല്ലാവരും അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ നമ്മൾ ഒരാളിനെ കാണുമ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അൺനെസസറി ഇൻറ്റർഫിയറൻസസ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നടത്തുക, ഇതൊന്നും ചെയ്യാതെ നമുക്ക് അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓവർ ആയിട്ട് നമ്മൾ ഒരാളിനെ പ്രൈസ് ചെയ്യാനൊന്നും പാടില്ല. അത് കേൾക്കുമ്പോൾ അവർക്കറിയാം അവർ നമ്മൾ വെറുതെ പറയുന്നതാണ്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ചുമ്മാ നമ്മളെങ്ങനെ പ്രൈസ് ചെയ്യും, അപ്പോൾ അത് നമുക്ക് അതിനകത്തൊരു ഒരു സിൻസിയറിറ്റി ഇല്ലാത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയല്ലാതെ നമുക്ക് ഒരാളിന് വളരെ സന്തോഷം കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല മനോഹരമായ ഒരു പൂന്തോട്ടമായിട്ട് മാറാം. ഇപ്പം ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മളെങ്ങനെ തിരക്കി വരും.
1: ഇപ്പോൾ ടീച്ചർ ഈ ബട്ടർഫ്ലൈയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ ആ ഒരു ചിത്രശലഭത്തിൻ്റെ ഭംഗി നോക്കിയിട്ടാണ് കൂടുതലും അങ്ങനെ ഓടുന്നത്. പക്ഷേ ഈ ഒരു തോട്ടിൽ കുറച്ചും കൂടെ മീനിങ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഈ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ഉപരിയായിട്ടൊരു ഒരു പോസിറ്റീവ് എനർജി ഓരോ വ്യക്തിക്കും സ്പ്രെഡ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ അതാണ് ഏറ്റവും മനോഹാരിത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചിത്രശലഭങ്ങളെ പോലെ അല്ലെങ്കിൽ അവരുടെ പുറകെ പോകുന്നത് പോലെ അല്ലെങ്കിൽ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് ആന്തരികമായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണ് കൊണ്ടുവരുന്നത്.
0: നമ്മളെ മനുഷ്യരെ സംബന്ധിച്ച് ബട്ടർഫ്ലൈക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനോ മറ്റുള്ള കഴിവുള്ള ഒരു ജീവിയല്ല അത്. അപ്പൊ അതിനെന്ന് പറഞ്ഞാൽ ബാഹ്യ സൗന്ദര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അല്ലെ. നമുക്ക് നമ്മളുടെ ഒരു പ്രസൻസ്, നമ്മളൊന്നും മിണ്ടണ്ട, നമ്മൾ വെറുതെ ഒരാളുടെ അടുത്ത് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ പോലും അത് വലിയ ആശ്വാസമാകുന്ന ചില മനുഷ്യരുണ്ട് അല്ലെ. അവര് വന്ന് നമ്മളുടെ അടുത്തൊന്ന് ഇരുന്നാൽ മതി, അവരൊന്നും മിണ്ടണ്ട അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുക, നല്ല പൂന്തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പോസിറ്റീവ് തോട്ട്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടങ്ങളൊക്കെ എവിടെ,
1: എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അപ്പൊ ആ ഒരു തോട്ട് അതിനാ ഒരു പ്രോസസ്സിൽ ഞാൻ ഇങ്ങനെ നിൽക്കായിരുന്നു. അതെന്ത് നല്ലൊരു കാര്യമാണ് അല്ലെ, മറ്റൊരാൾക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ചിലർക്ക് നമുക്ക് എന്തൊക്കെ അവർ ചിലപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ മിണ്ടാണ്ടിരിക്കുമായിരിക്കും, പക്ഷെ എങ്കിലും അവരുടെ അടുത്ത് കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതാണ് ഒരാളെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യാൻ എല്ലാവരും പഠിക്കുക. മറ്റൊരാളെ ദ്രോഹിച്ചത് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് മൂവിയായി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പൂന്തോട്ടമായി മാറാൻ ആഗ്രഹിക്കുന്നവരും ഇത്രയും നാളായിട്ട് പൂന്തോട്ടമായി തന്നെ നിലനിൽക്കുന്നവർക്കൊക്കെ മെസ്സേജ് അയക്കാം അല്ലേ. അപ്പൊ അയച്ചോളൂ.

0: in a WhatsApp number 8848558785. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചെറിയൊരു ചിരിയോട് കൂടി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കും, അത് മെസ്സേജ് അയച്ചോളൂ.
1: അപ്പൊ
0: മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരു റിയാക്ഷന് വേണ്ടി നമ്മൾ എന്തായാലും ഒരു കുസൃതി ചോദ്യം അങ്ങോട്ട് കൊടുക്കണം.
1: അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ കേട്ട അപ്പത്തൊട്ട് നമുക്ക് ആൻസർ അയച്ചിങ്ങനെ അവസാന ഉത്തരത്തിലേക്ക് വരുന്ന നമ്മുടെ രാജമുഖത്തിൽ,
0: രാജമുഖത്തിൽ ഇപ്പൊ ഒരുപാട് എന്താ പറയാ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് രാജൻ ചേച്ചി. എപ്പോഴും ഇപ്പോ ടപ്പേന്നാണ് ആൻസർ പറയുന്നത്. എന്റെയൊക്കെ ചോദ്യത്തിനാണ്, ടീച്ചറിന്റെ ചോദ്യത്തിന് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കിക്കാണല്ലേ.
1: നല്ല രസകരമായിട്ടുള്ള ഒരു ഷോ. അപ്പൊ അതിലേക്ക് നമ്മൾ വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത പറയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിലേക്കൊന്ന് വരാം. ഇന്ന് ഗുരു പൂർണിമയാണ്. അപ്പൊ 2026 ജൂലൈ 29 ബുധനാഴ്ച പവിത്രമായിട്ടുള്ള ആഷാഢ പൂർണിമ സമയത്ത് ഗുരു പൂർണിമയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം വ്യാസ പൂർണിമ എന്നും അറിയപ്പെടുന്ന ഒരു ആദരണീയമായിട്ടുള്ള ഒരു ഉത്സവം, ഒരു അറിവ്, ഒരു ജ്ഞാനം, ഒരു ആത്മ സാക്ഷാത്കാരം എന്നൊക്കെ പറയാം, എന്നിവയുടെയൊക്കെ പാതയെ പ്രകാശിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട് നമുക്ക് അല്ലെ. അതുപോലെ തന്നെ അധ്യാപകരുണ്ട്, നമുക്ക് ഉപദേഷ്ടാക്കളുണ്ട്, ആത്മീയമായിട്ടുള്ള വഴികാട്ടികളുണ്ട്. ഇവരോടൊക്കെ നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിനെ നമ്മൾ കരുതുന്നത്. അപ്പം സാധാരണയായിട്ട് ഈ കൂടുതലായിട്ടും ഈ ഒരു ദിവസം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കള്, അതുപോലെ തന്നെ ബുദ്ധ മതവിശ്വാസികൾ, ജൈന മതത്തിൽ വിശ്വസിക്കുന്നവരും, അതുപോലെ തന്നെ ആ പാരമ്പര്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ ആചരിക്കുന്ന ഒരു ഗുരു പൂർണിമയാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള കാലാതീതമായിട്ടുള്ള ഒരു ബന്ധത്തെ ആഘോഷിക്കുന്നു. അപ്പൊ ഹിന്ദുക്കൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ മഹർഷി വേദവ്യാസനെ ആദരിക്കുമ്പോൾ, ബുദ്ധമതക്കാർ സാരാനാഥനിൽ ഭഗവാൻ ബുദ്ധന്റെ ആദ്യ പ്രഭാഷണമാണ് ഇന്നത്തെ ദിവസം അനുസ്മരിക്കുന്നത്. ജൈന മതക്കാര് മഹാവീരൻ ഗൗതം സ്വാമിയെ തന്റെ ആദ്യ ശിഷ്യനായിട്ട് സ്വീകരിച്ചതിനെ ഓർമ്മിക്കുന്നു. അപ്പം ഈ വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾക്കിടയിലും ഉത്സവം ഒരു പൊതു സന്ദേശമാണ് നമുക്ക് പങ്കിടുന്നത്. ഈ ഒരു ദിവസത്തിന്റെ ഇപ്പോൾ ഓരോ മതക്കാർക്കും അവരവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം യഥാർത്ഥമായിട്ടുള്ള അറിവെന്ന് പറയുന്ന ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുന്നു. എല്ലാ അർത്ഥവത്തായ യാത്രയും ആരംഭിക്കുന്നത് യോഗ്യനായിട്ടുള്ള ഒരു വഴികാട്ടിയിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കള്, അത് കഴിയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെ, അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മളൊക്കെ വഴികാട്ടികളായിട്ട് അല്ലെ, നമ്മൾ നേരെ വഴിക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട്. അപ്പൊ അവരെ എല്ലാവരെയും ഓർക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ്. അപ്പം ഇപ്പൊ ഇന്നത്തെ ലോകത്തെന്ന് പറയുമ്പോൾ ഈ ഗുരു പൂർണിമയുടെ ആത്മാവ് ആത്മീയ ഗുരുക്കന്മാരെ മാത്രമൊന്നും അല്ല, അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോയിരിക്കുന്ന ഒരു ലോകത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കൾ, അധ്യാപകർ, നമ്മളെ പരിശീലിപ്പിക്കുന്നവർ അല്ലെ. ഇപ്പൊ നമ്മളൊരു ജോലിയിൽ നമ്മളെ പരിശീലിപ്പിക്കുന്നവരായിരിക്കും, അതിൽ നമ്മളെ എക്സ്പേർട്ട് ആക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായി രൂപപ്പെടുത്തിയ ജ്ഞാനമുള്ള ആരെയും അംഗീകരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പം അതിന് പ്രത്യേക പ്രാർത്ഥനയോ ധ്യാനമോ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ളൊരു കൃതജ്ഞതാ പ്രകടനമോ ഒക്കെ നടത്താം. അപ്പം നമുക്ക് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മളെ പഠിപ്പിച്ച ഏതെങ്കിലും ടീച്ചേഴ്സായിരിക്കാം, ഒന്നുമല്ല ചിലപ്പോൾ നമ്മുടെ പേരൻസ് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തന്ന് ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയായിരിക്കാം. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായിട്ട് മാറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇന്നൊന്ന് ആദരിക്കാനും അവരെ പറ്റിയൊന്ന് ഓർക്കാനും അവർക്ക് വേണ്ടി ഒരു നിമിഷം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഗുരു പൂർണിമയാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രോതാക്കളെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ.
0: തീർച്ചയായും
1: അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം തന്നെയാണ്. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതിനാൽ നമ്മളിപ്പോൾ ആരുടെ കൂടെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾ ഉപദേശം തേടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്കും പലപ്പോഴും ഇപ്പം നമ്മൾ ചില നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ ഉപദേശിക്കാറുണ്ട്, നല്ല പിള്ളേരുടെ കൂടെയൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ അവരുടെ കൂടെ കൂട്ടുകൂടണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അവരുടെ ചിന്തകളും അവരുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ രീതികളും ഒക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും അല്ലേ. കുറച്ചും കൂടി നല്ല ഹൈറ്റ്സിലേക്കൊക്കെ എത്തണം, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവരെപ്പോഴും ചർച്ച ചെയ്യുന്നവരാണ്. അവരുടെ ഇടയ്ക്ക് നമ്മൾ പോയി ഇരിക്കുമ്പം നമുക്കും അങ്ങനെയൊക്കെ ആവണം എന്ന് തോന്നും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ടീച്ചർമാരങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ടീച്ചർമാരുടെ വിരോധം തോന്നല്ലേ എന്ന് വെച്ചാൽ നമുക്ക് അടിച്ചുപൊളിക്കാരും വേണം വേണമെന്നല്ല.
0: ടീച്ചർമാരുടെ വിരോധം തോന്നരുത്, പ്രത്യേകിച്ച് ഒരു ടീച്ചർ ഇരുന്നങ്ങ് പറയാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ

0: എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്കും വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ. അപ്പോൾ ഹൈന്ദവരുടെ വിശ്വാസ പ്രകാരം ഇന്ന് വേദവ്യാസിന്റെ ജന്മദിനമായിട്ട് അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ആചരിക്കുന്നതെന്നാണ് ഒരു കേട്ടറിവുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ അധ്യാപകരെയും നമ്മൾ അധ്യാപകരായിട്ട് കാണുന്ന വ്യക്തികളും ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അതിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്, അവരെല്ലാം പക്ഷേ അവരറിയുന്നുണ്ടായിരിക്കില്ല നമ്മൾ അവരുടെ ഒരു ഇൻസ്പയർഡ് ആവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എല്ലാവരുടെയും നമുക്ക് നമ്മുടെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് ഓർക്കാം, അവരെ സ്മരിക്കാം, മനസ്സുണ്ടെങ്കിൽ സ്മരിക്കാം അല്ലേ. അപ്പൊ ആ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തോളൂ, ഇൻ കേസിൽ നിങ്ങൾക്ക് ഒന്ന് കോൾ ചെയ്ത് ടീച്ചറിനെയൊക്കെ വിളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വിളിക്കാം അല്ലേ. അവർക്ക് ഒരു ആശംസയും അവർക്കൊരു ഗുരുദക്ഷിണ എന്ന രീതിയിൽ ഒരു സംസാരം കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കണം. അപ്പൊ അവർക്ക് വെറുതെ ഇരിക്കണ്ട, അവർക്കൊരു പണി കൊടുക്കാം അല്ലേ ടീച്ചറെ. അപ്പൊ നമുക്കൊരു കുസൃതി ചോദ്യം ചോദിക്കാം.
1: ഒരു കുസൃതി ചോദ്യം അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്. സാധാരണ നമ്മളുടെയൊക്കെ പേരുകളുടെ കൂട്ടത്തിലൊരു ഇനിഷ്യൽ ഉണ്ടാവുമല്ലോ, അപ്പൊ പേരിന് കൂട്ടത്തിൽ ഒരു ഇനിഷ്യലുള്ള ഒരു ജീവിയുടെ പേര് പറയണം. അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ എല്ലാരും ആൻസറൊക്കെ കണ്ടുപിടിച്ച് നന്നായിട്ട് ആലോചിച്ച്
0: ആൻസർ
1: അറിഞ്ഞു. അപ്പൊ മെസ്സേജ് അയച്ചോളൂ, നമുക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ 8884857785. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിക്കാനുള്ള സമയമാണ്. നല്ലൊരു ഗാനമൊക്കെ കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. പ്രീത ടീച്ചർ ഇങ്ങനെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എന്തൊരു മാറ്ററിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ ടീച്ചറെ. മ്യാവ്. ഈ സൗണ്ട് ആണോ നമ്മൾ പറയുന്നത്? അല്ല, ഗർജിക്കുന്ന അല്ലേ. നമ്മള് കാട്ടിലെ രാജാവ് എന്ന് പറയുമ്പോ തന്നെ സിംഹമാണ്. പക്ഷെ എങ്കിലും നമുക്ക് കാണുമ്പോ തന്നെ പേടി, കുറച്ചും കൂടെ പേടി തോന്നുന്നു. എനിക്ക് കടുവ തന്നെയാണ് ടീച്ചറെ.
6: അപ്പോ കടുവയെ പേടിച്ചോളൂ, ഇന്ന് രാജ്യാന്തര കടുവ ദിനമാണ്. അപ്പോ ഈ കടുവ ദിനത്തിൽ നമുക്ക് കടുവകളെ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ 2010 റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ടൈഗർ ഉച്ചകോടിയിലാണ് ഈ ദിനാചരണത്തിന് ശരിക്കും പറഞ്ഞാൽ തുടക്കമായത്. ലോകമെമ്പാടും അതിവേഗം കുറഞ്ഞു വരുന്ന കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ദിനത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും മുകളിലുള്ള വേട്ടക്കാരനായിട്ടുള്ള കടുവ വനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ സൂചകമായിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ കരുതി പോരുന്നത്. അപ്പം കടുവകൾ സുരക്ഷിതരാണെങ്കിൽ വനങ്ങളും സുരക്ഷിതമാണ്. അപ്പം വനങ്ങൾ സുരക്ഷിതമാണെങ്കിൽ മനുഷ്യജീവിതവും സുരക്ഷിതമാണ്. അപ്പം കടുവകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൽ തന്നെ ചില ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട്. ലോകത്തിലെ കാട്ടുകടുവകളിൽ ഏകദേശം 75% ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ പെരിയാർ ടൈഗർ റിസർവ്, അതുപോലെ തന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് തുടങ്ങിയ സംരക്ഷിത മേഖലകളിൽ കടുവകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളാണ്. അപ്പം കടുവകൾ നേരിടുന്ന ഒരുപാട് ഭീഷണികളുണ്ട്. വേട്ടയാടൽ, അതുപോലെ തന്നെ വനനശീകരണം, പിന്നെ ആവാസ വ്യവസ്ഥയുടെ ഒരു നഷ്ടം എന്നിവയൊക്കെ കടുവകൾ നേരിടുന്ന പ്രധാന ഭീഷണികളാണ്. പക്ഷേ നമുക്ക് ഈ വർഷം പറയാനുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ വനങ്ങളിൽ 20 വർഷത്തിനിടെ കടുവകളുടെ എണ്ണം 4 ഇരട്ടിയായിട്ട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. 2006 46 കടുവകളായിരുന്നു. 2022 നടത്തിയ കണക്കെടുപ്പിൽ എണ്ണം 213. 10 വർഷത്തിനിടെ കടുവകളുടെ എണ്ണം 136 നിന്നും 213 ആയിട്ട് ഉയർന്നതായിട്ട് വനംവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ തന്നെ വയനാട് പെരിയാർ പറമ്പിക്കുളം മേഖലയിലാണ് പ്രധാന ആവാസ കേന്ദ്രങ്ങൾ കടുവയുടെ. കൂടുതൽ

0: വയനാട്ടിലാണെങ്കിലും 2018 വയനാട് മേഖലയിൽ 120 കടുവകൾ ഉണ്ടായിരുന്നത് 2022 കണക്കെടുപ്പില് 80 കുറഞ്ഞു. കടുവകളുടെ അതിർത്തി കടന്നുള്ള സഞ്ചാരമാണ് ഇതിന് കാരണം. അതിർത്തി കടന്നൊക്കെ പോവുക. അപ്പം വനസംരക്ഷണം ശക്തമായതും അതുപോലെ തന്നെ വേട്ടയൊക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞതൊക്കെ കടുവകളുടെ എണ്ണം കൂടാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം രാജ്യത്ത് ഈ 4 വർഷത്തിലൊരിക്കലാണ് സമഗ്രമായിട്ടുള്ള പിന്നെ ദേശീയ കടുവയുടെ കണക്കെടുപ്പൊക്കെ നടക്കുന്നത്. ഈ വർഷത്തെ കണക്ക് പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു അതിശയം തോന്നുന്നത്, ഈ കടുവയുടെ കണക്കെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണ് അല്ലേ? അപ്പോൾ അവർക്ക് അതിൻ്റെ വനംവകുപ്പിന് അതിൻ്റേതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ടാവും. നമുക്കതിനെപ്പറ്റി വലിയ അറിവില്ല. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയച്ചോളൂ.
1: അപ്പോൾ ഇന്ന് ജൂലൈ 29 അപ്പോൾ സാധാരണ ഈ പൂച്ച കുടുംബത്തിലെ ഏറ്റവും വലിയ ചേട്ടൻ എന്നാണ് കടുവ അറിയപ്പെടുന്നത്. പക്ഷേ പല ചില കോമഡി വീഡിയോസിലൊക്കെ പലപ്പോഴും പൂച്ചയെ നോക്കുമ്പോൾ കടുവ ഇങ്ങനെ പേടിച്ചോടുന്ന പോലൊക്കെയുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ കാണാനൊക്കെ ലുക്ക് ഉണ്ടെങ്കിൽ ഇച്ചിരി പേടിയുള്ള ഒരാളാണ് എന്നിങ്ങനെ ക്രിക്കറ്ററും ഉണ്ട്, അറിയില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ആചരിക്കുന്നത് തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കുന്നതിനും അവയുടെ പ്രകൃതിദത്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിനുമായിട്ടാണ് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അവരിലേക്ക് എന്താ നമ്മൾ കൈയേറരുത്. കാടിനെ ആക്രമിക്കുമ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇര തേടി എത്തുന്നത്. അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നം അല്ലെങ്കിൽ കോട്ടം തട്ടുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക അല്ലേ, അപ്പോൾ അവരിലേക്ക് എത്തപ്പെടാതിരിക്കുക എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ടൈഗർ ഡേയിൽ നമ്മളൊരു എന്താ പറയുക, നല്ലൊരു ടൈഗർ ചേട്ടൻ ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നേരാണ് ഈ ഒരു ദിവസത്തിൽ.
0: അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇവരെയൊക്കെ വലുതായിട്ട് ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ ജീവികളെ നമുക്കറിയാം, ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ജീവികളെന്ന് പറയുമ്പം അവർക്ക് ആ കാട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവിടെ പോയി ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥയെ നമ്മൾ തകിടം മറിക്കാതിരുന്നാൽ ഇവരൊക്കെ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയും അവരുടെ ആ ഒരു എണ്ണത്തിൽ വലിയ കുറവൊന്നും വരാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് ചെയ്യുന്ന ദ്രോഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാതിരുന്നാൽ അവരുടെ ഒരു സ്ഥലത്തേക്കൊക്കെ കയറി ആക്രമിക്കാതിരിക്കുക. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാട്ടിലേക്കൊക്കെ പോകാനാണ് അല്ലെ, ടൂറ് പോകാൻ ഇഷ്ടം എല്ലാവർക്കും അല്ലേ. ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക, അവരെയൊക്കെ കാണുക, ഫോട്ടോ എടുക്കുക, റീലാക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ആവശ്യമാണ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വസ്ഥമായിട്ടുള്ള, ഞാൻ അതിനു മുമ്പ് ഞാൻ റേഡിയോയിൽ നമ്മുടെ ഇതിൽ പറഞ്ഞിരുന്നു, ഗവിയിൽ ഈ അടുത്തിടയ്ക്ക് പോയപ്പോഴും നമ്മൾ ആ വനത്തിലൂടെയുള്ള അത്രയും നേരമുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ, നമ്മൾ ഒരിക്കലും അങ്ങനെ പോകാറില്ല. അത്രയും നേരം നമ്മൾ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ മനസ്സിലേക്ക് വരുന്ന അതാണ്, അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളൊരിടം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ദൈവം. അപ്പോൾ അവിടേക്ക് നമ്മൾ ആവശ്യമില്ലാതെ കടന്നു കയറ്റം നടത്താതിരിക്കുക, അവരെ സ്വസ്ഥമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടുകൊടുക്കണം. അപ്പം നമ്മൾ ജീവിക്കുന്നിടത്തേക്ക് ഈ ആനിമൽസ് എല്ലാം കൂടി വന്നാൽ എങ്ങനെ ഇരിക്കും അല്ലേ? ഇപ്പം നമുക്ക് ചിന്നക്കടയിലും രാമൻകുളങ്ങരയിലും ഒക്കെ കടുവയും സിംഹമൊക്കെ വന്ന് നിന്നാൽ എങ്ങനെ ഇരിക്കും അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വംശനാശത്തിൻ്റെ ഭീഷണിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും.
1: അതെ, അപ്പം അങ്ങനെ തന്നെ അവർ അവരുടെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കട്ടെ, അവരെ ദ്രോഹിക്കാതിരിക്കട്ടെ അല്ലേ. അവർക്കും ഈ ഒരു സമൂഹം, ഈ ഒരു ലോകത്ത് ജീവിക്കേണ്ടവർ തന്നെയാണ്, നമുക്ക് മാത്രമല്ല അവകാശം അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കടുവയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തരങ്ങളൊക്കെ വിളിച്ച് നമ്മളെ ഫോൺ ചെയ്തൊക്കെ നമ്മൾ സരസ്വതി അമ്മ പറഞ്ഞിരിക്കുകയാണ്. മോളെ നമ്മൾ ബാലരമ്യൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലേക്കൊക്കെ എത്തും. അതുകൊണ്ട് സരസ്വതി അമ്മ പറഞ്ഞ ആൻസർ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ സരസ്വതി അമ്മ കോൾ ചെയ്ത് ആ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കോൾ ചെയ്ത് ഇതാണോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റ് ആൻസർ തന്നെയാണ് സരസ്വതി അമ്മ. അതുപോലെ നമ്മുടെ സനോജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സനോജ് ഇങ്ങനെ പ്രീതി ടീച്ചർ വരുമ്പോൾ മാത്രം പ്രസൻ്റ് ആവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് എവിടെയോ പോകുന്നുണ്ട്, എവിടെയാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.
0: സനോജ് നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, നമ്മളുടെ എനർജി എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ ഈ ഒരു റേഡിയോയിൽ എന്നെ എല്ലാ ദിവസവും ഞാൻ വരുമ്പോൾ വരികയും വന്ന് അറ്റൻഡൻസ് ഒക്കെ തരികയും ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ് സനോജ്. അപ്പോൾ ആ സനോജിനെ നിങ്ങൾ കണ്ടുപിടാതിരിക്കുക, എനിക്ക് പറയാനു.

0: നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കുസൃതി ചോദ്യമാണ് എന്ന് വിചാരിക്കണം. അതായത് ഒരു ജീവിയുടെ പേരാണ് ഇന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിനോടൊപ്പം ഒരു ഇനിഷ്യലും കൂടെ ചേർത്താണ് ആ പേര് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് ഏത് ജീവിയാണ് എന്ന് എല്ലാരും പറഞ്ഞോളൂ. അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം.
1: എന്തായാലും കടുവയൊന്നുമല്ലല്ലോ.
0: കടുവല്ല.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മായ ചേച്ചിയുടെ ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. അപ്പൊ അതിനുശേഷം നമ്മള് അടിപൊളി ഒരു പാട്ട് കേൾക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. കടുവയ്ക്ക് കേൾക്കുമ്പോ ഈ പാട്ടാണോ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്ന് തോന്നും. പക്ഷെ എങ്കിലും ആ പാട്ട് നോക്കിയിടാം അല്ലെ. യെസ്, അപ്പൊ മായ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, കുറെ വ്യക്തി ബന്ധങ്ങൾ തന്ന സാന്ത്വനത്തിലെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു മായ തിരുമുല്ലാവാരം. അപ്പോ അത് നമുക്ക് സന്തോഷമുള്ളൊരു മെസ്സേജ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ തുടർന്നും നമ്മുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തും മെസ്സേജ് അയച്ചും ഇങ്ങനെ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കടുവ ചേട്ടന് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത് ടീച്ചറാണ്. അപ്പോൾ പ്രീത് ടീച്ചറിൻ്റെ അടി കിട്ടണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. വായിക്കണം വാട്സപ്പ് നമ്പർ 8848558785.
0: അയ്യോ, ഞാൻ ഇതുവരെ ഒരു കുട്ടികളെ പോലും അടിച്ചിട്ടില്ല ആതിര. അല്ല, അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല.
2: അതിൻ്റെ ഒരു വിഷമമുണ്ട്,
0: ചിലപ്പോൾ ഇങ്ങനെ ചെവിക്കൊക്കെ പിടിച്ചിങ്ങനെ പിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അല്ല, അടി കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ
2: അടിക്കുന്നതല്ല,
0: സ്കൂളിൽ
2: ചെന്ന് അടിച്ചിട്ടില്ല.
0: അതെ,
2: അപ്പൊ അങ്ങനെ നമ്മുടെ പാവം പ്രീതി ടീച്ചറാണ്. അപ്പൊ ടീച്ചർ ഇങ്ങനെ മെസ്സേജ് അയക്കി, എല്ലാരും മെസ്സേജ് അയക്കി. നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാ ശ്രോതാക്കളും അതിന്റെ ആൻസേഴ്സ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ മെസ്സേജിലേക്കൊക്കെ നമുക്ക് പോകാം അല്ലേ.
0: അപ്പൊ ഇന്നലെ നമുക്ക് ഈ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുകയാണല്ലോ. അപ്പൊ നമ്മളെ ഫിഫ വേൾഡ് കപ്പിന്റെ ക്ഷീണമൊക്കെ എനിക്കിങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. എന്റെ പാവ അർജന്റീനയും മെസ്സിയൊക്കെ, മെസ്സി കരയെന്നൊക്കെ കണ്ട വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് വിട്ടപ്പോഴാണ് നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരു മെഡൽ ഡേ തന്നെയായിരുന്നു. ഒരുപാട് മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത്. പാരാ അത്ലറ്റിക് ഷോട്ട് പുട്ടിൽ ഷർമിളയ്ക്ക് സ്വർണം, ശില്പയ്ക്ക് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ അജയ് ബാബുവിനും ഹർജീന്ദറിനും വെള്ളി മെഡൽ. പുരുഷ വിഭാഗം ഹൈജമ്പിൽ സർവേഷ് കുഷാരയ്ക്കും അതുപോലെ 10,000 meter ഗുൽവീർ സിംഗിനും വെള്ളിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് ഈ ഒരു മെഡലിന്റെ കാര്യം പറയുമ്പോൾ, ഈ പാരാ അത്ലറ്റിക് ഷോട്ട് പുട്ടിൽ ഷർമിളയ്ക്ക് സ്വർണം കിട്ടി. അപ്പൊ ഈ ഷർമിള എന്ന് പറയുന്ന വ്യക്തി പറ്റിയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ സെറ്റ് ബാക്സിലൊക്കെ നമ്മളിങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ജീവിതം വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാർ

0: അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്നവരും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ശരിക്കും ഒരു പാഠപുസ്തകമാണ് നമ്മുടെ ശർമ്മിള എന്ന് പറയുന്നത്. അപ്പം ഈ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ശർമ്മിള ജനിച്ചതെങ്കിലും ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനുഭവിക്കാൻ ശർമ്മിള ധൻകറിന് 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം 2 വയസ്സിൽ പോളിയോ ബാധിച്ച് ഇടത് കാലിന് ബലക്ഷയം സംഭവിച്ചത് മുതൽ 26 വയസ്സിൽ ഭർത്താവിന്റെ ക്രൂരമായ പീഡനം സഹിക്കവയ്യാതെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന അതുവരെയുള്ള ശർമ്മിളയുടെ നിസ്സഹായമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിലെ വനിതാ വിഭാഗം ഷോട്ട്പുട്ടിൽ സ്വർണ്ണ മെഡൽ നേട്ടത്തോടെ ശർമ്മിള രാജ്യത്തിൻ്റെ അഭിമാന താരമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പം അരയ്ക്ക് താഴേക്ക് ശാരീരിക വെല്ലുവിളി നേരിടുന്ന F57 വിഭാഗത്തിലാണ് ശർമ്മിള 40 വയസ്സുണ്ടിപ്പോൾ മത്സരിച്ചത്. ഈ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായാണ് സ്വർണം നേടുന്നത്. അപ്പം ഇന്ത്യയുടെ തന്നെ ശില്പ കെ ശൈലയ്ക്കാണ് വെങ്കലം കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു 18 വയസ്സിലായിരുന്നു ഈ ഹരിയാന സ്വദേശിയായിട്ടുള്ള ശർമ്മിളയുടെ വിവാഹം. അപ്പം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു. അപ്പം ഭർത്താവിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരുപാട് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. അങ്ങനെയാണ് അവർ 26-ാമത്തെ വയസ്സിൽ വീട് വിട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പം 34-ാമത്തെ വയസ്സിലാണ് ഷോർട്ട് പുട്ട് കയ്യിലെടുത്ത ശർമ്മിള ചുരുങ്ങിയ കാലം കൊണ്ട് ദേശീയ രാജ്യാന്തര ചാമ്പ്യൻഷിപ്പുകളിൽ മെഡലുകൾ വാരിക്കൂട്ടിയത്. ആ കൂട്ടത്തിലെ ഏറ്റവും തിളക്കമേറിയ നേട്ടമാണ് ഗ്ലാസ്കോയിൽ പിറന്നത് ഇന്നലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള വ്യക്തികളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അല്ലേ. അപ്പം അവരുടെ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു അല്ലേ, ഇനി നമുക്ക് ഇനിയിപ്പോൾ എല്ലാം അങ്ങ് മതിയാക്കി ഇരിക്കാനുള്ള സമയമായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം അങ്ങനെയല്ല, ശരിക്കും എല്ലാവരും ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇന്ന് ഈ ശർമ്മിള ധൻകറിനെ പറ്റിയുള്ള വാർത്തകൾ ഇപ്പോൾ വീട്ടിൽ പത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അതിനകത്തെല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വനിത പ്രത്യേകിച്ചും ഇതുപോലെ തന്നെ ദേശീയ രാജ്യാന്തര ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ ഇതുപോലെ മെഡൽ വാരിക്കൂട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. കഠിനമായിട്ടുള്ള പരിശീലനവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു വനിതയ്ക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പം എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഇന്നലത്തെ ആ ഒരു അച്ചീവ്മെന്റിന്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു വാർത്ത, അതുപോലെ തന്നെ ഒരു ഇൻസ്പിറേഷൻ വുമൺ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പൊ അത്തരത്തിലൊരു വാർത്ത തന്നെയായിരുന്നു. അപ്പൊ എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് തോന്നുന്നത് ഈ ഒരു ഏജിലും ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് കടക്കുമ്പോൾ അല്ലേ.
0: അതെ,
1: തീർച്ചയായും. അപ്പൊ അങ്ങനെ വാർത്തകളൊക്കെ കേട്ട് വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കും ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടൊക്കെ ഇങ്ങനെ എന്നൊക്കെ നിൽക്കുകയാണ് ഓരോ ആൾക്കാർ ക്വസ്റ്റ്യനുമായിട്ട്. നമ്മുടെ സനൂജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതിനിടയിൽ ഒരു കുസൃതി ഒപ്പിച്ചു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഉടനെ സനൂജിൻ്റെ അടുത്ത ആൻസർ വന്നിരിക്കുകയാണ്, മായാവി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാലരമ്മയുടെ കാര്യമൊക്കെ നമ്മുടെ സരസ്വതിമ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം വെള്ളം കുടിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വേണ്ട, സനൂജ് പാവമല്ലേ.
0: ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാനിതൊക്കെ ഇപ്പൊ അറിയുന്നതേ ഉള്ളൂ. ഈ ആദരം ഇവിടെ നിന്ന് ഒപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്.
1: മായാവി, അതായത് മായാവി എന്ന രീതിയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതല്ല, ആദ്യം അയച്ച ആൻസർ കറക്റ്റ് തന്നെ ആയിരുന്നു സനോജ്. അപ്പൊ അതുപോലെ നമ്മുടെ സുധീഷ് അടിമാലി അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനൊരു പാട്ട് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. നാടോടിക്കാറ്റിലെ വൈശാഖ ആ ഒരു പാട്ട് നല്ലൊരു പാട്ടാണ് അല്ലേ. അപ്പൊ ആ പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ലൈവിനിടയ്ക്കും അതിനുശേഷമോ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സോങ് സജഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ലൈവ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിനുശേഷമായിരിക്കും നമ്മൾ ചില പാട്ടുകൾ പ്ലേ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പ്രസന്നകുമാരി അയച്ചിരിക്കുന്നു, ഹായ് എല്ലാവർക്കും സുഖമല്ലേ, രാമൻകുളങ്ങേരിയിൽ നിന്നാണ്, കലാഭവൻ മണിയുടെ ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും സോങ് സജഷൻസ് എല്ലാം നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ എല്ലാവരും ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കൂ. നമ്മുടെ റേഡിയോയിലൂടെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇന്ന് 3 മണി മുതൽ നമ്മുടെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ശ്രീലക്ഷ്മി, ആർ ജെ ശ്രീലക്ഷ്മി എത്തുന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ടപ്പ് ടപ്പേന്ന് പാട്ടുകൾ ശ്രീലക്ഷ്മി പ്ലേ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ 3 മണിക്കും ലൈവ് കേൾക്കുക അല്ലേ. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാവുന്നതാണ്. നമ്മുടെ രാജൻ ചേച്ചി എത്തിയിട്ടുണ്ട്. രാജൻ ചേച്ചിയുടെ ആൻസർ ഞാൻ വായിക്കാം. ചോദ്യം നമ്മുടേത്, ഒന്നുകൂടെ നമ്മൾ പറയാം,
0: ഒരു ഇനിഷ്യൽ ഉള്ള ഒരു ജീവിയുടെ പേരാണ് നമ്മൾ ചോദിച്ചത്. സാധാരണ മനുഷ്യർക്കാണല്ലോ നമ്മൾ പേരൊക്കെ ഇടുമ്പോൾ ഒരു ഇനിഷ്യൽ ഒക്കെ വെച്ച് കൊടുക്കുന്നത് അല്ലേ, അശോകൻ എ ആതിര യെസ്
1: ആതിര, എന്റെ പേര് ആതിര ബി എന്നായിരുന്നു. അപ്പൊ എന്നെ ഇനിഷ്യലി ചേർത്ത് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നും. അപ്പൊ ഞാൻ പിന്നീട് പേര് മാറ്റി വീട്ടിൽ പറഞ്ഞ് ആതിര എന്റെ അച്ഛന്റെ പേരും കൂടെ ചേർത്തിട്ടാക്കി, കാരണം എനിക്ക് ഇനിഷ്യലി വിളിക്കുമ്പോ എന്തോ ഒരു അങ്ങനെ കളിയാക്കുന്ന പോലെ തോന്നും. അപ്പൊ അങ്ങനെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങനെ നമ്മൾ ചെറുതിലേക്ക് പഠിക്കുന്ന സമയത്ത് ഇനിഷ്യൽ ചേർത്തിട്ടാണ് എല്ലാവരും നമ്മൾ വിളിക്കുന്നത് അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു അത് ആദ്യം തുടക്കത്തിൽ ഇട്ട് കൊടുത്തത്.
0: മിക്കവാറും ഇങ്ങനെയുള്ള ചില പേരുകൾ ക്ലാസ്സിൽ ഒത്തിരി പേർക്കുണ്ടാവും. അപ്പൊ ആതിരയൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ശ്രീലക്ഷ്മി ഒക്കെ
1: എനിക്കുണ്ട്, 12 ആതിരമാരുണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ.
0: അപ്പൊ ഇവരെ തിരിച്ചറിയണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ ഇനിഷ്യൽസ് ഒക്കെ ചേർത്ത് വിളിക്കാം.
1: അതെ, നമ്മുടെ ചോദ്യം ഇപ്പൊ എല്ലാരും കേട്ടല്ലോ. അപ്പൊ ആൻസർ നമ്മുടെ രാജൻ ചേച്ചി ആൻസർ, രസകരമായിട്ടുള്ള ഒരു ആൻസർ ഞാൻ വായിക്കാണ്. ഒട്ടകം എന്നയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജൻ ചേച്ചി അത് തെറ്റിപ്പോയി. ഞാൻ നേരത്തെ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ഇംപ്രസ് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അപ്പൊ ടപ്പേന്ന് ആൻസർ ഒക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷീബ ചേച്ചിയുടെ ആൻസർ കേൾക്കണോ? ലുട്ടാപ്പി. അപ്പൊ എല്ലാരും മായാവി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സരസ്വതി അമ്മയുടെ ആ ഒരു ബാലരമ്മ എടുത്തിട്ടപ്പോ എല്ലാരും അതിലോട്ട് കണക്ട് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനല്ല,
0: വേറെ രീതിയിൽ ആനിമലാണ്. അപ്പൊ നമുക്ക് നമ്മൾ സാധാരണയായിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസും ഉണ്ട്, അതുപോലെ തന്നെ കാട്ടിൽ ജീവിക്കുന്ന ആനിമൽസും ഉണ്ട് അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ് ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇതൊരു വൈൽഡ് ആനിമലാണ്. അപ്പോ ഒരു നല്ലൊരു ക്ലൂ ആണ്. അപ്പൊ ഇനി അതിനെ പറ്റി പിടിച്ചുകൊണ്ട് അറിഞ്ഞുകൂടാത്തവരെല്ലാരും ആലോചിച്ചോളൂ. എന്നിട്ട് ഇനിയും നമുക്ക് ഇച്ചിരി സമയം കൂടി ഉണ്ട്. അപ്പൊ ആ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് 8848555 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ മെസ്സേജ് ചെയ്തോളൂ.
1: യെസ്, അപ്പൊ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അതിന് മുൻപ് ആ ഒരു പാട്ടിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ മ്യൂസിക്കിന്റെ, അതായത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഏറ്റവും മനോഹരമായ പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ജോബ് കുര്യന്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മനോഹരമായിട്ടുള്ള ദിവസത്തിൽ അദ്ദേഹത്തിന് ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലെ. യെസ്, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, അതുപോലെ തന്നെ ഞങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹരിപ്രസാദും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസിച്ചിരിക്കുകയാണല്ലേ.
4: നല്ലൊരു പാട്ടായിരുന്നു നമ്മുടെ ജോബ് കുര്യന്റെ പിറന്നാൾ ദിവസമാണ്. അപ്പം അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ നല്ലൊരു സംഗീത സംവിധായകനാണ്, സിംഗറാണ് അല്ലേ. അപ്പോൾ ഒരുപാട് നല്ല നല്ല ആൽബം സോങ്സുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് കണ്ണ്.

0: ആ ഒരു പാട്ട് എപ്പോൾ കേട്ടാലും എനിക്ക് ഇങ്ങനെ ഏതോ ഏതോ ഭയങ്കര ഗ്രഹാതുരതമായി തോന്നുന്ന ഒരു പാട്ടാണ്. അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ആകാശവാണി ഇഷ്ടഗാനങ്ങൾ അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. അത്രയും ഇഷ്ടത്തോടു കൂടി നമ്മളെല്ലാവരും കേൾക്കുന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു കാലാതീതമായ ഒരു ഹിറ്റ് എന്ന് നമുക്ക് പറയാം. തുടക്ക സമയത്ത് ഇത്ര ഹിറ്റില്ലായിരുന്നു, പിന്നീട് പിന്നീടാണ് ആൾക്കാർ ഇത് അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. അപ്പോൾ അത് ജോബ് കുര്യൻ്റെ കോമ്പോസിഷനിൽ എത്തിയ ഒരു ആൽബം സോങ് ആയിരുന്നു. അതുപോലെ നിരവധി സോങ്സ്, ആൽബം സോങ്സ് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. എല്ലാം എല്ലാത്തിനും ഒരു ജോബ് കുര്യൻ സിഗ്നേച്ചർ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ്, താളം, അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. നല്ലൊരു സിംഗർ കൂടിയാണ്, ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ ത്രോട്ടാണ് അദ്ദേഹത്തിനെ എന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു നേരത്തെ കേട്ട പാട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
1: തീർച്ചയായിട്ടും ആതിര നന്നായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ആതിരയെ പോലെ ഞാൻ എന്നാണ് ഇനി ഇരുന്ന് പാടുന്നതെന്നൊക്കെ ആയിരുന്നു ഞാനിവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവര് ദിവസം വരുമായിരിക്കും അല്ലേ, പാട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആതിരയായിട്ടൊക്കെ പിടിച്ചു നിൽക്കണ്ടേ അല്ലേ. അപ്പോ ആതിര, നമ്മള് വിശേഷങ്ങളിലേക്ക് വരുമ്പോ നമ്മുടെ യാത്രയ്ക്ക് ഒരുങ്ങാണ് നമ്മുടെ കൊല്ലത്തും പിങ്ക് ബസ് ഒക്കെ വരാൻ പോകുന്നു. അപ്പൊ കൊല്ലത്ത് പിങ്ക് ബസ് ആരംഭിക്കാനുള്ള ചർച്ചകളിലേക്കൊക്കെ സർക്കാർ പോവുകയാണ്. പ്രത്യേകിച്ച് നമുക്കിവിടെ നമ്മുടെ മന്ത്രി, നമ്മുടെ സ്വന്തം ശ്രീമതി ബിന്ദു കൃഷ്ണ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നഗരത്തിൽ സ്ത്രീകളുടെ സുരക്ഷ യാത്രയ്ക്കായിട്ടുള്ള KSRTC പിങ്ക് ബസ് സർവീസ് കൊല്ലം നഗരത്തിലും ആരംഭിക്കാനുള്ള മന്ത്രിതല ചർച്ചകൾ ഉടൻ ആരംഭിക്കും. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണയും ഗതാഗത മന്ത്രി CP ജോൺ, അതുപോലെ തന്നെ KSRTC MD എന്നിവരുമാകും ചർച്ച. ഇതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് കോർപ്പറേഷൻ MD സമർപ്പിക്കും എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരട്ടെ അല്ലേ. നമ്മുടെ ഒരു ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന കുറേ കാര്യങ്ങളല്ലാതെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരണം. മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറയുന്നത്.
0: കൂടുതലും ഈ പിങ്ക് ബസ് എന്ന് പറയുമ്പോൾ വൈകി എന്താ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്.
1: അല്ല, അത് ആവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന, പലപ്പോഴും നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ രാത്രി ഇപ്പൊ 8:30 9 വരെയും പെൺകുട്ടികളൊക്കെ കടകളിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ പലരും പിന്നെ ഒരുപാട് ലേറ്റായിട്ടാണ്. ഇപ്പം അവർക്ക് ഒരു 5 ആവുമ്പോൾ ഇറങ്ങി ഓടാൻ പറ്റുന്ന ഒരു ജോലിയൊന്നും അല്ല അവർ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ആ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ചില, എനിക്ക് തോന്നുന്നു ചില ഷോപ്പുകളൊക്കെ അവരുടെ വാഹനങ്ങളിൽ തന്നെ, ഇപ്പോൾ ടെക്സ്റ്റൈൽസും ഒക്കെ അവരുടെ വാഹനങ്ങളിൽ തന്നെ സ്ത്രീകളെ വീടുകളിൽ എത്തിക്കാറുണ്ട്. അങ്ങനെ സൗകര്യം ഇല്ലാത്തടത്ത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ ഓണക്കാലമൊക്കെ വരുമ്പോൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ സമയം പ്രവർത്തിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സംവിധാനം ഒക്കെ KSRTC ഏർപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഉപകാരമായിരിക്കും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പോകാനായിട്ടുള്ള. അതുപോലെ ആതിര, നമുക്ക് അതുപോലെ തന്നെ ഇനി ഉടയാത്ത നോട്ടുകളൊക്കെ വരാൻ പോവുകയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് നനഞ്ഞാലോ അതുപോലെ തന്നെ ചുരുണ്ടാലോ നശിക്കുന്ന കടലാസ് നോട്ടുകൾക്ക് പുറമെ കൂടുതൽ കാലം ഈട് നിൽക്കുന്ന പ്ലാസ്റ്റിക് നോട്ടുകൾ ഭാവിയിൽ നമ്മളുടെ കൈകളിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം തുടക്കത്തിൽ ഒരു 10 രൂപയുടെയും 20 രൂപയുടെയും 100 വീതം പോളിമർ നോട്ടുകളാകും ആദ്യം പ്രിൻ്റ് ചെയ്യുക. അപ്പം അപ്പം അത് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റം തന്നെയാണ് അല്ലേ. നമ്മൾ ഇന്നുവരെ ഇങ്ങനെയുള്ളൊരു നോട്ടുകൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ത്യയിൽ നമ്മളത് ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പിങ്ക് ബസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പം അത് ആദ്യ കാലത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് അംഗീകരിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാലും ഗ്രാജുവലി അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ ഗൂഗിൾ പേ പോലെ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ആ ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മളിങ്ങനെ പോകാനായിട്ട് ശ്രമം. മാത്രമല്ല ഇത് മറ്റ് നമ്മുടെ കടലാസ് കൊണ്ടുള്ള നോട്ടുകൾ പോലെയല്ല, കുറച്ച് കൂടുതൽ കാലം നീണ്ടു നിൽക്കും, അതിന് ആയുസ്സുള്ളതുകൊണ്ട് നമുക്കത് കൈകാര്യം ചെയ്യാനും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ വരട്ടെ അല്ലേ.
0: തീർച്ചയായും നമുക്കിങ്ങനെ മെസ്സേജിൻ്റെ ഒരു എന്താ പറയുക പ്രവാഹം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ആ ഒരു ചോദ്യം ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ രമേഷ് KG സാറ് ആൻസർ അല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ബഹുമാനത്തോടെ ടൈഗർ ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു ആൻസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് അത് എത്തിയിട്ടില്ല അല്ലേ.
1: അതായത് നമ്മളിപ്പം നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു പേരാണ് അല്ലേ. അപ്പൊ അങ്ങനെയല്ല, അത് ശരിക്കും ജന്മന ഇനിഷ്യലോട് കൂടി ജനിച്ച ഒരാൾ ഒരാളുണ്ട്,
0: അതെ
1: ആ ആളിനെയാണ് നമുക്ക് അറിയാനുള്ളത്.
0: അപ്പൊ ബാബുരാജൻ സർ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം നമ്മൾ മുൻപിട്ടിരുന്ന ഒരു പാട്ടാണ് കടുവായ കിടുവ പിടിക്കുന്നേ. ആ പാട്ട് ദാസേട്ടൻ എന്ത് രസമായിട്ടാണ് പാടിയിരുന്നത്, സത്യമാണ്. ഒരു മോഡുലേഷൻ, ഒരു പ്രത്യേക ഒരു മോഡുലേഷൻ ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പാട്ടിനെ പറ്റി ഒരു സജഷൻ, അതൊരു ഒരു അംഗീകാരം. ദാസേട്ടനെ പിന്നെ എന്തായാലും ഒരു ലെജൻഡ് അല്ലേ. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരുപാട് ഇങ്ങനെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് പറയാണ് ടീച്ചറെ പ്രസന്റ്, അപ്പൊ ഇച്ചിരി ഇത്തിരി വൈകിപ്പോയി, അപ്പൊ ഫൈൻ ഉണ്ട് കേട്ടോ. ഇനി
1: കുറച്ച് നേരം ക്ലാസ്,
0: ചോദ്യം കേട്ടിട്ടില്ല എന്ന് രാജൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം
1: ഇതായിരുന്നു, നമുക്ക് ഇനിഷ്യൽ ഉള്ള ഒരു ആനിമലിന്റെ പേര് പറയണം. അപ്പം അതിന്റെ പേരിനോടൊപ്പം ഒരു ഇനിഷ്യലും കൂടെ ചേർത്താണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പേര് തന്നെയാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് എല്ലാവരും അയച്ചോളൂ. അപ്പം ഒരുപാട് പേര് ആൻസേഴ്സ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ നിങ്ങൾക്കും ചേരാം. ഉത്തരം അയച്ചവരുടെ ലിസ്റ്റിലേക്ക് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താം. എത്രയും പെട്ടെന്ന് ആൻസർ അയക്കുവാണെങ്കിൽ.
0: അപ്പൊ നമ്മുടെ കവിത ചേച്ചിയുടെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും, പ്രീത് ടീച്ചർ വരുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് എന്ന്. ആണോ? ആണ്. ആതിര പാട്ട് സൂപ്പർ ആയിരുന്നു. അക്ഷരമുദ്ര എന്ന പ്രോഗ്രാം മനോഹരമായിരുന്നു. ശ്രീ ഇന്ദു ഗോപൻ സാറിന്റെ വാസന എന്ന കൃതി മനോഹരമായി പങ്കുവച്ച രജനി ഗിരീഷിന്റെ, അതെ പങ്കുവച്ചു എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ രജനി ഗിരീഷിന്റെ ലൈവ് പ്രോഗ്രാം വല്ലാത്ത ഒരു നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ രജനി ചേച്ചി എത്തുന്നതാണ്, അടിപൊളിയായിട്ട് എത്തുന്നതാണ്. പ്രീത് ടീച്ചർ പാടിയില്ലെങ്കിലും സൂപ്പർ അല്ലേ, നല്ലൊരു എനർജി ആണ് ടീച്ചറെ കേൾക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ടീച്ചറിന്റെ ഫാൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്
1: അല്ലേ. വലിയൊരു ക്ലബൊക്കെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇനി.
0: അപ്പോ നമ്മുടെ എന്താ കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരെയാണ്. നമ്മുടെ രാജൻ മുഖത്തിൽ ചേച്ചി പറഞ്ഞിരിക്കുന്നു, ഒട്ടകം ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, തെറ്റാണ്. അതുപോലെ ബിജു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്താന്ന് അറിയില്ല.
1: അത് നമുക്ക് മനസ്സിലായില്ല. രാജമുഖത്തിൽ വീണ്ടും ട്രൈ ചെയ്യൂ, വീണ്ടും ട്രൈ ചെയ്യൂ. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് രാജമുഖത്തിലൂടെ ആൻസർ കിട്ടിയിട്ടേ ഇന്ന് ഞങ്ങൾ പരിപാടി നിർത്തത്തുള്ളൂ അല്ലെ. അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്.
0: അപ്പൊ ഗുഡ് മോർണിംഗ് പ്രീത് ടീച്ചർ, ടീച്ചർ കുട്ടി, ആതിര കുട്ടി, ഞാൻ ടെക്കി ചിത്രാമ അയച്ചിരിക്കുകയാണ്. അപ്ഡേഷൻസ് വളരെ നന്നായിട്ടുണ്ട്. ഷർമിളയ്ക്ക് എന്റെ ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപികമാരുടെ MD MA ഇടപാട് വളരെ അപമാനകരമായ സംഭവമല്ലേ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആതിരക്കുട്ടിയുടെ ആലാപനം, ഹാർട്ട് ടച്ചിങ് ഫീൽ എന്ന് അയച്ചിട്ടുണ്ട്. ചിത്രാമയാണ് അത് അയച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കോൺട്രവേഴ്സി, ഒരു സബ്ജക്റ്റിനെ പറ്റി കൂടാണ് ചിത്രാമ അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത്, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ എലീന, എനിക്ക് വെണ്ണില ചന്ദന കിണ്ണം എന്ന സോങ് ലൈവിൽ തന്നെ പ്ലേ ചെയ്യണമെന്ന്. അത്ര എന്താ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ എലീന കുട്ടി. അപ്പൊ എലീനയ്ക്ക് വേണ്ടി നമ്മൾ ആ പാട്ട് ലൈവിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഷീജ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയർ പ്രീത് ടീച്ചർ, ആതിരക്കുട്ടി, എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ ഗുരു വന്ദനം. രജനി ഗിരീഷ് അവതരിപ്പിച്ച അക്ഷരമുദ്ര നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ആൻസർ പറഞ്ഞിരിക്കുന്നത് ഹണി ബി എന്ന് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഉത്തരം അതല്ല അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഷീജിച്ച് എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം മാക്സിമം ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള എലീന അല്ലേ അയച്ചോച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട്, വെണ്ണീല ചന്ദന കിണ്ണം. ആ പാട്ടൊന്ന് കേട്ടാലോ, ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്നെ ഞങ്ങളോടൊപ്പം ഉള്ളത് ഹരിപ്രസാദാണ്. അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇന്ന് ഈ ഒരു ലൈവ് ഇങ്ങനെ കളറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു നല്ലൊരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിരുന്നു, അത് കാരണം ഇന്ന് എല്ലാവരും ഇന്ന് നമുക്ക് ആൻസറൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ വെറുതെ ഇരുന്നവരെയൊക്കെ നമ്മളിങ്ങനെ ഉണർത്തി
4: അവരൊക്കെ പറയുന്നു. അതെ, നമ്മുടെ എലീനയുടെ ഒരു സോങ് ആയിരുന്നു, സജഷൻ ആയിരുന്നു. അപ്പം എലീന അത് കേട്ടുവെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഒരു ശ്രോതാവായിട്ടുള്ള നമ്മുടെ രാജൻ ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്, ചോദ്യം കേട്ടില്ല എന്ന് ആദ്യം ഇങ്ങോട്ടത്തേക്ക് ചോദിച്ചു, എന്നിട്ട് പറയണം ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു ടീച്ചർ എന്റെ സ്വൈര്യങ്ങൾ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാന്ന് കരുതിയത്. അപ്പൊ ചിലർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടിയില്ലെങ്കിലോ, ഇപ്പൊ നമ്മൾ ചില പാട്ടുകളൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇങ്ങനെ വരും, ആ പക്ഷെ ഓർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഓ വേണ്ടായിരുന്നു, ഓർക്കണ്ടായിരുന്നു, അതുപോലാണ് രാജൻചേട്ടൻ അയച്ചിരിക്കുന്നത്. ഓ സ്വൈര്യം കളഞ്ഞു. അപ്പൊ രാജൻചേട്ടാ ചോദ്യത്തിന് ആൻസർ പെട്ടെന്ന് അയച്ചോളൂ.

0: നമ്മുടെ 8848558785 എന്ന നമ്പറിലേക്ക്. അതുപോലെ നമ്മുടെ പ്രമോദ് ചേട്ടന്റെ ഒരു ആൻസർ ഉണ്ട്, അത് ഞാനൊന്ന് കേൾപ്പിക്കാം അല്ലേ.
1: ഹായ് ടീച്ചറേ, ഗുഡ് മോർണിംഗ്. അതെയാ, പിന്നെ ടീച്ചറെ ഉത്തരം ജിറാഫ്.
0: ഉത്തരം ജിറാഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ എവിടെയാണ്
2: ഇനിഷ്യൽ? ഈ കുട്ടിക്ക് അടിയുടെ കുറവാണെന്ന് തോന്നല്ലേ.
0: രാജൻ മുഖത്തല ചേച്ചി ബി അയച്ചിട്ടുണ്ട്, ബി. അപ്പൊ അതും തെറ്റായ ആൻസർ ആണ്. ശരിയായ ആൻസേഴ്സ് അയക്കുക എന്ന് പറയാണ്.
2: മിടുക്കരായിട്ടുള്ള ശ്രോതാക്കളൊക്കെ ഓൾറെഡി ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗ്
0: ആണ്. നമ്മുടെ സിന്ധു ചേച്ചി എറണാകുളത്ത് നിന്ന് അയച്ചിരിക്കുന്നു. ഹായ് ഗുഡ് മോർണിംഗ് ഓൾ, ഞാൻ എഫ് എം കേൾക്കാറുണ്ട്. ഈ ടൈമിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് മെസ്സേജ് ചെയ്യാൻ ടൈം കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ടൈം ഉള്ളപ്പോഴെല്ലാം അയക്കുക. നമ്മുടെ ഉണ്ണി മെസ്സേജ് അയച്ചിരിക്കുന്നു, കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സരസ്വതി ടീച്ചറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ആണ്. അതെനിക്ക് കേട്ടപ്പോൾ രസമായിട്ട് തോന്നി. ഇപ്പോഴും ആ ഒരു പേടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചിരിയൊക്കെ വന്നു. ഞാൻ അതൊന്ന് കേൾപ്പിക്കാം അല്ലേ.
3: മോളെ, ഇതിലെ ടീച്ചർ എന്ന് പറയുന്നത് ആതിര ടീച്ചറാന്ന്, ഇംഗ്ലീഷ് ടീച്ചറാന്ന്. വേറൊന്നും കൊണ്ടല്ല ചോദിച്ചത്, ഇംഗ്ലീഷ് ടീച്ചറാന്ന്. എനിക്കും ഭയങ്കര പേടി. ഇന്ന് ഇംഗ്ലീഷ് ടീച്ചറെ ഞാൻ സ്വപ്നം കാണുമേ. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു ടീച്ചറ ഇംഗ്ലീഷ് ടീച്ചർ. എന്നാൽ ഞാൻ നന്നാക്കാൻ വേണ്ടി ടീച്ചർ ഒരുപാട് ഉദാഹരണം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പറഞ്ഞും തന്നിട്ടുണ്ട്. അത്രയ്ക്ക് എൻ്റെ കൂടെ സ്നേഹമുള്ള ഒരു ടീച്ചറായിരുന്നു.
0: അതെ, ഇംഗ്ലീഷ് ടീച്ചറിന് എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ സരസ്വതി അമ്മയുടെ ഒരു ഏജിൽ ഇപ്പോഴും അമ്മ പേടിക്കുകയാണ്
2: ചെയ്യുന്നല്ലേ.
0: അങ്ങനെ പേടിക്കേണ്ട, പ്രിയ ടീച്ചർ പാവമാണ്.
2: ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്, പക്ഷെ അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ പാവമാണ്, വെറും പാവൻ ടീച്ചറാണ് ഞാൻ.
0: അപ്പൊ നമ്മുടെ എന്തായാലും ടീച്ചറിന്റെ സ്റ്റുഡൻസിനെയൊക്കെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു.
2: എന്റെ സ്റ്റുഡൻസിനെയൊക്കെ കണ്ട് ചോദിച്ചോളൂ, ഞാൻ നല്ല ടീച്ചറായിരുന്നു, പാവമായിരുന്നു, കുട്ടികളൊക്കെ പേടിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ.
0: അപ്പൊ നമ്മുടെ അരവിന്ദാക്ഷൻ സാറിന്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒന്ന് പോകാം. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഏകദേശം 2100 കലാസൃഷ്ടികൾ, അതിൽ 860 എണ്ണച്ചായ ചിത്രങ്ങൾ രചിച്ചിട്ടുള്ള വിൻസെന്റ് വില്യം വാൻ ഹോഗിന്റെ അദ്ദേഹം ഇന്നാണ് അന്തരിച്ചത്, ജൂലൈ 29. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിട്ട് ഇന്ന് ആചരിക്കുകയാണ് എന്നുള്ളൊരു അപ്ഡേഷൻ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിലെ നർമ്മബോധമുള്ള വില്ലനായി അറിയപ്പെടുന്ന ഒരു സ്വഭാവ നടനാണ് രാജൻ പി ദേവ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും നമ്മളൊരു വില്ലനിസം ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോമഡി, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ നാടക നടനും പിന്നീട് തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേതാവായും ഒരുപോലെ തിളങ്ങിയ കലാകാരനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിലിംഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാജൻ പി ദേവിന്റെയും ഓർമ്മ ദിനമാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ രണ്ടു പേരെയും രണ്ട് വ്യക്തികളെ ഓർക്കുകയാണ് ഈ ഒരു ദിവസത്തിൽ അല്ലെ. അപ്പൊ അവരുടെ കലാസൃഷ്ടികളിലൂടെയും അഭിനയ സൃഷ്ടികളിലൂടെയും മികച്ചു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ അവരെ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓർക്കുക.
2: തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളിലൂടെ അല്ലെ, നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഒക്കെ നമ്മളുടെ മനസ്സിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും അവരെ രണ്ടുപേരെ ഈ ദിവസം നമ്മൾ ഓർക്കുകയാണ്. അപ്പൊ അതിൽ അതുപോലെ നമ്മൾ നമ്മുടെ ഒരു സമയമൊക്കെ തീർന്ന് വരികയാണ്. അപ്പൊ എനിക്ക് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോ ഈ കർക്കിടക മാസത്തിലൂടെയാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയാക്കുന്ന നാളുകൾ എന്നാണ് ഈ കർക്കിടക മാസത്തിനെ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ഒക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പം ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ നാലമ്പല ദർശനം നടത്തുക എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പം കർക്കിടകത്തിൻ്റെ ഈ പുണ്യ നാളുകളിൽ ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന ഒരു ആചാരമാണ് ഈ നാലമ്പല ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാലമ്പല ദർശനത്തിലൂടെ കർക്കിടക മാസത്തിലെ ദുരിതങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷ നേടാനാവുമെന്നാണ് പൊതുവെയുള്ളൊരു വിശ്വാസം എന്ന് പറയുന്ന ആളുകളുടെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊന്നും അത്ര വലിയ പോപ്പുലർ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ നാലമ്പല ദർശനത്തിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബഡ്ജറ്റ് ടൂറിസം വഴി KSRTC ഒക്കെ ഈ നാലമ്പല ദർശനത്തിനായിട്ടുള്ള പ്രത്യേക വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ പോകാനും ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് എളുപ്പമാണ്. അപ്പൊ ഈ നാലമ്പലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പല ജില്ലകളിലുണ്ട്. ചിലർ വിചാരിക്കുന്ന ഒരു ജില്ലയിൽ മാത്രമേ ഉള്ളൂ എന്നാണ്, പക്ഷെ അങ്ങനെയല്ല. തൃശ്ശൂരുണ്ട്, നമുക്ക് കോട്ടയത്തുണ്ട്, എറണാകുളത്തുണ്ട്, അതുപോലെ തന്നെ മലപ്പുറത്തും നാലമ്പലങ്ങളുണ്ട്. ഈ നാല് പേരുടെയും അമ്പലങ്ങളിൽ ഒരേ ദിവസം നമ്മൾ ദർശനം നടത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചിട്ട എന്ന് പറയുന്നത്. ഇപ്പൊ തൃശ്ശൂരിലാണെങ്കിൽ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, അതുപോലെ തന്നെ പായമ്പൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് തൃശ്ശൂരിൽ നമ്മൾ നാലമ്പല ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയത്താണെങ്കിൽ രാമപുരം ശ്രീരാമ സ്വാമി ക്ഷേത്രം, അമനകര ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രം, ഇതാണ് കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പിന്നെ എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ മാമലശ്ശേരി ശ്രീരാമ സ്വാമി ക്ഷേത്രം, മേമുറി ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളത്തെ നാലമ്പലങ്ങളെന്ന് പറയുന്നത്. മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ രാമപുരം ശ്രീരാമ സ്വാമി ക്ഷേത്രം, വറ്റല്ലൂർ ചൊവ്വണയിൽ ഭരതക്ഷേത്രം, പുഴക്കാട്ടിരി പനങ്ങാര ലക്ഷ്മണ ക്ഷേത്രം, നാറാണത്ത് തെക്കേടത്ത് മനയിൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ക്ഷേത്രങ്ങൾ. അപ്പം ഇങ്ങനെ ഈ നാല് ജില്ലകളിൽ നമുക്ക് ഈ നാലമ്പലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ നാലമ്പല ദർശനത്തിന് പോകും. അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, ആൾക്കാർ ഒരുപാട് ആളുകൾ വരികയും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ രാമായണം മൊത്തത്തിൽ വായിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ക്ഷേത്രങ്ങളിൽ പോവുക എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ നാല് ക്ഷേത്രങ്ങളിലും പോകണം എന്നൊക്കെയാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ബഡ്ജറ്റ് ടൂറിസംകാർ ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാഹനങ്ങളിൽ തന്നെ പോയിട്ട് വരാവുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഒരു സമയത്ത് അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ നാലമ്പല ദർശനത്തിന് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് മനസ്സിനും ഒക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യവും ഒക്കെയാണ് അല്ലേ. അപ്പം ഈ ഒരു കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിനായിട്ട് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു റിക്വസ്റ്റ് അല്ലേ. നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചിലപ്പോൾ ചിലർക്ക് പോകാനായിട്ടുള്ളൊരു അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്ന് അറിഞ്ഞുകൂടാ, അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ KSRTCയുടെ ട്രിപ്പിലൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല, അവർ നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. തിരിച്ച് സേഫായിട്ട് നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ തന്നെ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കുകയൊക്കെ ചെയ്യും. അപ്പം KSRTC ആയിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ ദിവസങ്ങളിലാണ് പോകുന്നതെന്നുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അല്ല എന്നുള്ളവർക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളവർ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, അതിനവരുടെ ഷെഡ്യൂളൊക്കെ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും.
0: അതെ, തീർച്ചയായും എല്ലാവരും എന്താ പറയുക, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാം അല്ലെങ്കിൽ ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രീത ടീച്ചർ അവതരിപ്പിച്ച അറിയാമറിവ് നേടാം ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള പ്രോഗ്രാം എല്ലാം നന്നായിരുന്നു. എന്നിട്ട് ഷീജി ചേച്ചി പറയാണ്, പറയണോ ഞാനത്? വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പേര് പോലെ ഒരുപാട് അറിവ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രീത ഓക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഷീജി ചേച്ചി ആ മെസ്സേജ് അയച്ചതിന്. നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ നല്ലൊരു റിവ്യൂ തരുന്നതിന് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും നമ്മുടെ പ്രോഗ്രാംസിന് ഒരു ക്രിറ്റിസിസം ആണെങ്കിലും നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മൾ അതിൽ കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
2: വേൾഡ് കപ്പ് ഒക്കെ കഴിയുമ്പോഴേ പ്രത്യേകിച്ചും നമ്മൾ ഇനിയിപ്പോൾ ഈ PSC എക്സാംസ് ഒക്കെ എഴുതാമോ, അതിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടിയത് ആർക്കാണ്, ഇപ്പോൾ ഗോൾഡൻ ബോൾ കിട്ടിയത് ആർക്കാണ്, ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ആർക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല ഫുട്ബോളിനെ പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കി അവതരിപ്പിച്ചത്. കാരണം അത് കേൾക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം.
0: അതെ, അപ്പോൾ നമുക്ക് സോങ് സജഷൻസ് എല്ലാം ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ആ പാട്ടുകളെല്ലാം പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പൊ ആരും എന്താ പറയുക ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ. അപ്പൊ ആരും നിരാശയൊന്നും പെടണ്ട, ഇനി വരുന്ന സമയത്തിൽ നിങ്ങളുടെ പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ശിവപ്രകാശും സർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഉമാനന്ദിനെ മാം അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ആതിര ആൻഡ് പ്രീത് ടീച്ചർ, ജാനകിയമ്മയുടെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കലച്ചേച്ചി പറഞ്ഞിരിക്കുന്നു ആതിര സ്വീറ്റ് ഹൈലൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.
2: ആദരെ ഇങ്ങനെ ചുമന്ന് ഇവിടെ ഇരിപ്പുണ്ട്,
0: ഇങ്ങനെ ബ്ലഷായി, ബ്ലഷ് ഇടേണ്ട ആവശ്യം എനിക്കില്ല.
2: അതെ അതെ,
0: താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി എനർജി തരാനിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജാണ് അത്, നല്ലതാണെങ്കിലും എന്താണ് ശരിയാക്കേണ്ടത് എന്നുകൂടി പറയുമ്പോഴും നമുക്ക് അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം മൻസൂർ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, അത് നല്ലൊരു മെസ്സേജാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ മൻസൂർ. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വളരെ ഫലപ്രദമാണെന്ന് ആണ് നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം പോകും തോറും പരിപാടിയുടെ മാറ്റു കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ പരിപാടിയുടെ ശ്രോതാക്കൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ റേഡിയോ ഓൺ ആക്കുന്ന ടൈമിൽ കേൾക്കാൻ വേണ്ടി പല ആളുകളും നമ്മുടെ കടയുടെ അടുക്കൽ വന്ന് നിന്ന് ഈ പരിപാടി കേൾക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് സർ. അപ്പോ ഒരിക്കലും നമ്മളിപ്പോ ഈ ഒരു എന്താ പറയാ ഓണെയറിൽ ഇരുന്ന് രണ്ടു പേര് ചേർന്ന് അല്ലെങ്കിൽ മൂന്ന് പേര് ചേർന്ന് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമില് നമ്മൾ നടത്തുന്നത് എന്നാണ് അദ്ദേഹം ചേർത്തിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഈ ഒരു ടീം മാത്രമല്ല, നിങ്ങളും കൂടി ചേരുന്നതാണ് എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഇനിയും തുടർന്ന് ഈ ഒരു ചെറിയൊരു ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് വലിയൊരു വിജയമാകട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ ഒരു മെസ്സേജ് നമുക്ക് ഹൃദയത്തോട് തന്നെ എന്താ ഏറ്റെടുക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: വരുന്നവർക്കും കൂടി നമ്മുടെ റേഡിയോ ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം. അവരും വീട്ടിൽ പോയിരുന്നും കേക്കട്ടെ അല്ലേ. നമ്മുടെ നല്ല നല്ല പരിപാടികളൊക്കെ നമ്മൾ എല്ലാ ദിവസവും പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടിയൊക്കെ കേൾക്കാനായിട്ട് അവർക്ക് അവസരം ഉണ്ടാവട്ടെ. അപ്പൊ തീർച്ചയായിട്ടും മൻസൂർ നമുക്ക് അങ്ങനെ ഒരു സഹായം കൂടി ചെയ്തു തരുമോ നമുക്ക് വിശ്വസിക്കാം അല്ലേ.
0: അപ്പൊ നമ്മുടെ രമേഷ് കെ ജി സാർ ഒരു പോസ്റ്റ് ഇട്ട് തന്നിട്ടുണ്ട്, കണ്ണൂരിലെ നാലമ്പല ദർശനത്തെ പറ്റി ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായും നമ്മളത് വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സനോജ് അയച്ചിരിക്കുന്ന മെസ്സേജാണ്, ഇന്ന് മൊത്തം നമുക്ക് എന്താ പറയാ ഒരു സന്തോഷമുള്ള മെസ്സേജസ് ആണെല്ലാം. ശബ്ദത്തിലൂടെ കാടിന്റെ വന്യതയും കടുവയുടെ രാജകീയതയും കേൾവിക്കാരുടെ മനസ്സിലേക്ക് വരച്ചിട്ട് ടീച്ചർക്കും ആതിരയ്ക്കും സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വലിയ പ്രകൃതി പാഠങ്ങളെ വളരെ ലളിതമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചത് അത്യുഗ്രനായിട്ടുണ്ട്. കാടിനെയും വന്യജീവികളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഇത്തരം അറിവുകൾ ഈ കൂട്ടുകെട്ടിൽ നിന്നും ഇനിയും ഒരുപാട് കേൾക്കാൻ സാധിക്കട്ടെ എന്നാകെ. അപ്പൊ നമ്മുടെ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സനോജ്, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ല ശുദ്ധമായ മലയാളം കേൾക്കണമെങ്കിൽ രജനി മാം തന്നെ വേണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇനി വീണ്ടും നേരിട്ട് സ്റ്റുഡിയോ ലൈവിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സനോജ്. അപ്പോ ടീച്ചറെ ആദരി ഇന്ന് ശരിക്കും ക്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മെസ്സേജ് ഒക്കെ വായിക്കുമ്പോൾ.
2: പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
0: അപ്പൊ ശ്രീജി ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീജി. എല്ലാവർക്കും സുഖം, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് നാളായി, എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് നാളായി നമ്മുടെ ശ്രീജി ചേച്ചി. അപ്പൊ ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കല്ലേ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ശ്രീജി ചേച്ചിക്ക് വേണ്ടിയും നമ്മൾ സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. മാക്സിമം ഞാൻ മെസ്സേജ് എല്ലാം വായിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇൻ കേസിൽ ആരുടെയെങ്കിലും മെസ്സേജ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈവിൽ നമ്മളത് പറയുന്നത് തന്നെയായിരിക്കും. രാജൻ ചേട്ടൻ ഇന്ന് മൊത്തം തഗ്ഗാണ് കേട്ടോ, വയനാട് നിന്ന് തഗ്ഗ് പറയാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചറെ കപ്പലണ്ടി മിഠായി വാങ്ങിത്തരാം, ഉത്തരം പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം ഓവർ ആയിരിക്കുകയാണ്, ടൈം ലിമിറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് നമ്മൾ കടക്കാണ്. ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞു,
2: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒരു ഇനിഷ്യലുള്ള, അതായത് ഒരു വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളൊരു പേരിനോടൊപ്പം ഒരു ഇനിഷ്യല് ചേർക്കുമല്ലോ, അപ്പൊ അതുപോലെ ഒരു ഇനിഷ്യലുള്ള ഒരു മൃഗത്തിന്റെ പേരാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ പലരും രസകരമായിട്ടുള്ള പല പല ഉത്തരങ്ങളും അയച്ചു, പക്ഷെ നമുക്ക് ആൻസേഴ്സ് അയച്ചവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഉത്തരം ഇതാണ്, ചിമ്പൻസി.
0: ചിമ്പാൻസി,
2: ചിമ്പാൻസി ഇതാണ് നമ്മുടെ ഉത്തരം.
0: അപ്പൊ കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് ഉണ്ണി അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സനോജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് മിക്കവരും കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ട്. രാജൻ ചേച്ചി പിന്നെ കണ്ടില്ല, രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചില്ല, അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്. കല ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ചിമ്പാൻസി എന്നുള്ള കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ബാബുരജൻ സാർ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു ലൈവിൽ നമ്മുടെ അപ്ഡേഷനൊപ്പം നിങ്ങളെ ഒന്ന് എനർജി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ഓ ടൈപ്പ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരെ ഒന്ന് ടൈപ്പ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുസൃതി ചോദ്യമായിട്ടൊക്കെ എത്തുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ മൂവിയാണ്.
2: അതെ അതെ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക്

0: ശ്രോതാക്കളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് വാർത്തകള്, അതുപോലെ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി ഒക്കെ നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ നാലമ്പല ദർശനത്തിന് പോകാൻ ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള ചില നമുക്ക് നമ്മുടെ അറിവിലേക്ക് എത്തിയ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. നല്ലൊരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും രാവിലെ ഒന്ന് മടി പിടിച്ചിരുന്നവരും വെറുതെ ഇരുന്നവരും അല്ലെ, രാജൻ വയനാടൊക്കെ വെറുതെ ഇരുന്നാണ്, വെറുതെ ഇന്ന് ലേസി ആയിട്ട് ഇരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ജിൽജിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കപ്പലിന്റെ മുട്ടായൊക്കെ വാങ്ങിച്ചു.
1: അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
0: വയനാട്ടിലേക്ക് വരുന്നുണ്ട്, താമസിയാതെ തന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക്. കപ്പലണ്ടി മുട്ടായിയിൽ ഒന്നും ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ വരവ് എന്നുള്ള കാര്യം മാത്രം ഞങ്ങൾ ഇപ്പൊ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് നമ്മളെ ഇങ്ങനെ കൊട്ട സപ്പോർട്ടുമായിട്ട് നമ്മളോടൊപ്പം ഇരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
1: മറക്കാതെ 3 മണിക്കുള്ള ലൈവ് ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാം തീർച്ചയായും ലിസൺ ചെയ്യണം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ സെയിം നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോങ്ങോട് കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു.
0: അപ്പം 8848585 എന്ന നമ്പറിൽ വേണം നിങ്ങൾ വൈകിട്ട് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ സോങ്സ് ഒക്കെ ആവശ്യപ്പെടാനുള്ളത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം വൈൻഡ് അപ്പ് ചെയ്യാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ്,

0: support, placement assistance, experienced faculty, advanced labs, modern campus. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പോൾ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തിനങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
4: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
3: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
5: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in. സൂര്യഘർ.
6: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
7: പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
8: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്ററാണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൌകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
7: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം, 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി M. ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൌരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക് ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1 ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.

0: ശ്രമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3-നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൌഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൌകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. 2 ആണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുത മാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 നവംബറിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. 1,00,000 രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 28 വർഷമായി പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
0: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ

0: എംഎൽഎമാരായ പി എ മുഹമ്മദ് റിയാസ്, കെ കെ രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ ടി കെ വാസു, സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഷേധത്തിന് നേരെ പോലീസ് നടപടി ഉണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു.
1: നിയോജിത തരീകെ സദൻ കോ വേദാന കേദാ കരോ യേ ഉചിത് നഹീ ഹേ മൈ പുനഃ ആപ്സേ ആഗ്രഹ കർതാ ഹൂ കി പ്ലീസ് ആപ് അപ്നി അപ്നി സീറ്റ് പേ ബൈഠിയേ പ്രശ്നകാല കേ ബാദ് ഇസ് ചർച്ചാ മേ ഭാഗ് ലീജിയേ.
0: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ സി പി ഐ എം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവും മായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള 2-ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1-ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ.

0: മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് എം വി എ ജി എൻ റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ രണ്ട് ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് രണ്ട് ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. വൈതരണി നദിയിലെ ജലം അപകട നിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2nd വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1st. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 13. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും 1,000,000 ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

0: സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി യെസ്റ്റർഡേ അനൗൺസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഹൈ പവർ ടാസ്ക് ഫോഴ്സ് ഓൺ എക്സാമിനേഷൻ റിഫോംസ്, headed by renowned technology expert Nandan Nilekani. In a video message, PM Modi said the task force will focus on strengthening the examination system, and based on its recommendations, necessary steps will be taken at the earliest to ensure the credibility of future examinations. The government will introduce the Public Examinations Prevention of Unfair Means Amendment Bill 2026 in the Lok Sabha today. മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ യുംനം ഖേംചന്ദ് സിംഗ് ഇനോഗ്രേറ്റഡ് ദ ന്യൂലി കൺസ്ട്രക്റ്റഡ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് DIET ബിൽഡിംഗ് ആൻഡ് എ ന്യൂ ഇമ മാർക്കറ്റ് വിമൻസ് മാർക്കറ്റ് അറ്റ് സലാം വില്ലേജ് ഇൻ ഇംഫാൽ വെസ്റ്റ് ഡിസ്ട്രിക്ട്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെഡ് ദ യൂത്ത് ഓഫ് ദ കൺട്രി ഹാവ് എ ക്രൂഷ്യൽ റോൾ ഇൻ ബിൽഡിംഗ് എ വികസിത് ഭാരത്. He said they are not only the driving force behind a developed India but also its greatest beneficiaries. PM was addressing participants of the Vikasit Vibrant Village program through video conferencing. The Al Holobox of former Prime Minister Atal Bihari Vajpayee was inaugurated at Pradhanamantri Sangrahalaya yesterday, offering visitors an immersive experience of his life, leadership and legacy. Union Minister Prahlad Joshi assumed charge as the Education Minister. He was given the charge yesterday following the resignation of Dharmendra Pradhan. Union Finance Minister Nirmala Sitharaman yesterday inaugurated the new Income Tax Department Office Complex Ayaka Sindhu at Nariman Point in Mumbai. ആന്ധ്രാപ്രദേശ് സെൻട്രൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഹാസ് സിങ്ക്രനൈസ്ഡ് 50,114 റൂഫ് ടോപ്പ് സോളാർ കണക്ഷൻസ് വിത്ത് ദ പവർ ഗ്രിഡ് അണ്ടർ ദ പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മഫ് ബിജ്ലി യോജന വിത്ത് എ ടോട്ടൽ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഓഫ് 180 MW. Prime Minister Narendra Modi spoke to Union Minister Sarbananda Sonowal and took detailed stock of the flood situation in Assam. Union Minister G. Kishan Reddy inaugurated the newly constructed Komaruvelli Railway Station in Telangana, marking a significant boost for commuters and devotees visiting the Sri Mallikarjuna Swami Temple. The Union Government has appointed Satyapal Kumar, a 2005 batch IRS officer belonging to the Income Tax Cadre, as a new director of the FIU, Financial Intelligence Unit. A deep depression over the Bay of Bengal is likely to intensify monsoon activity in Odisha from today, with the India Meteorological Department issuing red alerts for several districts. The Karnataka Public Service Commission (KPSC) has constituted an internal inquiry committee to investigate allegations of irregularities in the recruitment of veterinary officers. The move comes a day after the Vidhana Sautha Police registered an FIR against KPSC Chairman Shiva Shankarappa S. Sahukar, other officials and 29 selected candidates over alleged corruption and malpractice. The West Bengal government has launched a major crackdown on an illegal extortion racket operating along National Highway 12 in North Bengal. Chief Minister Suvendu Adhikari said 5 people have been arrested and 3 police personnel have been suspended in connection with the case. Activist Sonam Wangchuk will be discharged from Medanta Hospital in Gurugram on Monday and will visit Rajghat to pay homage to Mahatma Gandhi before leaving for Ladakh. In Jammu and Kashmir, authorities have directed that all school buildings found unsafe or damaged due to recent heavy rains be locked immediately and kept out of use until necessary repairs are completed. Divisional Commissioner Jammu Ramesh Kumar issued the directions during a review meeting to assess rain-related damage across the Jammu division. The External Affairs Ministry yesterday issued an advisory urging Indian nationals intending to undertake employment on commercial vessels operating in or transiting the Black Sea region to carefully assess the prevailing security risks before accepting such assignments. The Indian Embassy in Ukraine said it is closely monitoring the situation following the incident involving the cargo vessel MV Aegean Ragnar, which was struck at the port of Odisha yesterday. BRICS Summit 2026. India invites Bangladesh as special guest while hosting key ministerial meetings. Prime Minister Narendra Modi has extended an invitation to Bangladesh Prime Minister to participate in the summit as a special guest. The move demonstrates India's effort at cementing its partnerships in the region as well as with the Global South. A massive wildfire in southwest France has forced the evacuation of around 55,000 more people overnight, taking the total number of residents displaced in the region to nearly 2,20,000. Vice President Shri C.P. Radhakrishnan, Prime Minister Narendra Modi and Home Minister Amit Shah have congratulated Indian weightlifter Mirabai Chanu on winning a gold medal at the ongoing Glasgow Commonwealth Games. The 31-year-old lifter produced a record-breaking performance, lifting 85 kg in the snatch to set a Commonwealth and Games record in the category. She then lifted 105 kg in the clean and jerk, another Games record, to finish with a total of 190 kg. With this victory, Mirabai Chanu won her third consecutive Commonwealth Games gold medal, having also bagged the yellow medal in the 2018 and 2022 editions. It's also India's first gold medal at the ongoing Commonwealth Games. In men's cricket, India defeated Hoss Zimbabwe by 35 runs in the third and final T20 International to clean sweep the series 3-0 in Harare. Chasing a target of 193 runs set by India, Zimbabwe managed to score 157 for 7 in the allotted 20 overs. For India, Mayank Yadav clinched 3 while Yash Thakur took 2 wickets. That's all for today's current affairs updates. Thank you for listening.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444 0. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ്സ്

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷന്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും, അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും, പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരാറ് ഏഴ് അല്ലെങ്കിൽ എട്ട് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിന് പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം, നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം, ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക, അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ

ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആന്റി സോഷ്യൽ എലമെന്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലട, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക, അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെന്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിന്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന, അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ, അല്ലെങ്കിൽ ഒരു 16-20 വയസ്സാകട്ടെ, അവനെ ഒന്ന് ശരിയാക്കിയെടുക്കണം, അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക്, അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല, ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ, ചാരായം, അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിവക്ഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട്, അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ, അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്നൊരു നിയമമാണ് NDPS നിയമം.
നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്.

ഇരുപത് വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. ഒരു വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം, പത്ത് വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല, അയാളുടെ കൂട്ടുപ്രതികളകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. ഇ.എം. ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവൻ ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹ്യ സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരന്റിനോട് ആ കുട്ടി അടുക്കും. അപ്പം ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിരുകടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങൾ

0: എന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുക എന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവര് ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിനിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡീഅഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണ് ഇന്ന് ലോകത്തുള്ളത്. വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവരെന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യമയക്ക് മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വയ്ക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എന്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-7178054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ വി രാജേഷ്, വിമുക്ത മിഷൻ, കൊല്ലം.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848 5

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, നമസ്കാരം ഏവർക്കും. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. അങ്ങനെ ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച ആയിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ 29 എന്ന് പറയുമ്പോൾ ഈ ഒരു മാസത്തെ അവസാനത്തെ ബുധനാഴ്ചയാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് ഓണർ സീറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ജൂലൈ അവസാനം ഇങ്ങനെ ആകുകയാണ്. അപ്പോൾ ഈ ഒരു 7ാം മാസം 2026 7ാം മാസം കടന്ന് നമ്മൾ അടുത്ത 8ാം മാസമായി ഓഗസ്റ്റിലോട്ടൊരു പോകും, ഇങ്ങനെ പോകാനായിട്ട് പോകുകയാണല്ലോ, ഒരു യാത്രയാണ് അങ്ങോട്ടൊക്കെ ഉള്ള. അപ്പോൾ അടുത്ത മാസം എന്ന് പറയുന്നത് ഓണത്തെയൊക്കെ ഇങ്ങനെ വരവേൽക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഓണം ആയി, അപ്പോൾ അതിൻ്റെ തിരക്കുകളിലേക്കൊക്കെ ഇങ്ങനെ പോകാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ട് ആ ഒരു ഒന്ന് റിലാക്സ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യാനും നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:05 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കും. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ ചില സമയങ്ങൾ, അതിപ്പോൾ ഒരു സൗഹൃദമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും, ചിലരെ നമ്മൾ തിരിച്ചറിയാതെ പോകും അല്ലേ, അവരുടെ ഒരു എഫേർട്സ് മനസ്സിലാക്കാതെ പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ബന്ധങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കുക. ചില എന്താ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ എപ്പോഴും ആ ഒരു എന്താ ഒരു പിണക്കം ഒരുപാട് നീണ്ടു പോകാതെ, ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാതെ അവരെ ഒന്ന് തിരിച്ച് കൊണ്ടുവരിക. അല്ലെങ്കിൽ എപ്പോഴും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ, നമുക്കെപ്പോഴും സന്തോഷം നൽകുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും നിലനിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ

പാട്ടുകളിലോട്ട് പോയാലും നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. പ്രിയ കൂട്ടുകാരി അപർണയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷനാണ്. ശാരിക രാക്ലിപ്പാട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ജയകുമാറിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ കെ എസ് ചിത്രയും സുജാത മോഹനും ചേർന്ന് ആലപിച്ചൊരു മനോഹരമായൊരു പാട്ടുണ്ട്. ഈ ഒരു പേര് പറഞ്ഞപ്പോഴേ എപ്പോഴും എനിക്ക് തോന്നുന്നു പലർക്കും ആ ഒരു പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിശബ്ദ ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

ഒറ്റ ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇപ്പോൾ സമയം 3:11 ആയിരിക്കുകയാണ്. അപ്പോൾ അപർണയ്ക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു രാക്ലിപ്പാട്ട് എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനം. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി, പ്രത്യേകിച്ച് അപർണയ്ക്കും അത് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ മാത്രമല്ല ടെക്സ്റ്റ് ആയിട്ടും മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ ഒരു നമ്പർ തന്നെയാണ് 8848585785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:11 ആയിരിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് ഇന്ന് വന്നിട്ടുള്ളത് രേവതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് സഞ്ജുവിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ചില ചിത്രങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. അത് ചിലപ്പോൾ തർജ്ജം അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരു റീമേക്ക് ഒക്കെ ആയിരിക്കാം മലയാളത്തിലോട്ടൊക്കെയുള്ള. എങ്കിൽ എന്നിട്ട് പോലും നമുക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അതിലെ പാട്ടുകളാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ കഥകളാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അങ്ങനെ ഒരു ചിത്രമാണ് ഇത് നമ്മുടെ ലോകം എന്നുള്ള ഒരു ചിത്രം. അപ്പോൾ സഞ്ജുവിന് വേണ്ടിയിട്ട് രേവതി ആ ഒരു ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സിജു തുറവൂർ വരികളെഴുതി, മിക്കി ജെ മേയർ സംഗീതം നൽകി, വിനീത് ശ്രീനിവാസൻ ആലപിച്ചിട്ടുള്ള നീന

ഒരു മനോഹരമായ ഒരു പാട്ടാണല്ലേ. നമുക്ക് എപ്പോഴും ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർമ്മ വരുന്നൊരു പാട്ടാണത്. അപ്പം എന്തായാലും രേവതി സ്പെഷ്യലായിട്ട് സഞ്ജുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു പാട്ടാണത്. നമുക്കത് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. മനോഹരമായ ഒരുപിടി ഗാനങ്ങൾ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 3:19 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. ഒരു 3:20, 3:30 എന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്കൊരു ഉച്ച മയക്കത്തിൻ്റെ ഒരു ടൈമാണെങ്കിലും ഈ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ റേഡിയോ സാന്ത്വനത്തിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളുമായി ഇങ്ങനെ പോകണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോൾ നമ്മൾ കേട്ടത് സഞ്ജുവിന് വേണ്ടിയിട്ട് രേവതി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തൊരു മനോഹരമായൊരു പാട്ടാണ്. പെട്ടെന്ന് ചില ഓർമ്മകളിലോട്ടൊക്കെ നമ്മളൊന്ന് ഓടിപ്പോവും ഇത്തരത്തിലുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. വൈഷ്ണവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈഷ്ണവി തിരുവനന്തപുരത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒന്നുകിൽ നമ്മൾ ഹസ്ബൻഡിനെ ഡെഡിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്യും, ഫ്രണ്ട്സിനെ ഡെഡിക്കേറ്റ് ചെയ്യും. പക്ഷേ വൈഷ്ണവി ഇവിടെ ഡെഡിക്കേഷൻ നടത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളുടെ മക്കൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിൽ കൈതപ്രം വരികൾ എഴുതി ഇളയരാജയുടെ സംഗീതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാമെല്ലാമായ യേശുദാസ് സാർ ആലപിച്ച മനോഹരമായൊരു പാട്ടാണ്. മണിക്കുട്ടിക്കുറുമ്പുള്ളൊരു അമ്മിണി പൂവാലി എന്ന് തുടങ്ങുന്ന വളരെയധികം വാത്സല്യം തുളുമ്പുന്ന അതിലൊരു നമുക്കൊരു ചേട്ടൻ ഒരു അനിയത്തിയോട് കാണിക്കുന്ന ഒരു സ്നേഹമാണല്ലേ നമുക്ക് ആ ഒരു പാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഇഴ ചേർന്ന ഒരു മനോഹരമായൊരു ഗാനമാണ് വൈഷ്ണവി ചോദിച്ചിരിക്കുന്നത്. വൈഷ്ണവിയുടെ എല്ലാ കൂട്ടുകാരുടെയും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ ഒരു പിടി ഗാനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 3:26 ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558787.

8.5 അങ്ങനെ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഇഷ്ട ഗാനത്തിലൂടെ ഇങ്ങനെ നിങ്ങളും ചേർന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു മെസ്സേജ് വായിക്കാം. ചന്ദ്രബാലൻ സാറാണ് എപ്പോഴും നമുക്ക് പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുള്ളൊരു സാറാണ്. ഹായ് ശ്രീലക്ഷ്മി, നമസ്കാരം. ജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൂവച്ചാൽ ഖാദർ രചിച്ച് ഗംഗൈ അമരന്റെ സംഗീതത്തിൽ എൻ മാനസം എന്നും നിന്റെ ആലയം എന്ന ഗാനം ദാസേട്ടനും വാണിയമ്മയും ചേർന്ന് ആലപിച്ചൊരു ഗാനമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മളുടെ ചന്ദ്രബാലൻ സാറ് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പല ശ്രോതാക്കളും ഇങ്ങനെ പഴയ പാട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. ചെറുതൊക്കെ നമ്മളിങ്ങനെ മറന്നു പോകുമെങ്കിലും ഇത് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പണ്ടൊക്കെ എവിടെയോ റേഡിയോയിലൂടെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചിട്ടുള്ള പാട്ടുകളാണല്ലേ, അതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ പല പ്രിയപ്പെട്ട ശ്രോതാക്കളും. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കുട്ടിക്കാലത്തിൻ്റെ പഴയ ചില ഓർമ്മകളൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാനും ഓർക്കാനും കൂടി സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചന്ദ്രബാലൻ സാറ് പറഞ്ഞ ആ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are now listening to Radio Santhanam 94.4 FM. Stay tuned for exciting programs and magical music.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
4: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മൾ ഈ ഒരു മണിക്കൂർ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 3:35 ആയിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് ബാബുരാജൻ സാറൊരു പാട്ട് ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ശരപഞ്ചരം എന്ന ചിത്രത്തിലെ ആമ്പൽക്കുളത്തിലെ ആമ്പൽ പോൽ എന്ന ഗാനമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ആ ഗാനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. ജി ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ചൊരു ഗാനമാണിത്. എന്തായാലും നമുക്ക് ബാബുരാജൻ സാർ ആവശ്യപ്പെട്ട ഈ മനോഹരമായ ഗാനത്തിൽ കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മിയാണ്. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഒരുപാട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഡെഡിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മിയാണ് കാവനാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, എനിക്കൊരു പാട്ട് വേണം. എൻ്റെ കൂട്ടുകാരി രശ്മികുറുപ്പിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് വേണ്ടത്. അവളിപ്പോൾ UK പ്രഗ്നൻ്റ് ആണ്. അവൾക്ക് വേണ്ടിയിട്ട് വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹര ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് രശ്മികുറുപ്പിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സബിത, രേഷ്മ, അപർണ, ശ്രീലക്ഷ്മി എന്നിവരാണ് ആ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേ പണ്ടൊക്കെ നമ്മൾ, പണ്ടും ഇപ്പോഴും ഒക്കെ നമ്മളെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് പവിത്രം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഈ ഒരു ഗാനം. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശക്കിളിമകളെ എന്ന മനോഹര ഗാനം. ഈ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ONV കുറുപ്പ് സാറാണ്. അതേപോലെ തന്നെ ശരത് സാറിൻ്റെ സംഗീതത്തിൽ MG ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചൊരു മനോഹരമായൊരു പാട്ടാണല്ലേ ഇത്. അപ്പം നമ്മുടെ രശ്മി കുറുപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേഷനാണ് ഈ ഒരു പാട്ട്. ഈ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್. ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നമ്മുടെ സമയം തീർന്ന് ദേ 3:47 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് 3 മണി മുതൽ 4 മണി വരെയാണ്. അപ്പോൾ ഇന്ന് പാട്ട് പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. അടുത്ത ലൈവിൽ എന്തായാലും നിങ്ങളുടെ പാട്ടുകളൊക്കെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ടോം ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴും നമ്മുടെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടോം സ്ഥലം പറഞ്ഞിട്ടില്ല. യൂണിക് ഓട്ടോ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് മാരുവില്ലിൻ ഗോപുരങ്ങൾ എന്ന പാട്ട്, സമ്മർ ഇൻ ബദലഹേം എന്ന ചിത്രത്തിലെ ആ മനോഹരമായ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യുണീക് ഓട്ടോ സൊല്യൂഷനിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അതേപോലെ സംഗീതം വിദ്യാസാഗറാണ്. ശ്രീനിവാസ് ബിജു നാരായണൻ കോമ്പോയിൽ ഉള്ളൊരു മനോഹരമായൊരു പാട്ടാണ്. നമുക്കെപ്പോഴും ഒരു ഒരു ജിൽ ജിൽ തോന്നുന്ന ഒരു പാട്ടാണല്ലേ. ഇതിനകത്ത് നമുക്കെപ്പോഴും ഡെന്നീസേ മോനായി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നമുക്കൊരു നമ്മുടെ ബാല്യകാലമൊക്കെ ഇങ്ങനെ മനോഹരമാക്കിയ ചിത്രങ്ങളുടെ കൂട്ടത്തിലൊന്നാണ് സമ്മർ ഇൻ ബദലഹേം എന്നുള്ളത്. ഇതിൻ്റെ പാട്ടുകളും വളരെ മനോഹരങ്ങളാണ്. അതേപോലെ ഇതിൻ്റെ കഥയും നമുക്കിങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നുന്നതാണ്. ഇന്നും ടി വിയിൽ വന്നാൽ നമ്മൾ എപ്പോഴും പോയിരുന്ന് കാണുന്ന ഒരു ചിത്രം കൂടിയാണ് സമ്മർ ഇൻ ബദലഹേം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ടോമാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോമിനും ടോമിൻ്റെ യുണീക് ഓട്ടോ സൊല്യൂഷനിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണിത്. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്, ഇനി മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടു.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:54 ആയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ ഇനിയും ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, ആ പാട്ടൊന്നും ഇന്ന് ഇട്ടില്ല അല്ലെങ്കിൽ ഇന്ന് പ്ലേ ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും വരുന്ന ലൈവിലൊക്കെ നമ്മൾ ആ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതലാണ് നമ്മളുടെ ഈ ഒരു ഇഷ്ട ഗാനങ്ങളിലൂടെ എന്നുള്ള ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ മെസ്സേജ് അയയ്ക്കുക. നമുക്ക് എല്ലാ പാട്ടുകളും നമുക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇൻ കേസ് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കാത്ത പാട്ടുകളൊക്കെ അടുത്ത ലൈവുകൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു മെസ്സേജ്, നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു മെസ്സേജോടുകൂടി നമ്മൾ ഇന്നത്തെ ഇഷ്ട ഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമുക്ക് വിക്കി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കല്യാണി എന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. ഇപ്പോഴും അത് ട്രെൻഡ് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാനിയ ഈപ്പനും അതേപോലെ തന്നെ ശ്രേയ ഘോഷാലിൻ്റെ ശബ്ദവും അതിനെ കുറച്ചും കൂടി മികവുറ്റതാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിക്കിയാണ് ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ആ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഇഷ്ട ഗാനങ്ങൾ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന ഈ ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71 അല്ലെങ്കിൽ 8121212680.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ

0: പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗസ്റ്റ് ഓഫ് ദി ഡേ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബീന ഗുവേര. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജീവിതാനുഭവങ്ങളെ അക്ഷരങ്ങളാക്കിയും സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ ചിന്തകളാക്കിയും വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു യുവ എഴുത്തുകാരനാണ്. 9 ലധികം വേൾഡ് റെക്കോർഡ് ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമായ പെൻഡ്രൈവിൽ മരണശേഷം എന്ന കവിത എഴുതി അതിന്റെ ഭാഗമായി 9 വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു വ്യക്തി. 2021 ഹൃദയചിന്തുകൾ, 2024 കാലത്തിന്റെ മറുപടി എന്ന 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒക്കെ ശ്രദ്ധേയമായ രചനകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകൻ, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ എസ് ശബരിനാഥ് സാറിനെ ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വിശിഷ്ടാതിഥിയായി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ശബരിനാഥ്.
4: നമസ്കാരം.
3: എന്റെ ആദ്യത്തെ ചോദ്യം, ഒരു എഴുത്തുകാരനായി എഴുത്തിലേക്കുള്ള ശബരിനാഥിന്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു?
4: തീർച്ചയായിട്ടും എനിക്ക് വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. ഞാൻ ഏകദേശം എനിക്കൊരു 8 വയസ്സുള്ള സമയം മുതൽ ചെറുകവിതകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതിന് പ്രചോദനം ഞാൻ ഹോളി ഫാമിലി LPS തുയത്ത് കൊല്ലം, അവിടെയാണ് പഠിച്ചത്. 1 മുതൽ 4 വരെ അവിടുത്തെ അധ്യാപകർ എന്നെ ഒരുപാട് അധികം സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സെൻട്രൽ ലോഷ്യസ് സ്കൂളിലായിരുന്നു, അവിടെയും എഴുത്തിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ മലയാളം അധ്യാപകൻ വിൽസൺ സാറ് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പുസ്തകത്തിലേക്കൊക്കെ പോകാൻ കാരണമായത്, ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊല്ലം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. അവിടെ എൻ്റെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയാണെങ്കിൽ കൂടിയും ഇപ്പോൾ നിലവിൽ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്, മേരി ടീച്ചറാണ് എനിക്ക് വളരെയധികം പ്രചോദനം നൽകിയത്. ഒരു പുസ്തകത്തിലേക്ക് പോകണമെന്ന രീതിയിൽ ആ ടീച്ചറിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്.
3: അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അധ്യാപകരുടെ ഒരു പ്രചോദനമായിരുന്നു ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം, അല്ലേ?
4: തീർച്ചയായിട്ടും അധ്യാപകരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും പ്രചോദനം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഒരു കവിത എഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോഴോ ഒക്കെ ആദ്യം പങ്കുവെക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കും. ഇന്ന് അതിനുള്ള മാധ്യമങ്ങളുമുണ്ട്, പിന്നെ അതുപോലെ തന്നെ അധ്യാപകരോടും പങ്കുവെക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഈ ചെറിയ കാലയളവിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അധ്യാപകരുമായിട്ട് പങ്കുവെക്കാറുള്ളതാണ്. ഇപ്പോഴും എൻ്റെ ഏതാണ്ട് 1-ാം ക്ലാസ് മുതൽ ഇതുവരെയും പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്.
3: അപ്പോൾ ശബരിയുടെ ഒരു കുടുംബം ഇതുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ട്?
4: എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണുള്ളത്. അവരെല്ലാ കാര്യത്തിനും എനിക്ക് നല്ല പ്രചോദനമാണ് നൽകിയിട്ടുള്ളത്. ഞാൻ പൊതുപ്രവർത്തന രംഗത്തുമുണ്ട്, അതുപോലെ തന്നെ എഴുത്ത് രംഗത്തുമൊക്കെ ഉണ്ട്. പ്രത്യേകമായിട്ടും എൻ്റെ അച്ഛൻ ഇതിനെല്ലാം വളരെയധികം പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ അമ്മയും എൻ്റെ സഹോദരങ്ങളും.
3: അപ്പോൾ ശബരിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശബരിയുടെ ജനനം തമിഴ്നാട്ടിലായിരുന്നു, അല്ലേ?
4: അതെ അതെ.
3: അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
4: അമ്മയുടെ സ്ഥലം നാഗർകോവിലാണ്, ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. എങ്കിലും ഞാനിവിടെ കൊല്ലത്ത് താമരക്കുളം സ്വദേശിയാണ്. നിലവിൽ ഞാൻ താമസിക്കുന്നത് അഞ്ചാലുംമൂട്ടാണ്.
3: ശബരിയുടെ കാലത്തിന്റെ മറുപടി എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിന്റെ ആ ഒരു പേര് തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പേരാണ്, കാലത്തിന്റെ മറുപടി. അപ്പൊ ഈ ഒരു പേര് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം?
4: കാലത്തിന്റെ മറുപടി എന്ന പേര് തിരഞ്ഞെടുക്കാൻ ആ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയ്ക്ക് കാലത്തിന്റെ മറുപടി എന്നാണ് പേര് നൽകിയത്. അതായത് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ കവിതയില് പ്രമേയമായിട്ട് ആ വിഷയമാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ കാലം അതിന് മറുപടി നൽകുന്നതാണ് ആ കവിതയിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പുസ്തകത്തിന് കാലത്തിൻ്റെ മറുപടി എന്ന് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, കാലം എങ്ങനെയൊക്കെ മറുപടി പറയുന്നു എന്നുള്ള കുറേയധികം വിഷയങ്ങൾ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
3: അതുപോലെ തന്നെ ഇപ്പം ശബരിയുടെ കവിതകൾ വായിക്കുമ്പോൾ

0: തോന്നുന്ന ലളിതമായ വാക്കുകളാണ് അതെങ്കിലും അതിനകത്തൊരു ശക്തമായ സന്ദേശം ശബരി ഓരോ കവിതയ്ക്കകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കവിതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു പുക എന്ന ഒരു കവിതയുണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നു ഒരു 10-12 വരികൾ മാത്രമേ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു സിഗരറ്റ് കത്തിത്തീരുന്നത് പോലെ തന്നെ പതിയെ പതിയെ ഒരു ജീവിതം കത്തി അമരുന്നതാണ് ആ ഒരു കവിതയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ എന്താണ് കാരണമായത്?
1: അതിന് കാരണം നേരിട്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാര് ജീവിതം തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ വെച്ച് സിഗരറ്റ് വലിക്കുമ്പോൾ മറ്റുള്ളവർ വലിക്കുമ്പോൾ നമ്മൾ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ അതെന്തോ വലിയൊരു പ്രശ്നമാണെന്ന് കരുതുകയും അതുപോലെ തന്നെ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൈവിരലുകളെ മാറുകളായിട്ട് കരുതി അതിൽ ചേർത്തമർത്തി സിഗരറ്റിൻ്റെ പുകയെടുത്ത് വിടുമ്പോൾ എന്തോ ഒരു രസകരമായ അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. പക്ഷേ അവസാനം ഈ സിഗരറ്റ് വലിച്ച് പിന്നീട് അർബുദം പോലുള്ള വലിയ അസുഖങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ചെറുപ്പങ്ങൾ പൊലിയുന്നുണ്ട്. അപ്പം ലഹരിക്കെതിരെ ഒരു കവിത എഴുതണം എന്നുദ്ദേശിച്ചുകൊണ്ട് അതിനെ ഒരു നീറിപ്പുകയുന്ന സിഗരറ്റിനോടൊപ്പം ഉപമിച്ച് എഴുതിയതാണ് പുക എന്ന കവിത.
0: വളരെ രസകരമായിരുന്നു ആ ഒരു കവിത ശരിക്കും വായിക്കുമ്പോൾ. അതുപോലെ തന്നെ ശബരിയുടെ നമ്മുടെ ആദ്യത്തെ പുസ്തകമായ ഹൃദയ ചിന്തകൾ അതിനകത്തെ രണ്ടാമത്തെ എഡിഷനിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു പുസ്തകത്തിൽ തന്നെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രകൃതിയുടെ ഇതെല്ലാം ചെറിയ ചെറിയ കവിതകളായിട്ട് അതിനകത്ത് ഇടം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രളയത്തെ നമുക്ക് പ്രളയമുണ്ടായ ആ ഒരു സമയത്തായിരിക്കാം അത് എഴുതിയത്. ആ ഒരു പ്രളയത്തെ ആസ്പദമാക്കിയിട്ട് രണ്ട് കവിതകൾ അതിനകത്ത് ശബരി എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു വികൃതി, രണ്ടാമത്തെ കവിത എന്ന് പറയുന്നത് കൈരളി കണ്ട പ്രളയം. രണ്ട് കവിതകൾ എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് കവിതകളും എഴുതാനുള്ള ഒരു പ്രചോദനം അതിനകത്ത് വ്യത്യസ്തമായ സന്ദേശങ്ങളാണോ ആ ശബരി ഉദ്ദേശിച്ചിരിക്കുന്നത്?
1: വികൃതി ഞാൻ ഒരു പക്ഷേ എഴുതിയത് കൈരളി കണ്ട പ്രളയം എന്ന കവിത എഴുതുന്നതിന് വളരെ മുമ്പ് എഴുതിയ ഒരു കവിതയാണ്. വികൃതിയിൽ മനുഷ്യൻ പ്രകൃതിയോട് എന്തൊക്കെ കാട്ടുന്നു എന്നുള്ളതാണ് വികൃതിയിൽ വിശദീകരിച്ചിരിക്കുന്നതെങ്കിൽ കൈരളി കണ്ട പ്രളയത്തിൽ പ്രകൃതി തിരിച്ച് മനുഷ്യരോട് എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ് ആ കവിതയിലുള്ളത്.
0: അതെ, ഒരു പ്രളയത്തെ ആസ്പദമാക്കി തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അത് വളരെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശബരിയുടെ കവിതകൾ വളരെ ചെറുതാണ്, പക്ഷെ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഇപ്പം ശബരി ഒരു സംഭവം കവിതയായിട്ട് എഴുതാനായിട്ട് ഉദ്ദേശിച്ചെന്നിരിക്കട്ടെ, അപ്പൊ അതിൽ ശബരിയുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടിയെത്തുന്നത് എന്താണ്? ഐ മീൻ വികാരമായിരിക്കോ, ഒരു സംഭവം കാണുമ്പോൾ ഒരു വികാരമാണോ അതോ അതിൻ്റെ ഒരു ആശയമായിരിക്കോ?
1: തീർച്ചയായിട്ടും വികാരം ആണ്. അതായത് അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള വാത്സല്യം, ഈശ്വരനോടുള്ള ഭക്തി, നമ്മുടെ ഗുരുക്കന്മാരോടുള്ള ആദരവ്, അതുപോലെ തന്നെ മക്കളോടുള്ള വാത്സല്യം, പ്രണയം, ജീവിതം, ഇതെല്ലാം ഒരു വികാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പല കവിതകളും പെട്ടെന്ന് ഇങ്ങനെ ഒരു കവിത എഴുതണം എന്ന് പറഞ്ഞ് മെനക്കെട്ടിരുന്ന് എഴുതിയതായിരിക്കത്തില്ല. ഒരുപക്ഷെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നടന്നു നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാത്രി വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ മനസ്സിൽ കടന്നു പോകുന്ന പെട്ടെന്ന് വളരുന്ന ഓരോ കാര്യങ്ങൾ കവിതകളാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കവിതകൾ ചെറിയ കവിതകളായി മാറുന്നത്.
0: അപ്പം ശബരി ഇപ്പം തന്നെ പറഞ്ഞു പ്രണയം, അച്ഛൻ, അമ്മ, ഇതെല്ലാം ശബരിയുടെ കവിതകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പം അതിൽ പ്രണയത്തെക്കുറിച്ച് ശബരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രണയം പല രീതിയിലാണ് പലരും എഴുതാറുള്ളത്. പക്ഷെ ശബരിയുടെ നിനക്ക് മാത്രം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ ശബരിയുടെ പ്രണയത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പിറന്ന ഒരു കവിതയാണോ അത്, അതോ ഭാവനയുടെ പുറത്ത് പിറന്ന ഒരു കവിതയാണ്?
1: അത് ഭാവനയുടെ പുറത്ത് പിറന്ന ഒരു കവിതയാണ്. നിനക്ക് മാത്രം എന്നുള്ളൊരു കവിത എഴുതിയിരിക്കുന്നത് അതിന്റെ പ്രമേയം ഒരു പ്രണയിനി തൻ്റെ പ്രിയതമൻ്റെ വിടവാങ്ങലാണ് ആ കവിതയിലുള്ളത്. അതായത് എല്ലാം നഷ്ടപ്പെട്ട് മജ്ജയും മാംസവും നഷ്ടപ്പെട്ടാലും നിന്റെ ആത്മാവ് മാത്രം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് മടങ്ങുന്ന ഒരു പ്രിയതമൻ്റെ വേർപാടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനത് വളരെയധികം ചിന്തിച്ച് എഴുതിയ ഒരാണ് ആ കവിത എഴുതുമ്പോൾ ആ ഒരു രംഗങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് പല രീതിയിലും എഴുതിയിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പ്രണയം, പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ഉള്ള പ്രണയം, അങ്ങനെ പ്രണയത്തിൻ്റെ പല ഭാവങ്ങളും പല രീതിയിലും കവിതകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: അപ്പോൾ പ്രണയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്താം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക്. വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഴുത്തുകാരനും അധ്യാപകനുമായ എസ് ശബരിനാഥാണ് കൂടെ.

0: ഞാൻ ബീനാകുമേരയും ശബരി നമ്മൾ ഒരു പ്രണയത്തിലാണ് നിർത്തിയത് അല്ലേ? ശബരി പറഞ്ഞു അതൊരു പ്രണയത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ആത്മാവിന്റെ തേങ്ങലും വിങ്ങലും ഒക്കെയാണ് ആ ഒരു കവിതയിൽ ഉണ്ടായിരുന്നതെന്ന്. അപ്പൊ ശബരി ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ശബരിയുടെ മനസ്സിൽ ഒരാഴത്തിൽ പതിഞ്ഞ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ കവിതയാക്കിയിട്ടുണ്ടോ ശബരി?
1: അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കവിതയാക്കിയിട്ടില്ല, എന്നാൽ അതിന്റെ വരികൾ ആ സമയത്ത് ഞാനൊരു നാല് വരി എഴുതി. അത് പലപ്പോഴും ഞാൻ പുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയിട്ട് വേണ്ട വേണ്ട എന്ന് മാറ്റി വെച്ചു വരണം.
0: അപ്പോ ആ വരികൾ ഇപ്പോഴും ഓർമ്മയുണ്ടോ ശബരിക്ക്? അതോ
1: ആ വരികൾ എനിക്ക് ചെറിയ രീതിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത്, എൻ്റെ അച്ഛനൊരു പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളിയാണ്. ഞാൻ എൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാനൊരു കോഴ്സിന് ചേരുമ്പോൾ എന്നോട് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, എന്തുകൊണ്ട് സ്വർണ്ണ തൊഴിലാളിയായ അച്ഛൻ്റെ മകൻ ഈ കോഴ്സ് പഠിക്കാൻ വന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി. അപ്പം അന്ന് ഞാൻ കുത്തിക്കുറിച്ചതാണ്, പക്ഷേ എനിക്കത് പലപ്പോഴും എഴുതി പൂർത്തിയാക്കണമെന്ന് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എഴുതിയത്, നെരിപ്പോടിൻ്റെ ചൂടിൽ ഊതിക്കാച്ചി നീറുന്ന ഉമ്മയുടെ പുക വകവെക്കാതെ ഉരുക്കി ഉരുക്കി അച്ഛൻ സ്വർണ്ണ കട്ടിയാക്കി പിന്നെ നേരം കളയാതെ എന്നെ രാഗി മിനുക്കി എന്ന് ഞാൻ എഴുതിയതാണ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല.
0: അപ്പോൾ അത് പൂർത്തിയാക്കാൻ ശബരിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു കവിതയുടെ ആദ്യ ഭാഗം ഇതിൽ കൂടി തന്നെ റേഡിയോ സാന്ത്വനത്തിൽ കൂടി പറയാൻ കഴിഞ്ഞു.
1: എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ ഇത് പറയണമെന്ന് എനിക്കിത് ഉണ്ടായിരുന്നു. ഇന്നും ഇങ്ങനെയുള്ള പല അവഗണനകളും പലരും പല രീതിയിലും നേടുന്നു. എനിക്ക് ഒരു 12 വർഷം മുമ്പുള്ള ഒരു അനുഭവമാണ്.
0: അതെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ അവഗണനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പം നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് മോശമായതിനെയും നല്ലതിനെയും ഒക്കെ വിമർശിക്കുന്ന ഒരു കാലമാണ്.
1: അപ്പോൾ
0: ഈ ഒരു കാലത്ത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വിമർശനങ്ങളെ കാണുന്നത് എത്തരത്തിലാണ്?
1: വിമർശനങ്ങളെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ലല്ലോ. തീർച്ചയായിട്ടും എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യണം. എൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിയ സമയത്ത് തന്നെ നല്ല അഭിപ്രായങ്ങൾ വന്നു, അതോടൊപ്പം തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. തീർച്ചയായിട്ടും അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത പുസ്തകം എഴുതിയപ്പോഴും പലപ്പോഴും എഴുതി. പിന്നെ നമ്മൾ എഴുത്തുകാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ പ്രതിഫലിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പം വിമർശനം സ്വാഭാവികമാണ്. എല്ലാ ഭാഗത്തുനിന്നും ആളുകളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: അപ്പോൾ വിമർശനങ്ങളെ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്?
1: തീർച്ചയായിട്ടും വിമർശനങ്ങളെ അതിജീവിച്ചും സ്വീകരിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഞാനൊരു രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തുടങ്ങിയ ആ ഘട്ടം മുതൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷെ നമ്മളെ ഈ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെല്ലാമാണ് നമ്മുടെ പ്രചോദനം.
0: നമ്മളെ നമ്മളായി തന്നെ കാണുന്ന,
1: തീർച്ചയായിട്ടും നമ്മളെ നമ്മളായി തന്നെ കാണുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇതുവരെയും മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്, ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മനുഷ്യരുമായിട്ടുള്ള മാനസിക ബന്ധത്തിനേക്കാൾ വില മറ്റൊന്നിനുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.
0: ഓക്കെ. അപ്പോൾ ശബരി ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞതുപോലെ കവിതകളിൽ എഴുതുമ്പോൾ, കവിതകൾ വായിക്കുമ്പോൾ ശബരിയുടെ കവിതകൾ എപ്പോഴും ഭക്തി മുതൽ പ്രകൃതി സ്നേഹം വരെ തുളുമ്പി നിൽക്കുന്ന കവിതകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു കവിതയിലൂടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ?
1: ഇനി ഒരു കവിതയിലൂടെ സ്വാഭാവികമായിട്ടും, അതായത് കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ച് ഞാൻ കവിതയാക്കിയിട്ടുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ അന്ന് വാമുടിക്കെട്ടി നടന്ന ഒരു കാലമായിരുന്നു, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ പ്രളയത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ നിർബന്ധിതമായിട്ട് പല ഇത് വിവാഹങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അപകടങ്ങൾ സംഭവിക്കുക, അതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അപ്പം പുതിയ പുതിയ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ആസ്പദമാക്കിയിട്ട് എഴുതുന്നുണ്ട്. ഇനിയും ഈ കാലഘട്ടത്തിനോടൊപ്പം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ കവിതകൾ ഉണ്ടാവും.
0: തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ കവിതയുടെ പ്രസക്തി കൂടുകയാണോ അതോ കുറയുന്നതായിട്ടാണോ ശബരിക്ക് തോന്നിയിട്ടുള്ളത്?
1: അത് രണ്ടു തരത്തിലും പറയാം. കവിതകളോട് താല്പര്യമുള്ള ഒരുപാട് പേരുമുണ്ട്. പുതിയ കാലഘട്ടമാണെങ്കിലും പുതിയ കാലഘട്ടങ്ങളും കവിതയെ താല്പര്യപൂർവ്വം കാണുന്ന ആളുകളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് ഇതെല്ലാം എഴുതാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ തലമുറ കവിതകളെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവരുടേതായ ആ ഒരു ചിന്തയ്ക്കും പിന്നെ ആ കാലഘട്ടത്തിൻ്റെതായ ഭാഷകളിലും ഒക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഞാനത് എൻ്റെ കാലത്തിന് മറുപടി എന്ന കവിതയിൽ ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനെ ഹാക്ക് ചെയ്തു, അമ്മയെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്.
0: അതെ, ഒരുപാട് എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന
1: കവിത എഴുതിയിട്ടുണ്ട്.
0: അപ്പൊ അതുപോലെ തന്നെ

0: സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ച്
1: ചില ചാറ്റുകളെന്നും പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട്, പിറകിലേക്ക് ഓടി ഒളിച്ച ചാറ്റുകൾ എന്നും പറഞ്ഞ്.
0: അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ ഒരു യുവതലമുറ കവിതയെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ശബരി വിശ്വസിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ശബരി നല്ല തിരക്കുള്ള ഒരു വ്യക്തിയാണ്, ഒരു കവിത പൂർത്തിയാക്കാൻ എത്രത്തോളം എഫേർട്ടായിരിക്കും അപ്പൊ ശബരി എടുക്കുന്നത്?
1: നമ്മുടെ മനസ്സിലേക്ക് ഒരു കവിത വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുറിക്കണം, അത് കുറിച്ച് ഒരു ആശയമായിരിക്കും നമ്മളെ മനസ്സിൽ ആദ്യം. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മളൊരു ആശയം വരും, അത് കുറിക്കണം. തീർച്ചയായിട്ടും അത് ഇപ്പോൾ അതിനെല്ലാ സംവിധാനവും ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് മൊബൈലിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു പേന എടുത്ത് കുറിച്ച് വെക്കണം, പിന്നീട് അത് നമ്മൾ ചിന്തിക്കണം. പിന്നെ എഴുതി കഴിയുമ്പോഴത്തേക്കും പല മാറ്റങ്ങളും രൂപപ്പെടാറുണ്ട് അതിനകത്ത്.
0: അപ്പോൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ മൊബൈൽ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് തന്നെ തൻ്റെ കവിതകൾ ഒരിക്കലും പാഴായി പോകില്ല, ഓരോ നിമിഷവും ആ കവിതകളെ തൻ്റെ മൊബൈലിൽ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ശബരി.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കവിതകൾ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ശബരി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കവിതകൾ ഉണ്ടാകട്ടെ. അപ്പോൾ ശബരി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു കവിയോ എഴുത്തുകാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: അനിൽ പനച്ചൂരാൻ എന്ന് പറയുന്ന ഒരു കവി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കവിയാണ്. അതുപോലെ തന്നെ എഴുത്തുകാരുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും സിനിമകൾക്ക് പാട്ട് എഴുതുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും വിഷമമുള്ള ഒരാളാണ്, കാരണം ഇനിയും ഒരുപാട് വരികൾ അദ്ദേഹത്തിലൂടെ പിറക്കേണ്ടിയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിൽ ശ്രീമതി സുധാ മേനോനുണ്ട്. സുധാ മേനോൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്.
0: ശബരിയുടെ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തി.
1: എന്റെ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തിയാണ്. കാലത്തിന്റെ മറുപടി എന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തിയാണ്. ഇപ്പം ഇന്ത്യ എന്ന ആശയം എന്ന വലിയൊരു പുസ്തകം ഒരുപാട് എഡിഷനുകൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് ഞാൻ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു ആളല്ല, പക്ഷേ വായനയിലൂടെ പരിചയപ്പെട്ടതാണ്. എൻ്റെ പുസ്തകം കാലത്തിന് മറുപടി എഴുതുമ്പോൾ കവിതകളെല്ലാം വായിച്ചാണ് വളരെ നല്ലൊരു ആമുഖം എനിക്ക് അതിൽ തയ്യാറാക്കി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള യുവ എഴുത്തുകാർ ഒരുപാട് പേരുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് ശ്രീമതി മൃദുല റോഷനാണ് എഴുതിയിരിക്കുന്നത്, അവതാരിക എഴുതിയിരിക്കുന്നത്. അവരും അത്യാവശ്യം സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ശ്രീജായസ് പിള്ള എൻ്റെ കാലത്തിൻ്റെ മറുപടിയിൽ വായനാനുഭവം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അവരും ഇതിനകം തന്നെ ഒരുപാട് കവിതകൾ എഴുതുകയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തവരാണ്. ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഇതുപോലെ ഇതിനെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാവർക്കും ഒരു കൂട്ടായ്മയുണ്ട്. അതിപ്പോൾ എഴുത്തുകാരുടെ കൂട്ടായ്മ പല പേരുകളിലും ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്.
0: അപ്പോൾ ശബരി, ഞാൻ ആദ്യമേ ശബരിയെ പരിചയപ്പെടുത്തിയത് തന്നെ 9 വേൾഡ് റെക്കോർഡ് ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമായ പെൻഡ്രൈവിൽ മരണശേഷം എന്ന ഒരു കവിത എഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രംഗത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു പെൻഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരത്തിലേക്ക് എത്തപ്പെടാനുള്ള ഒരു കാരണം?
1: പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഹൃദയചിന്തകളും രണ്ടാമത്തെ പുസ്തകം കാലത്തിന് മറുപടിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മഞ്ചരി ബുക്സിലൂടെയാണ്, കോതമംഗലം മഞ്ചരി ബുക്സിലാണ്. മഞ്ചരിയുടെ സാരഥി എന്ന് പറയുന്നത് പൈമ പ്രദീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം കേരളത്തിൽ എല്ലാ എഴുത്തുകാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ 18,304 പേജുള്ള ഒരാൾ പൊക്കമുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ പുസ്തകത്തിൽ എനിക്കും എൻ്റെ ഒരു മരണശേഷം എന്നുള്ളൊരു കവിതയും അതിലിടം നേടി എന്നുള്ളതാണ് എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യം. ആ പുസ്തകത്തിന് 9 വേൾഡ് റെക്കോർഡുകൾ ലഭിച്ചു. ആ സന്തോഷത്തിൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചു.
0: അപ്പോൾ വാശിയില്ല, വെറുപ്പില്ല, വേഷത്തിന് വിലയുമില്ലാത്ത ശ്മശാനത്തിൽ ഞാനും എരിഞ്ഞടങ്ങുമെങ്കിലും ജീവിക്കും ആരുടെയെങ്കിലും ഹൃത്തിൽ, കാലത്തിന് മറുപടിയിൽ അവസാനത്തെ കവിതയുടെ അവസാനത്തെ വരികളാണിത്. ഈ ഒരു കവിതയിലൂടെ മരണത്തെക്കുറിച്ചാണോ അതോ ജീവിതത്തെക്കുറിച്ചാണോ കൂടുതൽ പറയാൻ ശ്രമിച്ചത്?
1: അതായത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് വാശിയും വീറും എല്ലാം ഉള്ളത്. പക്ഷെ മരണ ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ വാശിയുമില്ല വീറുമില്ല വേഷത്തിന് പ്രാധാന്യവും ഇല്ലാതെ നമ്മൾ എരിഞ്ഞടങ്ങുകയാണ്.
0: അപ്പോ ഒരു മനുഷ്യ ജീവിതം അത്രയേ ഉള്ളൂ.
1: ഞാൻ എന്നെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
0: അതെയോ? അപ്പോ വളരെ നല്ല വരികളാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കുന്ന ഓരോ മനുഷ്യനും അഹങ്കരിക്കുകയും അതുപോലെ തന്നെ താൻ എന്ന ഭാവം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, അവസാന നിമിഷം നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് എന്ന രീതിയിലാണ് ആ ഒരു കവിത പരാമർശിക്കപ്പെടുന്നത്. വളരെ നല്ലൊരു കവിതയായിരുന്നു അത്. എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് നന്നായിട്ട് മനസ്സിൽ ഇടം പിടിച്ച ഒരു കവിത.
1: കൂടുതലും മരണത്തിന് പ്രമേയമാക്കിയിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കാരണം മരണം എന്ന് പറയുന്നത് മനുഷ്യനെല്ലാം നല്ല

0: വേഗത്തിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും മരണം എന്നൊരു ചിന്ത മനുഷ്യൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം മന്ദീഭവിക്കും. കാരണം വെച്ചാൽ മരണം എന്താണെന്നുള്ളതാണല്ലോ കൃത്യമായിട്ട് നമുക്ക് ഇതുവരെയും അറിയാത്തത്. അത് പോയവരാരും തിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു ചെറിയൊരു വിഷയം വെച്ചിട്ടാണ് മരണശേഷം എന്നുള്ളൊരു കവിത ഇതിൽ ഉൾപ്പെടുത്തിയത്. നാലു വരിയുള്ള ഒരു കവിതയാണ്.
1: ഇപ്പം ഈ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എഴുത്തിനെയും വായനയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, യുവതലമുറകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പറയുന്നത് പോലെ ജെൻസി പിള്ളേരെന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ പലപ്പോഴും കാണുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക, ടാബ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിനിടയ്ക്ക് കവിതകളെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും. അവരോട് എന്താണ് ശബരിക്ക് പറയാനുള്ളത്?
0: ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ കവിതകൾ എഴുതുന്നത്. പഴയ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് അന്നത്തെ കവികൾ കവിത എഴുതിയിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്, ജെൻസി തലമുറയോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പം അവരുടേതായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അവരുടേതായ ഭാഷയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കവിതകൾ എഴുതുകയും ഇനി എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ ഉൾപ്പെടുത്തി രസകരമായിട്ട് അവതരിപ്പിക്കും. തീർച്ചയായിട്ടും അവരും അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
1: കാലത്തിനൊപ്പം നീങ്ങുക.
0: അതെ അതെ, കാലത്തിനൊപ്പം നീങ്ങുക.
1: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ശബരിയുടെ കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒരു കവിത ഒന്ന് ചൊല്ലാവോ?
0: തീർച്ചയായിട്ടും ഞാൻ ചൊല്ലാം. എൻ്റെ ആദ്യ പുസ്തകം ഹൃദയചിന്തകളിലെ മഷിപ്പേന എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഇപ്പം ഞാനത് ചൊല്ലുകയാണ്. ഞാൻ ഈ കവിതകൾ എഴുതാറുണ്ടെങ്കിലും അത്ര നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളല്ല, എങ്കിലും റേഡിയോ സാധനത്തിന് വേണ്ടി വരികൾ ചൊല്ലുകയാണ്. അമ്മതൻ താരാട്ടിലും താതൻ്റെ തലോടലിലും കരഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങി മഷിപ്പേന. സ്നേഹവും ചിരിയും എഴുതി താളുകൾ മറിച്ചു ശൈശവം. വിദ്യാലയ ചുവരുകളിൽ സൗഹൃദങ്ങൾ എഴുതി കേളികളാടി എഴുതി തീർന്നാലും മറിക്കുവാൻ ആഗ്രഹിക്കാത്ത ബാല്യത്തിൻ താളുകൾ. പുതുമഷി നിറച്ച ചിന്തകൾക്ക് വേഗതയേറി പ്രണയം തളിരിട്ട വരികൾ ആശങ്കയോടെഴുതി കൗമാരത്തിൻ താളുകൾ. ഏറെ എഴുതാനുണ്ടിവിടെ യൗവനം എന്ന താളിൽ ശ്രദ്ധയോടെ പുതുവരികൾ എഴുതണം. പുതുമണമുള്ള താളുകളിൽ പ്രിയതമയും കുഞ്ഞുചിരികളും കൂട്ടിയെഴുതുമ്പോൾ മറന്നിടരുതൊരിക്കലും പഴയ താളുകളിൽ പുരണ്ട താരാട്ടും തലോടലും. ഏറെ എഴുതി എഴുതുവാൻ മടിക്കുന്ന വാർദ്ധക്യം പിന്നീട് എഴുതുവാൻ കൊതിക്കുമ്പോൾ മുനയൊടിഞ്ഞു വീഴുന്നു മഷിപ്പേന. കുറിച്ചിട്ട വരികൾ അർത്ഥമെങ്കിൽ ലെന്നുമോർത്തിടും ലോകം.
1: വളരെ മനോഹരമായി അമ്മയെ കുറിച്ച് ആ ഒരു കവിതയിൽ പറയുന്നുണ്ട്.
0: അമ്മയെ കുറിച്ചും അതുപോലെ തന്നെ
1: നമ്മുടെ ബാല്യത്തെ കുറിച്ചും,
0: നമ്മളെ അതില് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയാണ് ആ കവിത. ഞാൻ എഴുതാനുണ്ടായ ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അധ്യാപകനുണ്ടായിരുന്നു, വിജയൻ സാറ് എന്നൊരു അധ്യാപകൻ, ഹിന്ദി അധ്യാപകനാണ്. സാറെന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ജീവിതത്തിന്റെ ഏഴ് ഘട്ടങ്ങളാണ് കടന്നു പോകുന്നത്, ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം രോഗം മരണം എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ അത് വെച്ചൊരു കവിത എഴുതാമെന്ന് തോന്നി. ഞാനിതെല്ലാം കൂടി ഒന്ന് കുട്ടിയെ യോജിപ്പിച്ച് എഴുതിയ കവിതയാണ്.
1: വളരെ അർത്ഥവത്തായ വരികൾ, വളരെ മനോഹരമായ
0: മഷിപ്പേന എന്ന കവിത.
1: ശബരിനാഥ് ഇപ്പോ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: തീർച്ചയായിട്ടും
1: ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നതുകൊണ്ട് ഈ കവിത എഴുതുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നത് ഈ കവിതയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: തീർച്ചയായിട്ടും രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ള മേഖലയായിരുന്നു, അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വന്നത്. രാഷ്ട്രീയത്തിലേക്ക് വന്നെങ്കിലും കവിത എഴുതുന്നതിൽ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളെയും കൂടുതൽ എന്താ പറയുന്നത് കൂടുതൽ മനുഷ്യരുമായിട്ടൊക്കെ സംവദിക്കാനുള്ള അവസരം രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓരോരോ അനുഭവങ്ങൾ കാണാൻ സാധിക്കും, അതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കും. അങ്ങനെയൊക്കെ കവിതകൾ എഴുതാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് വളരെയധികം പിന്തുണ നൽകിയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ഷേ കെ ഹഫീസ് അവറുകളാണ്. ഇന്നത്തെ കൊല്ലം മേയറാണ്. അദ്ദേഹമാണ് എന്നെ രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു ഗുരുനാഥൻ. അതുപോലെ തന്നെ ശ്രീ കെ എം റഷീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ രണ്ടുപേരുടെ പേരുകൾ പറയാതെ കടന്നു പോകാൻ ഒരിക്കലും സാധിക്കത്തില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും എൻ്റെതായ കഴിവുകൾക്ക് എപ്പോഴും പ്രചോദനം തരുന്ന മനുഷ്യരായിരുന്നു ഇവരെല്ലാം. അവരോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മളെ അഭിമുഖം ആരംഭിക്കുന്ന സമയം തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അധ്യാപിക ഉണ്ടായിരുന്നു മേരി ടീച്ചർ. ടീച്ചറും എനിക്ക് വളരെയധികം പ്രചോദനമാണ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് എന്നോടൊപ്പം ഇല്ലാത്ത എൻ്റെ ഒരു വളരെ എനിക്ക് മനസ്സിന് ഒരുപാട് പ്രയാസമുള്ള ഒരു വ്യക്തിയുണ്ട്. എൻ്റെ ഞാൻ പ്ലസ് ടു കൊമേഴ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് അധ്യാപികയായിട്ടിരുന്ന സിന്ധ്യ എന്ന് പറയുന്നൊരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ ഞാൻ എഴുതുന്ന ഓരോ കവിതകൾക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് എഴുതിയിട്ടാലും അതിനെല്ലാം നല്ല അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ വളരെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മളിന്ന് പിരിഞ്ഞുപോയി. ഇപ്പം അവരെയൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കും.

0: പറ്റില്ല.
1: രാഷ്ട്രീയ ജീവിതത്തിലായാലും അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലായാലും ശരി തന്നെ, ഏറ്റവും കൂടുതൽ ശബരിയെ സ്വാധീനിച്ചിട്ടുള്ളത് അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെയാണ്. ശബരിയുടെ കുടുംബം ഇങ്ങനെയൊരു ശബരിനാഥനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്?
0: തീർച്ചയായിട്ടും അവര് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബം കൂടുതലും എന്നോടൊപ്പം പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു കുടുംബം എന്ന് വേണം പറയാൻ. എൻ്റെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും 100% എന്നോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അല്ലേ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രാഷ്ട്രീയത്തിലൊക്കെ തുടക്കം ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ എല്ലാത്തിനും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. അല്ല, എൻ്റെ അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണ്.
1: ഇനിയും ശബരിക്ക് സുഹൃത്തുക്കളും വീട്ടുകാരും അതുപോലെ തന്നെ ശബരിയുടെ രാഷ്ട്രീയ ജീവിതവും ഒക്കെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കവിതകൾ എഴുതി കാൽവയ്പ്പുകളോട് മുൻപോട്ട് പോകാൻ ശബരിക്ക് ആശംസകൾ നേരുകയാണ് റേഡിയോ സന്തനം 90.4 FM ഞാനും.
0: തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിനും, ഈ റേഡിയോയിലൂടെ ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.
1: ജീവിതത്തെയും സമൂഹത്തെയും സാഹിത്യത്തെയും കുറിച്ച് തന്റെ അനുഭവങ്ങളും ആശയങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇത്രയും നേരം തന്റെ വിലപ്പെട്ട സമയം റേഡിയോ സാന്ത്വനം 90.4 FM വേണ്ടി മാറ്റിവെച്ച എസ് ശബരിനാഥ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇതോടുകൂടി ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ദി ഡേ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ബീന ഗുവേര. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗസ്റ്റ് ഓഫ് ദ ഡേ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
4: കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. നഗരത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി KSRTC പിങ്ക് ബസ് സർവീസ് കൊല്ലം നഗരത്തിലും ആരംഭിക്കാനുള്ള മന്ത്രിതല ചർച്ചകൾ ഉടൻ ആരംഭിക്കും. മന്ത്രി ബിന്ദു കൃഷ്ണയും ഗതാഗത മന്ത്രി CP ജോൺ, KSRTC MD എന്നിവരുമായാകും ചർച്ച. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് കോർപ്പറേഷൻ MD സമർപ്പിക്കും. വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലെ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും 4, 5, 6 തീയതികളിൽ രാവിലെ 5:30 മുതൽ കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജ് ഗ്രൗണ്ടിൽ നടത്തും. പ്രൊഫൈൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് അഡ്മിഷൻ ടിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അംഗീകൃത തിരിച്ചറിയൽ രേഖകളുടെ അസലുമായി ഹാജരാകണം. അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്ക് 0744-2743-624 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0744-2743-624. എഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ നിയന്ത്രണത്തിലുള്ള എഴുകോൺ തേവള്ളി FDGT സെന്ററുകളിലെ പ്രവേശനത്തിന് 12 August വരെ അപേക്ഷിക്കാം. വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതിനു ശേഷം രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ മുഖേന ലഭിക്കുന്ന OTP ഉപയോഗിച്ച് അപേക്ഷകന് https://fdgt.polyadmission.org ലോഗിൻ ചെയ്യാം. വിശദവിവരങ്ങൾക്ക് 9605-1684-843 എന്ന നമ്പറിലോ 9656-736-7278 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. എംപ്ലോയ്മെന്റ് വകുപ്പ് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികളായ കെസ്റു, മൾട്ടിപർപ്പസ് ജോബ് ക്ലബ് എന്നിവ മുഖേന സബ്സിഡിയോട് കൂടിയുള്ള വായ്പകൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0474-245-7212 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൊട്ടാരക്കര കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാസ്റ്റ് ഫുഡ് നിർമ്മാണം, ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിംഗ് എന്നീ പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0474-2537-141 എന്ന നമ്പറിലോ 9495-245002 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ്. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 799-44-49-314 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചാത്തന്നൂർ സർക്കാർ ITI വിവിധ ട്രേഡുകളിൽ പട്ടികവർഗ വിഭാഗത്തിൽ സീറ്റൊഴിവ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 31 July നകം ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 04

0: 7 4 2 5 9 5 7 9 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തീരപ്രദേശങ്ങളിൽ ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 1 വരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ആനി ജുല തോമസ് അറിയിച്ചു. ഓഗസ്റ്റ് 1 വരെ മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകളും കടലാക്രമണവും ഉണ്ടായേക്കാമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. ജൂലൈ 29 രാത്രി 11:30 വരെ തിരമാലകൾ 1.3 മീറ്റർ വരെ ഉയരുമെന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സെൻസസ് 2027 ബന്ധപ്പെട്ട വിവരശേഖരണം പൂർത്തീകരണത്തിലേക്കെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജുല തോമസ്. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം.

0: അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലം ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Music with Radio Santhvanam 90.4 FM.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
4: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5%

0: 5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: Krishnayanam അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239971, അല്ലെങ്കിൽ 8121212680.
5: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
6: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 29. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ സ്ഥാപിതമായതും കുട്ടനാടിന്റെ കഥാകാരൻ തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതും ജ്യോതിശാസ്ത്രജ്ഞർ കുള്ളൻ ഗ്രഹം എന്നു കരുതപ്പെടുന്ന ഈറിസ് കണ്ടെത്തിയതുമൊക്കെ ഒരു ജൂലൈ 29. ജൂലൈ 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 29. ഇന്ന് അന്തർദേശീയ കടുവ ദിനം. വന്യജീവി സമ്പത്ത് സംരക്ഷണ ഭാഗമായി വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ നിലനിർത്തുന്നതിനെപ്പറ്റി ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. BBC ലൈറ്റ് പ്രോഗ്രാം റേഡിയോ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് 1945 ജൂലൈ 29. ജൂലൈ 29 അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ സ്ഥാപിതമായത്. US ബഹിരാകാശ വാഹനമായ Ranger 7 ചന്ദ്രനിൽ ഇറങ്ങിയത് 1964 ഇന്നേ ദിവസമായിരുന്നു. കുട്ടനാടിന്റെ കഥാകാരൻ തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1985 ജൂലൈ 29. ഇന്നേ ദിവസമാണ് ശ്രീലങ്കയിലെ വർഗീയ കലാപം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ ശ്രീലങ്കൻ കരാർ ഒപ്പിട്ടത്. ജ്യോതിശാസ്ത്രജ്ഞർ കുള്ളൻ ഗ്രഹം എന്ന് കരുതപ്പെടുന്ന ഈറിസ് കണ്ടെത്തിയത് 2005 ജൂലൈ 29. ഇന്ത്യ അവസാനമായി ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം നേടിയത്

0: 1980 ഇന്നേ ദിവസമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലിയുടെ ചരമദിനമാണ് ഇന്ന്. 1997 മരണാനന്തരം ഭാരതരത്നം എന്ന ബഹുമതിക്ക് അർഹയായി. കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തെ മികവുറ്റതാക്കിയ ഇരയമൻ തമ്പി, സ്വാതി തിരുനാളിന്റെ ഗുരുവായും സദസ്സിലെ അംഗമായും ശോഭിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 1856 ജൂലൈ 29 അദ്ദേഹം നാടുനീങ്ങിയത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: न्यूनातिन्यूनं चत्वारिंशत् जनाः मृताः, बहवः जनाः व्रणिताः अभवन्। प्रतिवेदनानि उद्धृत्य युनाइटेड कश्मीर पीपल्स नेशनल पार्टी इत्यनेन बुधवासरे आरोपितं यत् ट्राइबल कोर्ट इत्यत्र 27-28 पर्यन्तं जनाः मारिताः इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പ് ഉണ്ടായിട്ടില്ലെന്നും കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര

0: കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഗോളി ചലി ഹി നഹീ, ടിയർ ഗ്യാസ് കാ ഇസ്തമാൽ ഹുവാ, ലേക്കിൻ ജബ് ഗോളി ചലി ഹി നഹീ തോ ആദേശ് ദേനേ കാ സവാൽ ഹി പൈദാ ഹോതാ, ഓർ ആദേശ് ദേനേ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ, മന്ത്രി കേ പാസ് നഹീ.
0: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
0: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ രണ്ട് തവണ നിർത്തിവച്ച ലോക്സഭാ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20 നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ് ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്ര ഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ

0: ഏർപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി ഓഗസ്റ്റ് 2 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31 രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് MLA നിർവഹിക്കും.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത് തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാനം.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരായുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി വയനാട് വിലക്ക്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടെത്താനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു.
2: സൂയിസൈഡ് Rate of suicide related to paper leakage also has reduced over the last few years.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
3: I'd like to say that I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the youth of this country, of the future generation of this country, and I feel that all political parties must respect this expression.
1: ബിൽ ശബ്ദവോട്ടോടെ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ സമിതിയുടെ കാലാവധി നീട്ടി ലോക്സഭ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പി പി ചൌധരിയാണ് സമിതി ചെയർമാൻ. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ

0: കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതായി പരമോന്നത കോടതി അറിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കടുവ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ കടുവകളുടെയും കടുവ സങ്കേതങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയ വർധനയുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മെട്രോ രണ്ടാംഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റിസിലിയൻ കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് മച്ചിലിപ്പട്ടണം വിജയകരമായി നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറലിന്റെ പത്നി ഗുൽരൂഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. 78 മീറ്റർ നീളവും ഏകദേശം 900 ടൺ ഭാരവുമുള്ള കപ്പലിൽ മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു.
2: Middle East, which is West Asia, is a region of immense importance to India. India's trade and energy supply chains are strongly linked to this region. With bilateral annual trade of around $180 billion, accumulative foreign direct investment of over $31 billion, and remittances of more than $52 billion from GCC alone, around 10 million Indians live and work in the Gulf region. Their safety and well-being are a key priority for us.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. അതേസമയം പുരുഷന്മാരുടെ 200 മീറ്റർ ഫ്രീസ്റ്റൈൽ നീന്തലിൽ മലയാളി താരം സജൻ പ്രകാശനും അനീഷ് ഗൌഡയ്ക്കും ഫൈനൽ യോഗ്യത നേടാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 889 പോയിന്റ് ഉയർന്ന് 77655ലും നിഫ്റ്റി 265 പോയിന്റ് നേട്ടത്തിൽ 24250ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 105240 രൂപയും.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മൂന്ന് ദേശീയ അവാർഡുകളുടെ തിളക്കമാർന്ന സാന്നിധ്യമുള്ള ഒരു ഗാനരംഗം. മികച്ച നടൻ മോഹൻലാൽ, മികച്ച ഗായകൻ യേശുദാസ്, പിന്നെ മികച്ച സംഗീത സംവിധായകനുള്ള പ്രത്യേക പരാമർശവുമായി രവീന്ദ്രൻ മാഷും. 1991 പുറത്തിറങ്ങിയ ഭരതം എന്ന ചിത്രത്തിലെ രാമകഥാഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അവിസ്മരണീയവും അനശ്വരവുമാകുന്നത്. ഭരതത്തിലെ 6 പാട്ടുകളുടെ ചിത്രീകരണമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ സിബി മലയിൽ. ശാസ്ത്രീയ ഗാനങ്ങളാണ് എല്ലാം, പലതും സ്വരസമൃദ്ധം. ലോഹിതദാസാണ് തിരക്കഥാകൃത്ത്. ലോഹി ബീച്ച് ഹോട്ടലിൽ ഇരുന്ന് തിരക്കഥയും സംഭാഷണവും എഴുതുന്നതേയുള്ളൂ. എഴുത്തിനിടെയാണ് പാട്ടുകളുടെ സിറ്റുവേഷൻ പിറക്കുക. കഥയോട് പൂർണ്ണമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഗാനരംഗങ്ങളെ ലോഹി മനസ്സിൽ കാണൂ. അതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉടൻ രവീന്ദ്രൻ മാഷിനെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തും. ലോഹി വിവരിച്ച കഥാമുഹൂർത്തം ഉൾക്കൊണ്ട് മഹാറാണി ഹോട്ടലിൽ ഇരുന്ന് തിടുക്കത്തിൽ ഈണമുണ്ടാക്കും രവീന്ദ്രൻ. ആദ്യം ട്യൂൺ ഓക്കെ ചെയ്യേണ്ടത് ലോഹിയാണ്, അത് കഴിഞ്ഞു സംവിധായകനും, പിന്നെയാണ് കൈതപ്പുറം പാട്ടെഴുതുക. പാട്ടെല്ലാവർക്കും ഓക്കെ ആയാൽ താൻ പാടിവെച്ച ട്രാക്കുമായി രവീന്ദ്രൻ ചെന്നൈയിലേക്ക് പറക്കും. യേശുദാസിനെ കൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യിച്ച ശേഷം വീണ്ടും കോഴിക്കോട്ടെ ലൊക്കേഷനിലേക്ക്. മഹാറാണി ഹോട്ടലിലെ മുറിയിലിരുന്ന് രവീന്ദ്രൻ മാസ്റ്റർ ഹാർമോണിയം വായിച്ച് പാടിക്കൊടുത്ത ഈണത്തിനനുസരിച്ച് രാമകഥാ ഗാനലയം എഴുതിയ നിമിഷങ്ങൾ മറന്നിട്ടില്ല ഇന്നും കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി. അത്ര അനായാസം വരികൾ എഴുതാവുന്ന ഈണമല്ല. മാത്രമല്ല, കഥാസന്ദർഭത്തിൻ്റെ ഭാവതീവ്രത ഒട്ടും ചോരാതെ വേണം എഴുതാൻ. ശ്രീരാമകഥ മനസ്സിൽ കടന്നു വന്നത് അപ്പോഴാണ്. പാട്ടെഴുതി തീർക്കാൻ പിന്നീട് അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ശുഭ പന്തുവരാളി രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ കഥാപാത്രത്തിൻ്റെ വിഷാദഗ്രസ്തമായ മനസ്സ് മുഴുവനുണ്ടായിരുന്നു എന്ന് കൈതപ്പുറം. മുൻപും അതേ രാഗത്തിൽ ധാരാളം പാട്ടുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും രാമകഥയുടെ സഞ്ചാരപഥം തീർത്തും വ്യത്യസ്തമായിരുന്നു. വയലിൻ, ഫ്ലൂട്ട്, മൃദംഗം, തകിൽ, നാദസ്വരം, വീണ തുടങ്ങിയ ഉപകരണങ്ങളാണ് മാസ്റ്റർ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചത്. പാട്ടിൻ്റെ ഭാവാവിഷ്കാരത്തിൽ വാദ്യവിന്യാസത്തിനുമുണ്ട് നല്ലൊരു പങ്ക്. ചില പാട്ടുകൾ ചിത്രീകരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിനും അപ്പുറത്തേക്ക് പറന്നുയരും. അത്തരമൊന്നായിരുന്നു രാമകഥ. ആ ഗാനം സിനിമയിൽ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞു. എൻ്റെയും കൈതപ്പുറത്തിൻ്റെയും ദാസേട്ടൻ്റെയും മാത്രമല്ല മോഹൻലാലിൻ്റെ കൂടി പാട്ടാണെന്ന് ആരോ മനസ്സിലിരുന്ന് മന്ത്രിച്ച പോലെ ഈണമൊരുക്കിയ അനശ്വര സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ വാക്കുകളാണിത്. നമുക്ക് കേൾക്കാം. രാമകഥാ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരവേ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

0: FM.
1: നമുക്ക് മടങ്ങിയെത്താം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാപം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മലയാള സിനിമ പിറന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു ആരോപണമാണ് സംഗീതമോഷണം. മറ്റു ഭാഷാ ചിത്രങ്ങളിൽ നിന്ന് ഈണമടിച്ചു മാറ്റുന്ന രീതി, അത്തരമൊരു കഥയാണ് അനശ്വര സംവിധായകനായ IV ശശിക്ക് പറയാനുള്ളത്. 1978 അവളുടരാവുകൾ എന്ന സിനിമ എടുക്കുന്നു. അന്നത്തെ പുതുമുഖം സീമയായിരുന്നു നായിക. ചിത്രത്തിലെ പേരുകൾ പോലെ അല്പം സെക്സ് ചുവയുള്ള സബ്ജക്റ്റാണ്. ചിത്രത്തിൻ്റെ പാട്ടുകൾക്കായി ചിന്തിച്ചപ്പോൾ ആയിടെ ഇറങ്ങിയ ഒരു ഹിന്ദി പാട്ടിൻ്റെ ഈണം ശശിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. സ്വാമി എന്ന ചിത്രത്തിലെ രാജേഷ് റോഷൻ സംഗീതം നൽകിയ പൽഫർ മേരെ എന്ന് തുടങ്ങുന്ന ഗാനം. പുതുമയുള്ള ഈണങ്ങൾക്കൊപ്പം ശശിയെ ആകർഷിച്ചത് അതിൻ്റെ സൗണ്ടിംഗ് ആണ്. അവയുടെ ആർഭാടപൂർവമായ വാദ്യവിന്യാസവും സ്റ്റീരിയോ ഇഫക്റ്റും മലയാള സിനിമയിൽ അക്കാലത്ത് സ്വപ്നം കാണാൻ കഴിയില്ല. അങ്ങനെ ശശി പാട്ടടിച്ചു മാറ്റുന്നു. ശശി ആ ഹിന്ദി പാട്ടിൻ്റെ ഈണത്തിനൊപ്പിച്ച് ബിച്ചു തിരുമലയിൽ നിന്ന് ഈരടികൾ എഴുതി വാങ്ങുന്നു. അടുത്തതായി സംഗീത സംവിധായകൻ AT ഉമ്മറിനെ ശശി വിളിക്കുന്നു. കാര്യം അവതരിപ്പിക്കുന്നു. കേട്ടപാടെ ഈ ആവശ്യം നിരസിച്ചുകൊണ്ട് ഉമ്മർ പറയുന്നു, അയ്യേ ശശി, അത് മോഷണമല്ലേ? ആൾക്കാർ മനസ്സിലാക്കിയാൽ മോശമല്ലേ? ശശി ഉമ്മറിനെ സമാധാനിപ്പിക്കുന്നു. കൺസോളിലിരുന്ന് ആ പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർണ്ണമായും ശശി തന്നെ നിയന്ത്രിച്ചു. ഒറിജിനൽ ഗാനത്തിൻ്റെ വാദ്യവിന്യാസം അതേപടി നിലനിർത്തിക്കൊണ്ട് ജാനകിയുടെ ശബ്ദം മാത്രം റെക്കോർഡ് ചെയ്തു. പാട്ടിൻ്റെ തുടക്കവും ഇടയ്ക്ക് ഗ്യാപ്പുള്ള ഇടങ്ങളിലും വയലിനും ഫ്ലൂട്ട് ബിറ്റുകളും ചേർത്ത് പടം പുറത്തിറക്കി. ചിത്രത്തിൻ്റെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. ഹിന്ദി പാട്ടിൻ്റെ ഒറിജിനൽ പതിപ്പിനേക്കാൾ വൈറലായി മലയാളം പാട്ടുകൾ. എന്നാൽ ഈ പാട്ടിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് സംഗീത സംവിധായകനായ AT ഉമ്മറിനാണ്. പിന്നാമ്പുറത്ത് കഥകൾ എന്തൊക്കെയായാലും ഈ പാട്ട് എക്കാലത്തെയും മികച്ച ഹിറ്റ് ഗാനമായി. തലമുറകളേറെ മാറി മറിഞ്ഞെങ്കിലും ജാനകിയുടെ കിളിനാദത്തിൽ ഈ ഗാനം ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ഈണങ്ങളുടെ തമ്പുരാൻ രവീന്ദ്രൻ മാഷിനോട് ചോദിച്ചു, സ്വന്തം പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് തിരഞ്ഞെടുക്കാമോ? ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. മലയാള സിനിമയിലെ ഗാനകുലപതി പറഞ്ഞു, അതെങ്ങനെ പറ്റും മോനെ, എല്ലാ പാട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ. എല്ലാവരോടും എനിക്ക് ഒരേ അളവിലാണ് വാത്സല്യം. മറിച്ച് ചിന്തിക്കാൻ കഴിയുമോ, മക്കളെ സ്നേഹിക്കുന്ന ഏതൊരച്ഛനും അമ്മയ്ക്കും പാട്ടുകളിൽ നിന്ന് അവയുടെ സ്രഷ്ടാവ് തിരഞ്ഞെടുക്കുന്ന പ്രിയ ഗാനം ഏതെന്നറിയാൻ ആകാംക്ഷയുണ്ടാകും ഏതൊരാൾക്കും. ചോദ്യം ചോദിച്ച പത്രക്കാരനെ നിരാശപ്പെടുത്താതെ രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു, എൻ്റെ ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പറയാം. എന്നിട്ട് അല്പം വിഷമത്തോടെ മാഷ് പറഞ്ഞു, പാട്ട് നിർഭാഗ്യവശാൽ അത്ര ജനകീയമായില്ല. രവീന്ദ്രൻ മാസ്റ്ററിന് ഇഷ്ടമായ ഗാനം ഇതാണ്, ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യസുഗന്ധം എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ. ചിത്രത്തിന്റെ സംവിധായകൻ V.R. Gopinath. രവീന്ദ്രൻ മാസ്റ്റർ മനസ്സ് തുറക്കുന്നു. സംവിധായകൻ V.R. Gopinathന്റെ സാന്നിധ്യത്തിൽ ഞാൻ പാട്ടൊരുക്കി. പടത്തിന്റെ സിറ്റുവേഷൻ കേട്ടപ്പോൾ നായികയുടെയും നായകന്റെയും പ്രേമ സല്ലാപമാണ്. നായിക അല്പം എക്സെൻട്രിക് ആണ്. ആ ഫീലുള്ള ഈണം വേണം. കഥയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഞാൻ ജോഗ് രാഗത്തിൽ കാൽപ്പനിക ഭാവം കൊടുത്ത് ആ പാട്ടൊരുക്കി. ഏറെ സമയം ചെലവഴിച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് ഞാൻ എടുത്തത്. എനിക്കതിന്റെ ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത സംതൃപ്തിയും തോന്നി. പടം പുറത്തിറങ്ങി, പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും അത്ര കണ്ട് ജനകീയമായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് രവീന്ദ്രൻ മാസ്റ്റർക്ക്. രവീന്ദ്രൻ മാഷിന് അങ്ങനെ തോന്നിയെങ്കിലും ഗാനാസ്വാദകർ ആ പാട്ട് ഏറ്റെടുത്തു. ഗാനഗന്ധർവൻ യേശുദാസും വാനമ്പാടി KS Chitrayും ആലപിച്ച അതിമനോഹരമായ ആ ഗാനം, ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യസുഗന്ധം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കേദാരമാണല്ലോ സിനിമ. ഒരു ഗാനം ഹിറ്റാകുക, ചിത്രത്തിൻ്റെ ടൈറ്റിൽ കാർഡിൽ ഹിറ്റായ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ്റെ പേരുൾപ്പെടുത്താതിരിക്കുക, അതും പോരാഞ്ഞ് ഇതേ പാട്ടിനുള്ള അവാർഡ് മറ്റൊരു സംഗീത സംവിധായകന് കിട്ടുക, അത്തരം ദുരവസ്ഥ നേരിടേണ്ടി വന്ന ഒരു പാട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തുഷാര ബിന്ദുക്കളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. കഥ ഇങ്ങനെ. യശശരീരനായ പ്രശസ്ത സംവിധായകൻ IV ശശി ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. 1978 ബിച്ചു തിരുമലയെ കൊണ്ട് ഗാനങ്ങൾ എഴുതിച്ച് കണ്ണൂർ രാജനെ കൊണ്ട് സംഗീതവും ചെയ്യിച്ചു തുഷാര ബിന്ദുക്കളെ എന്ന് തുടങ്ങുന്ന പാട്ട്. നിർഭാഗ്യവശാൽ ആ സിനിമയുടെ നിർമ്മാണം മുടങ്ങി. ശശി അടുത്ത ഒരു പടം സംവിധാനം ചെയ്യുന്നു. സോമൻ നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ പേര് ആലിംഗനം. ഈ ചിത്രത്തിന്റെ പാട്ടുകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് AT ഉമ്മർ ആയിരുന്നു. കണ്ണൂർ രാജൻ ഈണം നൽകിയ തുഷാര ബിന്ദുക്കളെ എന്ന ഗാനം IV ശശി ആലിംഗനം എന്ന ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ ഈ പാട്ടിന്റെ സംഗീതം നൽകിയ കണ്ണൂർ രാജന്റെ പേര് നൽകാൻ ശശി മറന്നുപോയി. പകരം മറ്റു പാട്ടുകൾക്ക് സംഗീതം ചെയ്ത AT ഉമ്മറിന്റെ പേരാണ് കൊടുത്തത്. അവിടെയും തീർന്നില്ല. ആ വർഷം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഈ പാട്ടിന്റെ പേരിൽ ഗായിക ജാനകിക്കും സംഗീത സംവിധായകൻ AT ഉമ്മറിനും അവാർഡ്. വിധി എന്നല്ലാതെ എന്തു പറയാൻ. എന്തായാലും പറ്റിപ്പോയ പിഴവിന് പ്രായശ്ചിത്തം ചെയ്തു ശശി. അടുത്ത പടത്തിൽ സംഗീത സംവിധാനം കണ്ണൂർ രാജന് നൽകി. പക്ഷേ പോയത് പിടിച്ചാലും കിട്ടുമോ? നമുക്ക് കേൾക്കാം കണ്ണൂർ രാജനെ കണ്ണീര് കുടിപ്പിച്ച ആ അതിമനോഹരമായ ഗാനം. തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ എന്ന് തുടങ്ങുന്ന ഗാനം.

ഗാനമന്ദാരം എന്ന ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപാശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും, ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. തമിഴ് സിനിമയിലെ പുതുതലമുറ സംവിധായകരിൽ സിനിമയുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലും ഏറെ മാറ്റം കൊണ്ടുവന്ന സംവിധായകരിൽ ഒരാളായിരുന്നു ബാല. ബാലു മഹേന്ദ്ര എന്ന വിഖ്യാത സംവിധായകനോടൊപ്പം സംവിധാന സഹായിയായി തുടങ്ങിയ ബാല പിന്നീട് സേതു എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. ബാല രചനയും സംവിധാനവും നിർവഹിച്ച് 2003 പുറത്തിറങ്ങിയ തമിഴ് ഭാഷാ ചിത്രമാണ് പിതാമഹൻ. വിക്രം, സൂര്യ, ലൈല, സംഗീത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചിത്രമാണിത്. നന്ദാവനത്തിൽ ഒരു ആണ്ടി എന്ന ചെറുകഥയാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം. വിക്രം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. കന്നഡയിലും തെലുങ്കിലുമൊക്കെ പിന്നീട് ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെടുകയും വൻ വിജയം നേടുകയും ചെയ്തിരുന്നു. ഇളയരാജയാണ് ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഗർഭിണിയായ ഒരു സ്ത്രീ ശ്മശാനത്തിലൂടെ നടന്നു വരുന്ന രംഗത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. അജ്ഞാതയായ ഗർഭിണിയായ ആ സ്ത്രീ ശ്മശാനത്തിന്റെ ഒരു കോണിൽ വെച്ച് ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നു. പ്രസവശേഷം അവർക്ക് അപസ്മാര രോഗം പിടിപെടുകയും അവർ മരിക്കുകയും ചെയ്യുന്നു.
3: சாவையே வரமா வாங்கிட்டு வந்திருக்கிற நீ யாருன்னு தெரியுமா? அந்த சிவனோட மகன்டா. இனி உன் பொழப்பு நியாயமெல்லாம் அந்த சுடுகாட்டுல தான்.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
1: പ്രസവ സമയത്ത് അവരെ ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്ത ആ ശ്മശാനത്തിന്റെ സൂക്ഷിപ്പുകാരനായ വൃദ്ധൻ ആ ആൺകുട്ടിയെ ശ്മശാനത്തിൽ തന്നെ വളർത്തുന്നു. ദഹിപ്പിച്ച മൃതശരീരങ്ങൾക്ക് നടുവിലായി തൊട്ടിൽ കെട്ടി അവനെ പരിപാലിച്ച് അവന്റെ കുട്ടിക്കാലം അങ്ങനെ നീണ്ടുപോകുന്നു. അയാൾക്കൊപ്പം ശവശരീരങ്ങൾ കത്തിക്കുവാൻ സഹായിച്ചും വിറക് ശേഖരിച്ചും അവിടെ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിച്ചും ശവശരീരങ്ങൾക്കൊപ്പം ഉറങ്ങിയും അവൻ വളർന്നു. അവന്റെ പേര് ചിത്തൻ എന്നായിരുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയിലൂടെയായിരുന്നു ചിത്തൻ വളർന്നു വന്നത്. ചില വന്യമായ ശബ്ദങ്ങൾ മാത്രമായിരുന്നു അവൻ പുറപ്പെടുവിച്ചിരുന്നത്. സ്നേഹവും ദയയും തൊട്ടുതീണ്ടാതെയുള്ള ഒരു ജീവിതം അതായിരുന്നു ചിത്തൻ. ഒരിക്കൽ ശ്മശാനത്തിൽ വെച്ച് അവനെ ഏറ്റെടുത്ത് വളർത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആ മരണം പോലും അവനിൽ വലിയ ചലനം ഉണ്ടാക്കുന്നതേയില്ല. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ ചിത്തന്റെ കാഴ്ചകളിലൊക്കെയും മൃതശരീരങ്ങളായിരുന്നു. മരണം അവനിൽ പ്രത്യേകിച്ചൊരു മാനസിക മാറ്റം സൃഷ്ടിച്ചിരുന്നില്ല. ഒരുതരം പ്രത്യേക മാനസികാവസ്ഥയിലൂടെ പുറലോകവുമായി തീർത്തും ബന്ധമില്ലാതെയും ചിത്തൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി.
2: കൈവിട്ടിട്ടു പോണാ.
1: ഒടുവിൽ ശ്മശാനത്തിലെ പണി ഉപേക്ഷിച്ച് അവൻ പുറം ലോകത്തേക്ക് ഇറങ്ങുന്നു. ശ്മശാനത്തിലെ ജോലി ആയതുകൊണ്ട് തന്നെ ഭക്ഷണം നൽകാൻ പോലും ആളുകൾ മടിക്കുന്നു. മാനസിക വളർച്ച ഇല്ലാത്തതുപോലെ തന്നെ അതീവ ശക്തിശാലിയും ധൈര്യശാലിയും കൂടിയായിരുന്നു ചിത്തൻ. ഭക്ഷണം കഴിക്കാനെത്തുന്ന ഒരു കടയിൽ അവന് ഭക്ഷണം നിഷേധിക്കുമ്പോൾ തന്നെ തല്ലാൻ വരുന്ന 4-5 പേരെ ഒറ്റയ്ക്ക് നേരിട്ട് അവനത് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നാട്ടിലെ ചെറുകിട കഞ്ചാവ് ഉൽപ്പന്നക്കാരിയായ ഗോമതി എന്ന സ്ത്രീ ചിത്തനെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നു. അവർ അവന് ഭക്ഷണം നൽകുകയും നല്ല വാക്കുകൾ അവനോട് പറയുകയും ചെയ്യുന്നു. സ്നേഹത്തോടെയുള്ള ഭക്ഷണവും വാക്കുകളും ചിത്തനെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒന്നായിരുന്നു. തന്റെ സ്വഭാവമുള്ള ഗോമതിയോടൊപ്പം ചിത്തനും കൂടുന്നു.

0: പലതവണ അവനെ അട്ടിയകറ്റാൻ നോക്കിയിട്ടും ചിത്തൻ ഗോമതിയെ വിട്ടുപോകാൻ തയ്യാറായില്ല. കാരണം ചിത്തന് പോകാൻ മറ്റൊരിടമില്ലായിരുന്നു. ഒരു വന്യമൃഗത്തിൻ്റെതിന് സമാനമായ രീതിയായിരുന്നു ചിത്തൻ്റേത്. വ്യക്തതയില്ലാത്ത അവന്റെ സംഭാഷണത്തിൽ നിന്ന് അവനൊരു ജോലിയാണ് ആവശ്യമെന്ന് ഗോമതി മനസ്സിലാക്കുന്നു. ഗോമതി താൻ കഞ്ചാവ് വാങ്ങുന്ന വൻകിട കച്ചവടക്കാരനായ ശേഖർ വാസുദേവന്റെ കൂട്ടത്തിൽ അവനെ ജോലിക്കായി ചേർക്കുന്നു. ഉൾക്കാടുകളിൽ കഞ്ചാവ് ചെടികൾ നടുകയും അവ പരിപാലിച്ച് വലിയ ഒരു തൊഴിലാളി കൂട്ടത്തെ വെച്ച് അത് പുറം ലോകത്ത് എത്തിച്ച് കച്ചവടം നടത്തുകയുമാണ് ശേഖറിന്റെ രീതി. മാനസിക പക്വതയില്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ചിത്തനെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. തന്റെ ശരീരം നോവുകയോ മറ്റോ ചെയ്താൽ അത് ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവമാണ് ചിത്തന്റേത്. അന്നാട്ടിൽ ശക്തി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പകിട കളിപ്പിക്കൽ തുടങ്ങി അന്യരെ പറ്റിച്ച് എങ്ങനെയും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരുവനായിരുന്നു ശക്തി.
1: നാല് കട്ടോ മൂന്ന് കട്ട രാജ റാണി ഡൈമണ്ട് ആട്ടിൻ രാജ നമ്മ നടികർ തിലക சிவாஜி கணேசன் റാണി നാട്യ പേരുള്ളി പത്മിനി அப்புறம் பாத்தீங்கன்னா சார் டைமண்ட் இருக்கு ஆட்டின் இருக்கு இந்த கட்டத்துல இருக்கிற பணம் தான் சார் இந்த கட்டையில இருக்கு இந்த கட்டையில இருக்கிற பணம் தான் சார் இந்த கண்டத்துல இருக்கு அப்படி யார் முகம் இருக்கிற இந்த கட்டையை இந்த டப்பாக்குள்ள போட்டு கட கட கட கட அடிச்சு கவுக்குற சார்.
0: കാട്ടിനുള്ളിൽ കഞ്ചാവ് തോട്ടത്തിൽ നിന്ന് പാകമായവ മുളംകുറ്റിക്കുള്ളിലാക്കി കഴുതപ്പുറത്തും മറ്റും ചുമന്ന് പുറം ലോകത്തെത്തിക്കുന്നതാണ് മറ്റു പലരെ പോലും ചിത്തനും ശേഖറിനു വേണ്ടി ചെയ്യുന്നത്. ഒരിക്കൽ കാട്ടിലൂടെ ഇതൊക്കെ കടത്തുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഒരാൾ ഇത് കാണുകയും അയാൾ പോലീസിൽ വിവരമറിയിക്കുകയും എല്ലാവരും പോലീസിനെ ഭയന്ന് രക്ഷപ്പെടുമ്പോൾ ചിത്തൻ മാത്രം പോലീസിനെ ഭയപ്പെടാതെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചിത്തൻ മാത്രം പോലീസിന്റെ പിടിയിൽ അകപ്പെടുന്നു. സ്റ്റേഷനിൽ വെച്ച് ഇതൊക്കെ ആരുടെ മുതലാണെന്നും ആരാണിത് തന്നു വിട്ടതുമെന്നൊക്കെയുള്ള ചോദ്യത്തിന് ചിത്തൻ മറുപടി നൽകുന്നില്ല. അയാളുടെ പേര് പറഞ്ഞാൽ ചിത്തനെ വെറുതെ വിടാമെന്ന് പറഞ്ഞിട്ടും ചിത്തൻ മിണ്ടുന്നില്ല. അതിനാൽ തന്നെ ചിത്തന് പോലീസുകാരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വരുന്നു. എന്നാൽ ശരീരം വേദനിച്ചാൽ തിരികെ ഉപദ്രവിക്കുന്ന ചിത്തൻ പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ചിത്തന് കോടതി തടവ് ശിക്ഷ വിധിക്കുന്നു. ആളുകളെ പല രീതിയിൽ പറഞ്ഞു പറ്റിച്ചും വെട്ടിച്ചും നടക്കുന്ന ശക്തിയിൽ നിന്ന് സ്ഥിരമായി പറ്റിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് മഞ്ജു. ശക്തിയുടെ നിരന്തരമായ ശല്യത്തിനൊടുവിൽ അവൾ പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ശക്തിയെ പിടികൂടുന്നു. ശിക്ഷ ലഭിക്കുന്ന ശക്തി എത്തപ്പെടുന്നതും ചിത്തനെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ മുറിയിലാണ്. ജയിലിലും ചിത്തൻ അക്രമാസക്തനാണ്. അവന് ഒന്നിനെയും ഒരാളെയും ഭയമില്ല. തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതും ശരീരത്തിൽ സ്പർശിക്കുന്നതും ചിത്തൻ ഇഷ്ടപ്പെടുന്നില്ല. പോലീസുകാരെ മർദ്ദിച്ച് ജയിലിൽ എത്തിയതിനാൽ തന്നെ പോലീസുകാർ ചിത്തനെ ജയിലിനുള്ളിൽ വെച്ച് മർദ്ദിക്കുന്നു. മർദ്ദിച്ചവശനാക്കിയ ചിത്തനെ പോലീസുകാർ തിരികെ ജയിൽ മുറിയിൽ എത്തിക്കുന്നു. ശക്തിയും മറ്റുള്ളവരും ചേർന്ന് അവനെ ശുശ്രൂഷിക്കുന്നു. അവൻ ചുടുകാട്ടിൽ ജനിച്ചവനാണെന്നും അതിനാൽ തന്നെ അവന്റെ സ്വഭാവ രീതികൾ വ്യത്യസ്തമാണെന്നും ശക്തി മനസ്സിലാക്കുന്നു. ശക്തിയെ ജയിലിൽ സന്ദർശിക്കാനെത്തിയ ഗോമതിയിൽ നിന്നാണ് അവൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ശക്തിയിൽ ചിത്തനോടുള്ള സ്നേഹം തുടങ്ങുന്നു. ഒരിക്കൽ ഒരു സംഘടനത്തിനിടയിൽ നിന്ന് ചിത്തനെ ശക്തി പിന്തിരിപ്പിക്കുകയും അതിനാൽ തന്നെ ശക്തിയെ പോലീസുകാർ കണക്കറ്റ് മർദ്ദിക്കുകയും ചെയ്യുന്നു. രക്ഷിച്ചതിന്റെ പേരിലാണ് ശക്തിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നതെന്ന ചിന്ത ചിത്തനിൽ ഉണ്ടാവുകയും അവർ തമ്മിൽ പിന്നീട് ഉറ്റ ചങ്ങാതിമാരാവുകയും ചെയ്യുന്നു. ശക്തി ജയിലിൽ നിന്ന് മോചിതനാവുകയും ശേഖറിന് വേണ്ടി കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ ജയിലിലകപ്പെട്ട ചിത്തന് വേണ്ടി സംസാരിക്കുവാൻ ശേഖറിന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു. അയാൾക്ക് വേണ്ടിയാണ് ചിത്തൻ ജയിലിൽ കിടക്കുന്നതെന്നും എത്രയും വേഗം അവനെ പുറത്തെത്തിക്കണമെന്നും ശക്തി ശേഖറിനെ അറിയിക്കുന്നു. പുറത്തെത്തിച്ചില്ലെങ്കിൽ പോലീസിൽ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് പറയുമെന്നും ശക്തി ഭീഷണിപ്പെടുത്തുന്നു. ഗത്യനിരമില്ലാതെ ശേഖർ തുക കെട്ടിവെച്ച് ചിത്തനെ പുറത്തെത്തിക്കുന്നു. ശക്തി അവനെ ഗോമതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ താൻ പലതവണ പറ്റിച്ചിട്ടുള്ള മഞ്ജു എന്ന പെൺകുട്ടിയുമായി ശക്തി പ്രണയത്തിലാവുന്നു.

0: നിരന്തരം അറിയിച്ച് തങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ശേഖറിന്റെ കൂട്ടാളികൾ പിടികൂടുകയും ശേഖർ അയാളെ കൊലപ്പെടുത്തി മൃതദേഹം ചിത്തനെ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യുന്നു.
1: നല്ല സുഖദാന കട്ടിട മാളിക ഇരവൻ ഭാവിയും സേവയും ഇരവൻ.
0: മൃതദേഹം കത്തിക്കുന്നത് തന്റെ തൊഴിലായതുകൊണ്ടാണ് ചിത്തൻ അത് ചെയ്യുന്നത്. എന്നാൽ ചിത്തൻ ചെയ്തത് തെറ്റാണെന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒന്നും തന്നെ ചെയ്യരുതെന്നും ശക്തി ചിത്തനോട് പറയുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ കൊലപാതകത്തിൽ ചിത്തനും പങ്കുവരില്ലേ എന്ന് ഗോമതി ശക്തിയോട് ചോദിക്കുന്നുണ്ട്. ഗോമതിക്ക് ചിത്തനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ശക്തി മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഒരു മാസമായി കാട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് ഒരറിവുമില്ലെന്ന പരാതിയുമായി ഒരു സ്ത്രീ കളക്ടറുടെ മുന്നിലെത്തുന്നു. കാട്ടിൽ താമസിച്ച് പോലീസിന് ശേഖറിന്റെ കഞ്ചാവ് കച്ചവടത്തെ കുറിച്ച് അറിവ് നൽകിയ ആളിന്റെ ഭാര്യയായിരുന്നു അത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അവർ ഉന്നത ഉദ്യോഗസ്ഥരോട് പറയുന്നു. പോലീസ് അയാളെ കുറിച്ച് അന്വേഷിക്കുകയും അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചിത്തന്റെ സാന്നിധ്യം ആ മൃതശരീരത്തിനടുത്ത് നിന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചിത്തൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഇതറിഞ്ഞ ശക്തി കളക്ടറെ കാണാൻ എത്തുകയും കാട്ടിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അയാൾ കളക്ടറോട് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒളിത്താവളം കണ്ടെത്തിയ ആളെ ശേഖർ കൊലപ്പെടുത്തിയതും ശ്മശാനത്തിലെ ജോലി ചെയ്തിരുന്ന ബുദ്ധിയില്ലാത്ത ചിത്തനെ കൊണ്ട് ആ ശരീരം ദഹിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ ശക്തി കളക്ടറോട് വിശദീകരിക്കുന്നു.
2: ഇവൻ പറമ്പുറ തൊഴിലുണ്ട്, പുണത്തിരിക്കരുത്. സോറ് പൊട്ട മുതലാളി സെഞ്ചിട്ട് ഉടനെ ഒരു കാര്യത്തെ சொன்னா தட்ட முடியுமா? அவனுக்கு பொண்டாட்டி புள்ள குட்டிங்கன்னு இருக்கு, மனசாட்சி மறந்துட்டு போய் சொல்லுவான். ஆனா நாங்க அப்படி இல்ல சார், தாய் தகப்பில்லாத அனாத பக்கிங்க. எவ்வளோ ஒருத்த சோத்த போட்டு அஞ்சோ பத்தோன்னு கையில கொடுத்தான்னா அவன் சொல்றது நல்லது எது கெட்டதுன்னு தெரியாம தலையாடிட்டு போயிருவான். என்னைக்கும் சரக்கடிச்சதா சார் கழுக வரும்.
0: അങ്ങനെ ചിത്തനെ പോലീസ് മോചിപ്പിക്കുന്നു. സാക്ഷി പറയുവാൻ ശക്തി വീണ്ടും എത്തുമെന്ന ചിന്ത ശേഖറിൽ ഉണ്ടാകുന്നു. അയാൾ പല പ്രലോഭനങ്ങളും ശക്തിക്ക് നൽകുന്നു. പണവും പദവിയും ജോലിയും ഒക്കെ വാഗ്ദാനം നൽകിയിട്ടും ശക്തി ഒന്നിനും വഴങ്ങുന്നില്ല. ഒന്നിനും വഴങ്ങാതിരുന്ന ശക്തിയെ ശേഖറിന്റെ ആളുകൾ പിടികൂടി മർദ്ദിക്കുകയും ശക്തിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ശക്തിയുടെ മരണം മഞ്ജുവിലും ഗോമതിയിലും വലിയ ആഘാതമുണ്ടാക്കുന്നു. ചിത്തനാകട്ടെ ശക്തിയുടെ മരണം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവന്റെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു. ശക്തിയുടെ മൃതശരീരത്തിനരികിൽ നിസ്സംഗനായിരിക്കുന്ന ചിത്തനെ ഗോമതി കണക്കറ്റ് ശകാരിക്കുകയും വേദനയോടെ അവനെ തല്ലുകയും ചെയ്യുന്നു. ഉറ്റ ചങ്ങാതിയായ ശക്തിയുടെ മരണത്തിൽ ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താത്തതിൽ അവർ ചിത്തനോട് ദേഷ്യപ്പെടുന്നു. എങ്കിലും ചിത്തൻ ശക്തിയുടെ മൃതശരീരത്തെ പിന്തുടർന്ന് ശ്മശാനത്തിലെത്തുന്നു. ശക്തിയുടെ ചിതയ്ക്കരികിലെത്തി ചിത്തൻ അലറുന്നു.

ശക്തി മരിച്ചുവെന്ന് ചിത്തൻ മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ശക്തിയുടെ ചിതയ്ക്കരികിൽ ചിത്തൻ മയങ്ങുന്നു. ശക്തി ഇനി ഇല്ല എന്ന ചിന്ത ചിത്തനിൽ പകയുണ്ടാക്കുന്നു. അവനിൽ വന്യഭാവത്തോടെയുള്ള പ്രതികാരം ഉടലെടുക്കുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
1: ിലൂടെ ചിത്തൻ ശക്തിയുടെ കൊലപാതകിയെ തേടി ഓടുന്നു. അവൻ എത്തപ്പെടുന്നത് ശേഖറിന്റെ കഞ്ചാവ് തോട്ടത്തിലാണ്. അവൻ അവിടമാകെ തീയിട്ട് നശിപ്പിക്കുന്നു. എതിർക്കാൻ എത്തുന്നവരെ എല്ലാം നേരിട്ട് അവൻ തന്റെ പക തീർക്കുന്നു. ശേഖറിന്റെ സാമ്രാജ്യമായിരുന്ന കഞ്ചാവ് തോട്ടം മുഴുവൻ ചിത്തൻ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഇതറിയുന്ന ശേഖർ ചിത്തനെ കൊല്ലുവാൻ അയാളുടെ അനുയായികളോട് പറഞ്ഞ ശേഷം വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുന്ന അയാൾ കാണുന്ന കാഴ്ച തന്നെയും കാത്ത് തന്റെ വീട്ടിനുള്ളിലിരിക്കുന്ന ചിത്തനെയാണ്. ശക്തിയെ തിരികെ നൽകാൻ അവൻ ശേഖറിനോട് ആംഗ്യഭാഷയിൽ പറയുന്നു. അയാൾ ചിത്തനിൽ നിന്ന് രക്ഷ നേടുവാൻ പുറത്തേക്ക് ഓടുന്നു. തന്റെ പ്രിയ സുഹൃത്തിനെ കൊന്ന ശേഖറിനെ എല്ലാ വന്യഭാവത്തോടെയും ശക്തി നേരിടുന്നു. തെരുവിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന അയാളെ ചിത്തൻ പിന്തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു വന്യമൃഗത്തിന്റെ ആക്രോശത്തോടെ, അതിന്റെ ചേഷ്ടകളോടെ ചിത്തൻ അയാളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അന്തരീക്ഷത്തിൽ അവൻ ശക്തിയുടെ ചിരി കേൾക്കുകയും അതിന്റെ ആവേശ തിരയിളക്കത്തിൽ കൂടുതൽ ഊർജമെടുത്ത് തന്റെ എതിരാളിയെ ചിത്തൻ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ശേഖറിനെ രക്ഷിക്കാനെത്തിയ ആളുകളെയും ചിത്തൻ വകവരുത്തുന്നു. ആ ശരീരത്തിനടുത്തിരുന്ന് ചിത്തൻ അലറി വിളിക്കുന്നു. ശക്തിയുടെ മരണത്തിൽ തകർന്നു നിൽക്കുന്ന മഞ്ജുവിന്റെ മുന്നിലേക്ക് അവൻ ശേഖറിന്റെ ശരീരം വലിച്ചടച്ച് കൊണ്ടിടുന്നു. അവന്റെ വിഷമവും ദേഷ്യവും ആംഗ്യഭാഷയിലൂടെ അവൻ പ്രകടമാക്കുന്നു. ജീവന്റെ തുടുപ്പുകൾ അയാളിൽ വീണ്ടും അവശേഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചിത്തൻ വന്യമായ ആവേശത്തോടെ അയാളുടെ കഴുത്ത് കടിച്ചു മുറിക്കുന്നു. പിന്നീട് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെയും നോക്കി ചിരിക്കുന്നു. ശേഷം അവിടെ നിന്ന് അവൻ പുറത്തേക്ക് നടക്കുന്നു. പിന്നാലെ എത്തുന്ന ഗോമതിയെയും കൂട്ടുകാരെയും വകവയ്ക്കാതെ ഏകനായി ദുഃഖിതനായി ചിത്തൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നിടത്ത് പിതാമഹൻ പൂർണ്ണമാകുന്നു. സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു പിതാമഹൻ എന്ന ചിത്രത്തിലെ ചിത്തൻ എന്ന കഥാപാത്രം. അതിനാൽ തന്നെ സ്വാഭാവികമായ ആ നടനത്തിന് 2005 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ചിത്തനിലൂടെ വിക്രമിനെ തേടിയെത്തിയിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടൻ, ശക്തിയുടെ ജോഡിയായി വേഷമിട്ട മഞ്ജു എന്ന ലൈലയ്ക്ക് മികച്ച നടി, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രത്തെ തേടിയെത്തിയിരുന്നു. ശക്തിയായി വേഷമിട്ട സൂര്യ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് പിതാമഹനിൽ കാഴ്ചവെച്ചത്. ഈ ചിത്രം പിന്നീട് പല അന്യഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും വൻ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തിരുന്നു. പ്രശസ്ത തമിഴ് നോവലിസ്റ്റ് ജയകാന്തന്റെ നന്ദാവനത്തിൽ ഒരു ആണ്ടി എന്ന ചെറുകഥയായിരുന്നു ഈ ചിത്രത്തിന് ആധാരം. അബ്രപാളിയിലെ അത്ഭുതങ്ങൾ

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കൊച്ചുകുട്ടാരെ, ബട്ടൈ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഉണ്ണിക്കുരങ്ങന്റെ ഓണസദ്യ എന്ന കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആരോരും കൂട്ടില്ലാത്ത ഒരു കുട്ടിക്കുരങ്ങനാണ് ഉണ്ണിക്കുരങ്ങൻ. കാടിനടുത്തുള്ള പാനി അമ്മൂമ്മയുടെ വീട്ടിൽ നിന്നും വരുന്ന പങ്കി എന്ന പൂച്ചമ്മ മാത്രമാണ് അവന് കൂട്ട്. ഒരു ദിവസം വനത്തിൽ എത്തിയ പൂച്ചമ്മയോട് ഉണ്ണിക്കുരങ്ങൻ പറഞ്ഞു, പൂച്ചമ്മേ, ഇന്ന് മുഴുവൻ നമുക്ക് കാട്ടിൽ കളിക്കാം. അപ്പോൾ പങ്കി പൂച്ച പറഞ്ഞു, ഇന്ന് ഓണമല്ലേ, ഓണസദ്യ വിളമ്പുമ്പോൾ വീടെത്തണം. ഓണസദ്യയോ, അതെന്താ? ഉണ്ണിക്കുരങ്ങൻ ആരാഞ്ഞു. അപ്പോൾ ഓണത്തെക്കുറിച്ചും ഓണസദ്യയെക്കുറിച്ചും പൂച്ചമ്മ പറഞ്ഞു കൊടുത്തു. ഉപ്പേരി, പപ്പടം, പായസം എന്നൊക്കെ കേട്ട കുട്ടിക്കുരങ്ങന് കൊതി പെരുത്തു. വന്നാൽ എനിക്കും ഓണസദ്യ തരുമോ? ഉണ്ണിക്കുരങ്ങൻ ചോദിച്ചു. അപ്പോൾ പൂച്ചമ്മ പറഞ്ഞു, പാനി അമ്മൂമ്മ വീട്ടിൽ ആര് വന്നാലും ഊണ് കൊടുക്കും, വന്നോളൂ. അങ്ങനെ പൂച്ചമ്മയുടെ പിന്നാലെ ഉണ്ണിക്കുരങ്ങനും പാനി അമ്മൂമ്മയുടെ വീട്ടിലേക്ക് നടന്നു. കാട്ടിൽ നിന്നും കിട്ടിയ ഒരു കദളിക്കുലയും തലയിൽ വച്ചാണ് ഉണ്ണിക്കുരങ്ങന്റെ നടപ്പ്. അവർ ചെല്ലുമ്പോൾ പാനിയമ്മൂമ്മ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ജോലിക്കാരും എല്ലാവരോടുമൊപ്പം ചേർന്ന് ഊണസദ്യ ഒരുക്കുകയായിരുന്നു. ഉണ്ണിക്കുരങ്ങൻ കദളിക്കുല സമ്മാനിച്ച് തൊഴുതപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഉണ്ണാൻ നേരം അവർ പൂച്ചമ്മയ്ക്കും കുരങ്ങച്ചനും ഇലയിട്ടു. ഗംഭീര സദ്യ. ഈ പഴപ്രഥമന എന്തു രുചി, കുട്ടികൾ പറഞ്ഞു. അതിലിട്ട പഴം ഏതെന്നറിയാമോ? ഉണ്ണിക്കുരങ്ങൻ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന കദളിപ്പഴമാ, പാനിയമ്മൂമ്മ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ സദ്യയുണ്ടു. കാട്ടിൽ ആരോരുമില്ലാത്ത ഉണ്ണിക്കുരങ്ങൻ പിന്നെ തിരിച്ചു പോയില്ല. അവൻ പൂച്ചമ്മയ്ക്കും കുട്ടികൾക്കുമൊപ്പം അവിടെ ഓടിക്കളിച്ചു നടന്നു, ഊഞ്ഞാലാടി. പിന്നെ പാനിയമ്മൂമ്മയുടെ വലിയ പറമ്പിലെ ആൽമരത്തിൽ താമസവുമായി. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ തീരുന്നു. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഗ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
3: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കു

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുവേട്ടാ, വെൽക്കം ബാക്ക്.
3: നമസ്കാരം
2: അനുവേട്ടാ. അപ്പൊ ഇന്ന് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ആണ് നമുക്കുള്ളത്
3: അല്ലേ?
2: ടെക് ലോകത്തിൽ മൊത്തം വലിയ സംസാര വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് പല ന്യൂസുകളും.
3: ഞെട്ടിക്കുന്നതെന്ന് മാത്രമല്ല, തുല്യമായി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം.
2: അതെ അതെ അതെ കാര്യം. അത് നമുക്ക് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പറഞ്ഞു.

0: പറഞ്ഞു പോവല്ലേ. അപ്പോ നമുക്ക് താമസിപ്പിക്കാതെ ആദ്യം തന്നെ ഫസ്റ്റ് ന്യൂസിലേക്ക് കയറാം. അതായത് ഒപ്പോ അവരുടെ പുതിയ എ സീരീസ് ഫോണും ആയിട്ട് വരുവാണ്. വൺ പ്ലസും ആയിട്ട് ഒക്കെ ചേർന്നിട്ട് അവരുടെ മിഡ് റേഞ്ച് ഫോണും ഒപ്പോടെ ഫോണും ഒക്കെ ആയിട്ട് 10,000 mAh ബാറ്ററി ആയിട്ടൊക്കെയാണ് വരാൻ പോകുന്നതാണ് നമുക്ക് ചില ലീക്സ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ലീക്സ്, ഏതൊക്കെ ഫോണുകളിലാണ് വരുന്നത്? വൺ പ്ലസും ഒപ്പോയും വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമാണോ വരുന്നത്?
1: അല്ല, രണ്ട് ഫോണുകളും വരുന്നുണ്ട്. ഇപ്പൊ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി 10,000 mAh പോകുന്നതായിട്ട് ഇപ്പൊ എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ചെയ്യുന്നതാണ്. റിയൽമി, ഷവമി, പിന്നെ ഐക്യു, അവരെല്ലാരും ഈ 10,000 mAh ബാറ്ററിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പോ ഇപ്പം പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം, ഓപ്പോയും വൺ പ്ലസും ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം 10,000 mAh ബാറ്ററി ആണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് ന്യൂസ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഭാഗം ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ഓപ്പോയുടെ A6 Pro A6 Pro 5G അത് 7,000 mAh ആണ്. 80 watts ഫാസ്റ്റ് ചാർജിങ് ജാനുവരി ലോഞ്ച് ചെയ്ത. വൺ പ്ലസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് നോട്ട് 6 ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ആ റേഞ്ചിൽ. അത് 9,000 mAh ഉണ്ട്, അതിനും 80 watts ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷെ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് April 7 അപ്പൊ ഇനി ഓപ്പോയുടെ ഒരു എ സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്നത്, അവരുടെ മാനുഫാക്ചറിംഗിൽ കിടക്കുന്ന ഒരു എ സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്നത് 10,000 mAh സിംഗിൾ സെൽ ബാറ്ററി ആയിട്ടാണ്. അതായിരിക്കും ഈ 10,000 mAh ബാറ്ററിയുടെ സീരീസിലെ ഏറ്റവും ആദ്യത്തെ സീരീസ് ഫോൺ എന്ന് പറയുന്നത് എ സീരീസ് ആണ്. ആ എ സീരീസിലെ ഫോൺ ആയിരിക്കും. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഓപ്പോ അത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ വൺ പ്ലസ് ഒരു മിഡ് റേഞ്ച് ഫോൺ, ഒരു പ്രോ മോഡലിന് മിഡ് റേഞ്ച് ഫോണിന് 10,000, അതിന്റെ കോഡ് നെയിം SM8845 എന്നും പറഞ്ഞിട്ടാണ് കോഡ് നെയിം ഇട്ടേക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി 10,000 mAh ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പോലും 10,000 mAh ബാറ്ററി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അതാണ് അത് കാണിക്കുന്നത് അർത്ഥം. പിന്നെ ഇത് ശരിക്കും ഈ ട്രെൻഡ് ഈ ലാർജർ ബാറ്ററി, സിംഗിൾ സെൽ ലാർജർ ബാറ്ററീസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീൽ ബ്രേക്കർ ആയിട്ട് മാറുകയാണ്. കാരണം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്
0: സിംഗിൾ സെൽ ബാറ്ററി എന്ന് പറയുമ്പോൾ
1: സാധാരണഗതിയിൽ മൾട്ടി സെൽ ബാറ്ററീസ് ആണ്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ല് ഡാമേജ് ആയാലും മറ്റേ ബാക്കി 2-3 സെൽസിന്റെ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ഫോൺ നമുക്ക് സാധ്യത യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇത് പക്ഷേ ഒറ്റ സെൽ, സിംഗിൾ സെല്ലാണ്, സിലിക്കൺ കാർബൺ ആണ്, ലിഥിയം ആണ് അല്ല, സിലിക്കൺ കാർബൺ ആണ്. അപ്പം കുറച്ചും കൂടെ ലൈഫ് കിട്ടും, ചാർജിങ് കപ്പാസിറ്റി, അതായത് ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചാർജിങ് ടൈമും കുറവായിരിക്കും.
0: പക്ഷെ ഞാനപ്പോ എന്റെ ഒരു ഡൗട്ട്, മറ്റേ പറഞ്ഞല്ലോ നമുക്ക് ഒരു സെല്ല് കംപ്ലൈന്റ് ആയാലും മറ്റേ സെല്ല് വർക്ക് ചെയ്യുന്ന പറഞ്ഞു. പക്ഷേ ഇവിടെ സിംഗിൾ സെൽ ബാറ്ററി ആകുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഡാമേജ് ആയാലും മൊത്തത്തിൽ ഫോൺ ഡെഡ്
1: ആകും, ഫോൺ ഡെഡ് ആകും, അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പം ഈ സിലിക്കൺ കാർബൺ ആയതിനു ശേഷം അങ്ങനത്തെ ബാറ്ററി ഫെയിലിംഗ് റേറ്റ്സ് റേഷ്യോ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എങ്ങനെ പോയാലും 4-5 ഒക്കെ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഇപ്പൊ ഇവിടെ കേസിലും കാറിന്റെ ഒക്കെ കേസിലും ഇപ്പൊ ലിഥിയം അയൺ മാറ്റി സിലിക്കൺ കാർബണിലേക്കാണ് അവർ മാറുന്നത്. ഇപ്പൊ ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്, ചാർജിങ് ടൈം വളരെ കുറവാണ്. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ പോയിന്റ്സ്. അപ്പം ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാത്രമല്ല, ഇനിയുള്ള ഫോണുകളെല്ലാം ഈ 10,000 mAh ആ ഒരു കപ്പാസിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പവർ ഇതിനാവശ്യമാണ് ഫോണുകൾക്ക്. കാരണം AI ഒക്കെ വരവോടുകൂടി കൂടുതൽ ഓപ്പറേഷൻസ്, അതായത് കൂടുതൽ കാൽക്കുലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം,
0: പെർഫോമൻസ് കൺസംപ്ഷൻ കൂടുതലാണ്.
1: പിന്നെ അത് മാത്രമല്ല, ക്യാമറയുടെ കേസിൽ 200 MP ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോസസ്സേഴ്സ് തന്നെ ഇപ്പം നമുക്ക് പിന്നെ സ്നാപ്ഡ്രാഗൺ 9 വരുന്നുണ്ട്, 2nm പ്രോസസ്സേഴ്സ്. അപ്പം അതിനെല്ലാം പവർ ഹംഗ്രിയാണ്, പവർ കൂടുതൽ വേണം, പവർ എഫിഷ്യൻറ്റും ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ ബാറ്ററി സാധാരണ ഈ 7,000 mAh 9,000 mAh എന്നൊക്കെ ഒരു ജമ്പാണ് ഈ 10,000 mAh എന്നുള്ളത്.
0: എനിക്ക് തോന്നുന്നു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ഡീഗ്രേഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബാറ്ററി എങ്കിലും കൊടുത്ത ആൾക്കാരെ കുറച്ചും സമാധാനം.
1: തീർച്ചയായിട്ടും മിഡ് സെഗ്മെന്റിനകത്ത് അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും മെമ്മറി ഡിവൈസസിന്റെ ദൗർലഭ്യത അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പം അതുകൊണ്ട് അതിൻ്റെ അകത്ത് പിടിച്ചേക്കാൻ പറ്റുന്ന ഈ ബാറ്ററിയുടെ ഒരു കേസ് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല റിവേഴ്സ് ചാർജിങ് നടക്കും നമുക്ക്. മറ്റൊരു ഡിവൈസസ്
0: 10,000 mAh ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് മറ്റൊരു
1: ഫോൺ ചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ. അപ്പം ഈ ഓപ്പോയും വൺ പ്ലസും ആണ് ഇപ്പം
0: വൺ പ്ലസിന്റെ ഏത് ഫോൺ ആണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത്.
1: ഇല്ല, അത് ആ കോഡ് നെയിം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മോഡല് SM8845 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് മിഡ് സെഗ്മെന്റിലുള്ള ഒരു പ്രോ മോഡലാണ്. അപ്പൊ അത് ഇനിയിപ്പം വരുന്ന സമയങ്ങൾ, വരുന്ന മാസങ്ങളിലെല്ലാം അത് ലോഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്പെക് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയാണ്. ഇത് പക്ഷേ കമ്പനി ഒഫീഷ്യലായിട്ടൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല, ലീക്സ് ആണ് പക്ഷേ എങ്കിലും വിശ്വാസമായ സോഴ്സ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഓപ്പോയുടെ പുതിയ സീരീസ് എ സീരീസിന്റെയും വൺ പ്ലസ് മിഡ് റേഞ്ച് ഫോണിന്റെയും ബാറ്ററിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്.
0: ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. ഈ പറയുന്ന പോലെ ബാറ്ററിയുടെ കാര്യം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധി വിശ്വസനീയമാണ്. കാരണം ബിക്കോസ് എല്ലാ ഫോൺ മാനുഫാക്ചേഴ്സും ഇപ്പോൾ ബാറ്ററിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡ്സും പറയുന്ന ലാർജർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്.
1: അതെ.
0: അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് ഒരു പരിധി

ഇത്രയും കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് അടുത്ത വരുന്ന ന്യൂസ് എന്താന്ന് വെച്ചാല് ആപ്പിളിന്റെ ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനോട് മുന്നോടിയായി തന്നെ ഗൂഗിൾ പിക്സൽ 11 ഒരു ടീസിംഗ് വന്നിരിക്കുകയാണ് അല്ലെ. ഓഗസ്റ്റ് 12 ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഗൂഗിൾ പിക്സൽ 11 ചില ലീക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: 90.4 FM. എന്നിട്ട് അപ്പോൾ ഓഗസ്റ്റ് 12 പിക്സൽ ലോഞ്ചിന് മുന്നോടിയായിട്ട് പിക്സൽ 11 കുറച്ച് ന്യൂസ് ലീക്സ് നമുക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ലീക്സിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ഒരുവിധം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ അതോ ഇപ്പോഴും ലീക്സ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡീറ്റെയിൽസ് ആണ്?
1: അല്ല, ഓഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ശരിക്കും ഗൂഗിൾ തന്നെ ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ കുറെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ അവൈലബിൾ ആയിരുന്നു, എങ്കിലും അതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു ഫീച്ചറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും എന്നുള്ള. അപ്പോൾ ഇത് ഒഫീഷ്യൽ ഇവന്റ് നടക്കുന്ന ഓഗസ്റ്റ് 12 ന്യൂയോർക്കിൽ വെച്ച് പ്രീ ഓർഡേഴ്സ് ആ സെയിം ഡേ തന്നെ ഓഗസ്റ്റ് 12 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു കൺഫ്യൂഷൻ, ഈ പിക്സൽ 11 എന്നുള്ള പേര് തന്നെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തെ കൺഫ്യൂഷന് ശേഷം ഇപ്പം ഗൂഗിൾ തന്നെ പിക്സൽ 11 എന്ന് അതിനെ പേരിട്ടിട്ടുണ്ട്, ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേം ആയി, പിക്സൽ 11 തന്നെയാണ് എൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് വെച്ചാൽ പിക്സൽ ഗ്ലോ എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിക്സൽ ഗ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാമറ, ക്യാമറ സർക്കുലർ ഒരു ബമ്പുണ്ട്, ആ ബമ്പിന് ചുറ്റിനും ഒരു ലൈറ്റ് ആണ്, ഒരു ഗ്ലോ ഫീച്ചറാണ്. ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു ഗ്ലോ ഫീച്ചറാണ് അത്. അത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ LED സ്ട്രിപ്പ് ഒന്നും അല്ല, അതൊരു ഒരു ഒരു അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് എന്തോ ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നത്തിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
0: ഗ്ലിഫ് ലൈറ്റ്
1: പോലുള്ള അപ്പം
0: കോസ്മെറ്റിക് അപ്ഗ്രേഡ് പോലെ അല്ലേ?
1: അതെ, കോസ്മെറ്റിക് അല്ല, എങ്കിലും അത് ഒരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ ലൈറ്റ് സോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് സോഴ്സ് അല്ല, അപ്പൊ മറ്റെന്തോ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് ഗൂഗിൾ പുറത്തു വിട്ടിട്ടില്ല, എങ്കിലും നമുക്ക് ആ ലോഞ്ചിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് പേരിട്ടിരിക്കുന്ന ഒരു പിക്സൽ ഗ്ലോ എന്നാണ്. അവർ ഓൾറെഡി നമ്മുടെ ക്രോംബുക്കിന്റെ ബാക്കിൽ ലാപ്ടോപ്പ് നമ്മൾ തുറക്കുമ്പം അതിൻ്റെ അകത്ത് ആ ഗൂഗിളിന്റെ ലോഗോ ആ ഒരു ഫീച്ചറിലാണ് ഇരിക്കുന്നത്, ഗ്ലോ ഫീച്ചർ എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഫോണിലേക്ക്
0: കൊണ്ടുവന്നതാണ്.
1: അതെ, കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ മൾട്ടി കളർ അനിമേഷൻസ് എല്ലാം അതിൻ്റെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്ട് സിസ്റ്റംസ്, അത് ആപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇപ്പം നമുക്ക് മറ്റേ സ്വിഗ്ഗി, സൊമാറ്റോ
0: കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും,
1: അങ്ങനത്തെ അതിൻ്റെ ഒക്കെ ആപ്പുകളിൽ നമുക്കിപ്പം യൂബറിന്റെ
0: ഒക്കെ
1: അതെ അതെ, ഇപ്പം എത്ര ദൂരം ഉണ്ട് ഇനി ഡ്രൈവറിന് വരാൻ, അല്ലെങ്കിൽ ഇത് ഡെലിവർ ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ ഉള്ളതെല്ലാം അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കാൻ പറ്റും.
0: ഓക്കെ,
1: അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ലൈറ്റ് സിസ്റ്റം വരും, അതൊരു ഒരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ്, ഇന്നോവേഷൻ ഒരു അത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ് അവർ അതിനെ കണക്കാക്കിയേക്കുന്നത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി എന്താണെന്നുള്ളതിനെ കുറിച്ച് റിവീൽ ചെയ്തിട്ടില്ല, ആ ലോഞ്ചിനെന്ന് നമുക്ക് അത് ഒരു പക്ഷേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും.
0: ഓക്കെ,
1: പിന്നെ ഇപ്പം വന്നേക്കുന്ന പ്രൊഡക്റ്റ് ലൈനപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സൽ 11 വരുന്നുണ്ട്, 11 പ്രോ വരുന്നുണ്ട്, 11 പ്രോ എക്സലും പിന്നെ 11 പ്രോ ഫോൾഡും, ഇത്രയും മോഡൽസ് ആണ് അവരൊന്ന് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പിക്സൽ വാച്ച് 5 ഒരു പക്ഷേ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെമിനി ഇന്റലിജൻസിന്റെ പുതിയ ഫീച്ചേഴ്സ് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ കഴിയും. പിന്നെ ഈ അമേരിക്കയിൽ മാത്രം, US മാത്രം കുറച്ച് പ്രീ ഓർഡർ ഇൻസെന്റീവ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള വിൻഡോസ് July 15 to August 7 വരെയാണ്. അതിനൊരു പ്രൊമോ കോഡ് കിട്ടും, പ്രൊമോ കോഡ് നമുക്ക് ഇമെയിൽ വഴി August 11 തന്നെ കിട്ടി തുടങ്ങും. ആ കോഡ് August 27 വരെ വാലിഡ് ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക്ഡ് പിക്സൽ 11 മോഡൽസ്, ഗൂഗിൾ F5 മോഡൽസും പിക്സൽ 11 എല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന് ഒരു കോഡേ ലഭിക്കുകയുള്ളൂ, ഒരു കോഡ് വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ കോഡ്സ് ലഭിക്കില്ല. US റെസിഡന്റ് തന്നെ ആയിരിക്കണം, US ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ടാവണം, ഇത് രണ്ട് ഇത്രയും മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളവർക്ക് അത് കുറേ കാര്യങ്ങൾ എൻ്റെ അത് കിട്ടും. പിന്നെ ഫോണിന്റെ സ്പെക്ക് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇത് സാംസങ്ങിന്റെ M16 OLED ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിളിന്റെ Tensor G6 ചിപ്സെറ്റ് ആണ്, 2nm പ്രോസസ്സിലുള്ള. മീഡിയ ടെക്കിന്റെ M90 മോഡൽ ഉണ്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ടൈറ്റൻ M3 സെക്യൂരിറ്റി ചിപ്പുണ്ട്, അപ്ഗ്രേഡഡ് ക്യാമറ ഹാർഡ്വെയർ വരുന്നുണ്ട്, അത് 200 MP ആയിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് 128 GB ആയിരുന്നു പണ്ട് സ്റ്റാൻഡേർഡ്, അത് 256 GB ആക്കി.
0: ആപ്പിൾ 256 GB
1: അതുപോലെ. അപ്പോൾ അതാണ്, ഇത്രയാണ് നമുക്ക് സ്പെക്കായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യം ഗൂഗിൾ ആയതുകൊണ്ട് ജെമിനൈ തന്നെ ആയിരിക്കും എൻ്റെ കോർ പില്ലർ എന്ന്
0: പറയുന്നത്.
1: അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കേസിലും പുതിയ ആൻഡ്രോയിഡിൻ്റെ അകത്തും ജെമിനൈയുടെ ഫീച്ചേഴ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ ഒരു മെയിൻ കാര്യമാണ്, കാരണം ഇപ്പോൾ AI കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഈ ടെൻസർ ചിപ്പ് ഇതെങ്ങനെയാണ്, കാരണം G6 എന്ന് പറയുന്ന ചിപ്പ് ശരിക്കും AI വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവരുണ്ടാക്കിയേക്കുന്നതാണെന്ന് ഗൂഗിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അത് ഫോൺ ലോഞ്ച് ആയതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും.
0: ഓക്കെ, ആൻഡ്രോയിഡ് 17 തന്നെ ആയിരിക്കുമല്ലോ ഇതിനകത്ത് OS ആയിട്ട് വരുന്നത്?
1: അതെ അതെ, ആൻഡ്രോയിഡ് 17 പുതിയ

0: ഫോണിൻ്റെ കൂടെ ലോഞ്ച് എപ്പോഴും പുതിയ വയസ് തന്നെയായിരിക്കും.
1: ഓക്കെ,
0: ഇത്രയാണ് ഗൂഗിൾ പിക്സൽ 11 കുറിച്ചുള്ള അറിവ് നമുക്കിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പം ഈ പിക്സൽ ഗ്ലോ ഫീച്ചറാണ് പുതുതായിട്ട് വന്ന് ലീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ.
1: എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര പോലെ, പണ്ട് പിക്സൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു, എന്തായാലും വലിയ സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അത്ര വലിയൊരു ഒരു
0: കൗതുകം. അതെ അതെ അതെ, കാരണം പിക്സലിന്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫോണുകളൊന്നും അത്ര വലിയ
1: വിജയമല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ വർഷത്തെ ഫോണിലൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും പാളിപ്പോയി.
0: അതെ അതെ, പക്ഷെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ കൊള്ളാമെങ്കിലും എന്തോ എന്തുകൊണ്ടോ അത് വലിയ ക്ലിക്ക് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു പിക്സലിന്റെ ഹിസ്റ്ററിയിൽ, ഗൂഗിളിന്റെ ഹിസ്റ്ററിയിൽ, അവർ ഫോൺ ഇറക്കിയതിനു ശേഷം ഈ ഫോൺ വലിയ അവരുടെ വലിയ
1: പണ്ട് എൽ ജി ആയിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് അവരുടെ നെക്സസ് ഞാൻ യൂസ് ചെയ്തല്ലോ. അത് എക്സിലേ ഗംഭീര ഫോണായിരുന്നു.
0: അത് എൽ ജിയുടെ നെക്സസ് 5 ഉണ്ടായിരുന്നു, പിന്നെ നെക്സസ് 9 ഉണ്ടായിരുന്നു. 9 വരെ ആയിരുന്നു അവർ ഇറക്കി, പിന്നെ ഗൂഗിൾ പിക്സൽ ഇറക്കി. ഗൂഗിൾ നെക്സസ് ഫോണും ശരിക്കും ഗൂഗിളിന്റെ പിക്സൽ ആദ്യത്തെ പിക്സൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങോട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ഗീക്കുകളാണ് കൂടുതലും ഗൂഗിൾ യൂസ് ചെയ്യുന്നത്, പിക്സൽ ഫോൺസ് യൂസ് ചെയ്യുന്നത്, അതാണ് പ്രത്യേകത.
1: അപ്പോൾ എന്തായാലും അതാണ് ഗൂഗിൾ പിക്സൽ 11 പറ്റി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. ഈ പറഞ്ഞ ആ പിക്സൽ ഗ്ലോ എന്ന് പറയുന്നതാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സിനകത്തുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ പറഞ്ഞ വന്നതിന് ശേഷം, ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത് വരുന്ന ഒരു ന്യൂസാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞെട്ടിക്കുന്ന ന്യൂസ് ഞെട്ടിച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇടാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM.

tune. തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസ്, അതായത് വൺ പ്ലസ് US യൂറോപ്പ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്.

0: ചെയ്യുന്നത് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് കറക്റ്റ് എക്സാക്ട്ലി വരുന്ന ഔട്ട് മീൻസ് ന്യൂസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഇനി വൺ പ്ലസ് ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
1: എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ്, ചതിച്ചാശനെ ചതിച്ച് ചതിച്ച്. അതെ, കാരണം വൺ പ്ലസ് എടുത്തും പോയി എന്നുള്ള അവസ്ഥയാണ്. കാരണം വൺ പ്ലസ്
0: നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു, കാരണം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വൺ പ്ലസ് 15 ഒക്കെ ഗംഭീര ഫോണുകളായിരുന്നു.
1: തീർച്ചയായിട്ടും, കാരണം അവരുടെ ആ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ് തന്നെ മാറി, പുതിയ നല്ലൊരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിലേക്ക് മാറി. ഫോണെല്ലാം ഭയങ്കര അടിപൊളിയായ നല്ല പെർഫോമൻസ് ഫോണുകൾ, നല്ല ക്യാമറ ഫോണുകൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതി അവർ എക്സിറ്റ് ആകുക എന്ന് പറയും. കാരണം അവർ ആദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രേഷൻ കൺസോൾഡേഷന്റെ പാർട്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. സർവീസ് സെന്ററെല്ലാം, വൺ പ്ലസിന്റെ സർവീസ് സെന്ററെല്ലാം ഓപ്പോയിലേക്ക്
0: മാറി, അവർ ഓഫ്ലൈൻ ഷോപ്പുകളെല്ലാം നിർത്തി
1: മാത്രമാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പം പിന്നെയും ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടെ വരുന്നത്. ഇത് പക്ഷേ ഓഫീഷ്യലി കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ്റെ അന്ന് കിട്ടുന്ന തന്നെയാണ്. പക്ഷെ പല വെബ്സൈറ്റുകളും ഇത് ഒഫീഷ്യൽ ആണെന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും യു എസ് ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ഒഫീഷ്യൽ ആണെന്ന്.
0: ഇന്ത്യ
1: തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻസിനെ കുറിച്ച് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഒന്നും പുറത്തിറക്കരുതെന്ന് പക്ഷേ കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ നീക്ക് വോക്കുകൾ കണ്ടിട്ട് ഉടനെ തന്നെ എക്സിറ്റ് ആകും, അതായത് ബൈ 2027 എക്സിറ്റ് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ശരിക്കും ഇപ്പം എമിനന്റ് ആയിട്ട് ഈ യു എസ് ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ത്യയുടെ എക്സിറ്റ് ആന്റിസിപ്പേറ്റഡ് ബൈ 2027 ആണ്. ഇതെല്ലാം ശരിക്കും ഒരു ഫേസ്ഡ് വിത്ഡ്രോവലിന്റെ പാർട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. പക്ഷേ ചൈന ഓപ്പറേഷൻസ് അവർ നിലനിർത്തും. ചൈനയിൽ ഫോൺ ഉണ്ടാവും, വൺ പ്ലസിന്റെ ഫോണുകളും പുതിയ മോഡൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ യു എസ് ആൻഡ് യൂറോപ്പിലൊക്കെ ശരിക്കും വൺ പ്ലസിന്റെ സെയിൽസ് ഭയങ്കര ഡൗൺ ആണെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ മെമ്മറിയുടെ ദൗർലഭ്യത, പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കയും ചൈനയുമായിട്ട് ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം പല സാങ്ഷൻസും, ഈ ടാക്സ്, അഡീഷണൽ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വൺ ചൈനയിൽ നിന്ന് വരുന്ന ഫോണുകൾക്ക് പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്പോയിലേക്ക്, ഒറ്റ ഫോണിലേക്ക് മാറുകയാണ്, ഓപ്പോ എന്ന് പറഞ്ഞൊരു ഫോണിലേക്ക്. റിയൽമി അതേപോലെ ചൈന ഓപ്പറേഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് യു എസിലും യൂറോപ്പിലും മാത്രം ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചൈനയിലേക്കാൾ സെയിൽസ് കൂടുതൽ അവർക്ക് യു എസിലും യൂറോപ്പിലും റിയൽമിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കൺസോൾഡേഷൻ
0: ക്ലാരിഫൈഡ്
1: ആയിട്ടുള്ള ന്യൂസ് ആണ്. അത് കമ്പനി തന്നെ പുറത്തു വിട്ട ന്യൂസ് ആണ്. ശരിക്കും ഇത്രയാണ് ഇവർ പറയുന്ന റീസൺസ്.
0: റിയൽമിയുടെ ഇന്ത്യയിലെ പ്രസൻസ് എങ്ങനെയായിരിക്കും?
1: ഇന്ത്യയിൽ ഉണ്ടാവും റിയൽമി. കാരണം റിയൽമി ഇപ്പൊ ശരിക്കും തോന്നുന്നു എനിക്ക് തേർഡ് പ്ലേസിലാണ് റിയൽമി ഉണ്ട് വോളിയം സെയിൽസിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ആപ്പിളുമായിട്ടൊരു ഓപ്പോയ്ക്ക് ശരിക്കും ആപ്പിളുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് കിടപ്പുണ്ട്. അതും അഡീഷണൽ പ്രശ്നം
0: ഡിസൈൻ്റെ
1: കേസിലാണ്. അപ്പൊ വൺ പ്ലസ് എൻ്റെ അത് ഉൾപ്പെടും. പിന്നെ ശരിക്കും ഇപ്പൊ ഓപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചൈന മാർക്കറ്റിലാണ്. പിന്നെ സെൻട്രൽ യൂറോപ്പിൽ അവർ കുറച്ച് പ്രസൻസ് കൂട്ടുന്നുണ്ട് ഓപ്പോയുടെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ല, റിയൽമി ബ്രാൻഡ് ചൈനീസ് മാർക്കറ്റിന് എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം ഉണ്ടാവും. നോർഡിക് എക്സ്പാൻഷൻ ആണ് അവർ കൂടുതൽ, അതായത് സെൻട്രൽ യൂറോപ്പ്, ഈ സ്കാൻഡിനേവിയൻ കൺട്രി, സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എല്ലാം വൺ പ്ലസ് ഉണ്ടാവും. പിന്നെ പക്ഷെ വൺ പ്ലസ് ഇന്ത്യ ഈ റൂമേഴ്സ് എല്ലാം ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓപ്പറേഷൻസ് സാധാരണ നിലയിൽ തന്നെ പോകും എന്നുള്ള കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് ഇത് 2027 കൊണ്ട് തന്നെ എക്സിറ്റ് ആകാനുള്ള ചാൻസസ് എല്ലാം, കാരണം പുതിയ ലോഞ്ചസ് ഒന്നും വൺ പ്ലസിന്റെ ഇന്ത്യയിൽ പറയുന്നില്ല അവർ.
0: ശരി ശരി, ഓക്കെ.
1: അപ്പൊ അതും ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്.
0: ഓക്കെ,
1: വൺ പ്ലസ് 15 കഴിഞ്ഞിട്ട് വൺ പ്ലസ് 16, 17 ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും
0: നമ്മള് കഴിഞ്ഞ ന്യൂസുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ചൈനീസ് റിലീസിനെ പറ്റി മാത്രമേ
1: പറഞ്ഞിരിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവരുടെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ റിയൽമിയുടെയും, സോറി, വൺ പ്ലസിന്റെ സിഇഒ നേരത്തെ റോബിൻ ലീവ് എന്ന് പറയുന്ന ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ, 2 മാസം മുമ്പ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഓപ്പറേഷൻസും എക്സിറ്റ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം വയബിലിറ്റി, കമ്പനി പറയുന്നത് വെച്ചാൽ ലോങ് ടേം വയബിലിറ്റി ഇന്ത്യയിലും കുറവാണ്, യു എസിലും യൂറോപ്പിലും ഉള്ളതുപോലെ തന്നെ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം മെഷർ ചെയ്യുന്നത് കണ്ടിന്യൂഡ് സർവീസ് സപ്പോർട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം വൺ പ്ലസിന് കിട്ടും എന്നുള്ള. വൺ പ്ലസ്
0: ഞാനും ചോദിക്കാം, കാര്യം ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് വൺ പ്ലസിന്റെ ഫോൺ ഇല്ലാത്തവരൊക്കെ അവരത് മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷേ വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്.
1: പിന്നെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി,
0: വൺ പ്ലസിന്റെ ഫോൺ, വൺ പ്ലസിന്റെ പാഡുകൾ പോലത്തെ സംഭവങ്ങൾ. അപ്പോ അങ്ങനെ വരുന്നവർക്ക് എന്താണ് ആശ്വാസകരമായിട്ട് നമുക്ക് പറയാനുള്ളത്?

0: ഫീസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും കമ്പനി അത് അഷുർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂഡ് സപ്പോർട്ട്, ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് അവർ കൊടുക്കും എന്നുള്ളതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊടുക്കും എന്നുള്ളത് കമ്പനി പ്രത്യേകം എടുത്ത് അടിവരായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഈ കളർ ഓയസ് ഇനിയിപ്പം ശരിക്കും ഓക്സിജൻ ഓയസ് മാറി, പുതിയ അപ്ഡേറ്റ് കളർ ഓയസിലേക്ക് മാറുകയാണ്. അപ്പൊ ഓപ്പോടെ തന്നെ സെയിം ഓയസ് തന്നെ ആയിരിക്കും വൺ പ്ലസ്.
0: വലിയൊരു പ്രത്യേകത ആൾക്കാർക്ക് തോന്നല
1: സിമിലർ ആണ്, ഇപ്പോഴത്തെ പുതിയ ഓയസിന്റെ അതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടാവും. പിന്നെ വേറെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളൊന്നും തന്നെ ഇപ്പൊ നമുക്ക് വൺ പ്ലസിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും, ചാൻസ് ഇല്ല. നോട്ട് ഫോൺസുകളും നോട്ട് സീരീസ് ഫോണുകളും വൺ പ്ലസിന്റെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒന്നും ഇതിലേക്ക് വരാൻ ചാൻസ് ഇല്ല.
0: ആ
1: എയ്സ് എന്ന് പറയുന്ന ഒരു ഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോൺ ഉണ്ട്, അത് ഇന്ത്യയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ചുകളെ കുറിച്ചുള്ളതൊന്നും കമ്പനി ഇൻഫോം ചെയ്തിട്ടില്ല. അതാണ് ഈ വേദനാജനകമായ ഒരു കാര്യമാണ് വൺ പ്ലസ് എന്ന്. കാരണം വലിയൊരു ലെഗസി ഉള്ള ഒരു ഫോണാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു ഫാൻ ബേസും ഉള്ള ഒരു ഫോണാണ്. അപ്പൊ അത് പെട്ടെന്ന് എക്സിറ്റ് ആകുന്ന പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു മനസ്താവം, പിന്നെ ഒരു ടെൻഷൻ, പിന്നെ ഫോണുകൾ കയ്യിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ കമ്പനി ഇനി സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
0: ശരി ശരി ശരി, ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് വൺ പ്ലസിന്റെ ന്യൂസ് ആയിട്ട് വരുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ന്യൂസ് തന്നെയാണ്. ഒരുപാട് പേര് വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ട്, അനുവേട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്,
1: ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വൺ പ്ലസിന്റെ പാഡ് യൂസ്
0: ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന പോലെ നല്ല ഫോൺ ആയിരുന്നു. കാര്യം അതിന്റെ വോയിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയായിട്ട് മീൻസ് വൺ പ്ലസ് 15 ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോണാണ്.
1: നല്ല റിലയബിലിറ്റി ഉള്ള ഫോണാണ്, പെർഫോമൻസ് വൈസ് നല്ല ഫോണായിരുന്നു.
0: പിന്നെ പറഞ്ഞ പോലെ മറ്റേ ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ലൈഫ് ടൈം വാറന്റി ഒക്കെ കൊടുത്തിരുന്ന ഒരു ബ്രാൻഡ് പോകുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലേ,
1: അതെ, ഭയങ്കര സങ്കടമാണ്.
0: അപ്പോ എന്തായാലും ഇന്ത്യയിലെ ഇപ്പൊ അവര് മീൻസ് അവര് ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോകുന്ന തന്നെയാണ് നമുക്ക്
1: കിട്ടുന്നത്. അത് തന്നെയാണ്, പല കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വിളിച്ചുകൊണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്കാണ്. ഇവരുടെ ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അവർ എക്സിറ്റ് ആകുകയാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, ഹോങ്കോങ്ങോ തായ്ലൻഡിനെയോ ഇന്തോനേഷ്യയെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. ചൈനയിൽ മാത്രമേ അവരുണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ.
0: എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസും മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോ അടുത്തൊരു ന്യൂസ് വരുന്നത് ഐപാഡ് മിനിയും ഐപാഡ് മിനിയുടെ സ്ക്രീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐപാഡ് മിനിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ഐപാഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐപാഡ്, ഐപാഡ് എയർ അങ്ങനെയുള്ള കുറച്ച് ഐപാഡ് മിനി ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ, ലോ ആൻഡ് അതായത് പ്രോ മോഡൽസ് അല്ലാത്ത ഐപാഡിലും OLED ഡിസ്പ്ലേ വരുന്നതായിട്ടുള്ള കുറച്ച് ലീക്സ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ടോ സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
2: ശരിക്കും ഐപാഡ് മിനി ഉടനെ തന്നെ ലോഞ്ച് വരുന്നുണ്ട്. അത് 2021 ശേഷമുള്ള മേജർ അപ്ഗ്രേഡ് ആണ്. ഇത് ഒക്ടോബർ 2026 തന്നെ ലോഞ്ച് ചെയ്യാനാണ് OLED ഡിസ്പ്ലേ ഉള്ള ഐപാഡ് മിനി. അപ്പം ഇത് ആദ്യത്തെ ഐപാഡ് ആയിരിക്കും, നോൺ പ്രോ ഐപാഡ് ഉള്ള, നോൺ പ്രോ ആയിട്ടുള്ള മോഡൽസിൽ ആദ്യത്തെ ഒരു അപ്ഗ്രേഡ് ആണ് OLED വരുന്നത്. സാധാരണ പ്രോയ്ക്കകത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം വരുന്നത്, എന്നിട്ടാണ് ബാക്കിയൊക്കെ താഴേക്ക്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഐപാഡ് മിനിയിലാണ് വരുന്നത്. എന്നിട്ട് അവർ ഒരു എൻട്രി ലെവൽ ഐപാഡും കൂടെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടർ 2027 ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും.

0: അതിനകത്ത് ന്യൂ പ്രോസസ്സർ ആയിരിക്കും, പുതിയ പ്രോസസ്സർ ആയിരിക്കും. പക്ഷേ ഡിസൈൻ ചേഞ്ചസ് വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ എൽ സി പക്ഷേ ആ എൻട്രി ലെവലിൻ്റെ അകത്ത് എൽ സി ഡി സ്ക്രീൻ തന്നെ ആയിരിക്കും,
1: ഓ എൽ
0: ഡി ആയിരിക്കത്തില്ല. പിന്നെ കൂടെ അതിൻ്റെ കൂടെ ഉള്ള ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് എയറിൻ്റെ റിഫ്രഷുകളാണ്. രണ്ട് മോഡൽസ് ഉണ്ട്, 11 ഇഞ്ചും 13 ഇഞ്ചും. അത് സ്പ്രിംഗ് 2027 ലോഞ്ച് ആണ്. അത് റിഫ്രഷ് മറ്റേ ഐപാഡ് പ്രോ ചേഞ്ച് ചെയ്തതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇതിന് ലോഞ്ച് ചെയ്യുന്നത്. ഓ എൽ ഇ ഡി ടെക്നോളജി ശരിക്കും ബാക്കിയുള്ള അവരുടെ ഡിവൈസസിൻ്റെ അകത്തെല്ലാം അവർ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി ഐഫോണിൻ്റെ അകത്ത് ഓ എൽ ഇ ഡി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്ട്രാ ഇപ്പം മാക്ക് വരുന്നുണ്ട് ഓ എൽ ഇ ഡി ആയിട്ട്, ഐപാഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസസിൻ്റെ അകത്തോട്ടെല്ലാം അവരെല്ലാം ഓ എൽ ഇ ഡി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ സ്ക്രീനിൻ്റെ കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓ എൽ ഇ ഡി സ്ട്രാറ്റജി ആയിട്ട് തന്നെ അവർ ഒരു ഒരു ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആപ്പിളിൽ. അപ്പം എക്സ്പാൻഡിങ് എല്ലാ പ്രോ മോഡൽസിൻ്റെ അകത്തെല്ലാം ഓ എൽ ഇ ഡി ആക്കുകയാണ് അവർ. പിന്നെ ഐപാഡ് മിനിക്കകത്തും ഐപാഡ് എയറിൻ്റെ അകത്തും ഓ എൽ ഇ ഡി ഓൾറെഡി ഇപ്പോൾ പുതിയ വരുന്നതിൻ്റെ അകത്തെല്ലാം ഓ എൽ ഇ ഡി അവർ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ കൺസോൾഡേഷൻ, അതായത് ഈ ഡിസ്പ്ലേ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ഒരു കൺസോൾഡേഷൻ ഐപാഡിന് കുറേ നാളായിട്ട് ആവശ്യമുള്ള, കാരണം ഈ റെറ്റിന ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനത്തിലായിരുന്നു അവർ പിടിച്ച് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ആപ്പിളിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പല സ്ക്രീനുകൾക്കും റിഫ്രഷ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആപ്പിളിന് ഇപ്പോഴും 120 Hz അകത്ത് എത്തിപ്പെടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നു ഓ എൽ ഇ ഡി ഇപ്പം സാംസങ്ങിൻ്റെ ഓ എൽ ഇ ഡി സ്ക്രീൻസ് ആണ് അവർ ബൈ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 195 Hz ഒക്കെ ഇപ്പോൾ വൺ പ്ലസും ഓപ്പോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്യുന്നതാണ് ഇത് കംപ്ലീറ്റ് ഡിവൈസസിൻ്റെയും ഓ എൽ ഇ ഡി സ്ക്രീൻസ് ആക്കുക എന്നുള്ളത്.
1: ഡിസ്പ്ലേ ബെറ്റർ ആക്കുക.
0: അതെ അതെ അതെ.
1: അപ്പോൾ അതാണ്, അത്രയാണ് നമുക്ക് ഐപാഡ് മിനിയുടെ അല്ലെങ്കിൽ ഐപാഡുകളുടെ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ ഐപാഡുകളുടെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ലീക്സ്. അപ്പോൾ ഒരു ചെറിയ ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് വരുവാണെങ്കിൽ ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് ഐപാഡുകൾക്ക്. പ്രോ മോഡലുകൾക്ക് അത്രയും നല്ല
0: ഡിസ്പ്ലേ.
1: അപ്പോൾ അതാണ് ഐപാഡ് മിനിയെ അതിന്റെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ന്യൂസ്. അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ന്യൂസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും അതായത് ഓപ്പൺ എയുടെ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല എപ്പിസോഡുകളിലും അതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ എഐ അവരുടെ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഇറക്കുന്നു എന്നുള്ള ന്യൂസ്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് അത് പ്രാവർത്തികമാവാൻ പോവുകയാണ്. അപ്പോൾ ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ നമുക്ക് ഓപ്പൺ എയുടെ ഹാർഡ്വെയർ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു ആക്ച്വലി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. ബിക്കോസ് ഓപ്പൺ എഐ എയുടെ കാര്യത്തിലൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഇന്റർഫേസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവരൊരു സ്മാർട്ട് സ്പീക്കറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബിൽറ്റ് ഇൻ ക്യാമറ പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ മീൻസ് ഹാർഡ്വെയറുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്മാർട്ട് സ്പീക്കർ അവർ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്? എന്തൊക്കെ കേപ്പബിൾ ആയിരിക്കും ആ സ്മാർട്ട് സ്പീക്കർ?
2: ഇപ്പം ഓപ്പൺ എഐ ഒരു സ്മാർട്ട് സ്പീക്കർ ആണ്, സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്പീക്കർ ആണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. അപ്പൊ അതുടനെ തന്നെ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഐവോ ആയിട്ട് ചേർന്ന് ഓപ്പൺ എഐ സാം ആൾട്ട്മാൻ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ഐവ് പഴയ ആപ്പിളിന്റെ ഡിസൈനറാണ്, ഐഫോണിന്റെ ഡിസൈനറാണ്. അപ്പൊ അദ്ദേഹം ആപ്പിൾ ഇറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് കമ്പനി നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ സാം ആൾട്ട്മാൻ ചാറ്റ് ജിപിടിയിലേക്ക് ക്ഷണിക്കുകയും ഓപ്പൺ എഐയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അവിടുത്തെ ജോലി കൊടുക്കുകയും ചെയ്യുക, ഡിസൈനറായിട്ട്, ചീഫ് ഡിസൈൻ ഓഫീസറായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ പുതിയ ഡിവൈസസ് എല്ലാം ഒരുങ്ങുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ശരിയാണ് അഖിൽ പറഞ്ഞത്, നമ്മളൊരു ഫോണായിരുന്നു പ്രതീക്ഷിച്ചത്, അറ്റ്ലീസ്റ്റ് ഒരു വേറബിൾ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും അല്ല, ഇതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ സ്മാർട്ട് സ്പീക്കർ എന്ന് പറയുന്നത് ആക്ച്വലി എഐ കമ്പാനിയൻ ആയിട്ടാണ്, ഒരു ചാറ്റ് ബോട്ട് അല്ല. നമ്മളിപ്പോ അസിസ്റ്റന്റിനെ പോലെ ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുന്ന ഗൂഗിളിന്റെ ഹോം പോലുള്ള ഡിവൈസസ് അല്ലെങ്കിൽ ആപ്പിളിന്റെ ഹോം ബോർഡ് സിരി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഡിവൈസസ് അല്ല ഇത്, ശരിക്കും ഒരു എഐ കമ്പാനിയൻ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇമോ, നമ്മളൊരു പെറ്റ് എഐ പെറ്റുകളുണ്ടല്ലോ, ഇമോ പോലത്തെ അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മുടെ മനസ്സ്, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസൈനും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സാധാ സ്പീക്കറിന്റെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ അത് ബിൽറ്റ് ഇൻ ക്യാമറയുണ്ട്, പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ക്യാമറ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗെസ്റ്റർ, നമ്മുടെ ഫേസിന്റെ ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാമറ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത്. മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സന്തോഷം, അതിന് സന്തോഷം വരികയാണെങ്കിൽ അത് ജമ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷിവർ ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിക്കൽ കമ്പോണൻസ്. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് അവർ.
1: എനിക്ക് തോന്നുന്നു നമ്മൾ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ പറയുന്നതിനും നമ്മൾ ചെയ്യുന്നതിനും ഒരു ഒരു മൂവ്മെന്റോട് കൂടിയ റിപ്ലൈ തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും.
2: അതെ അതെ അതെ അതെ. അപ്പൊ ശരിക്കും നമ്മളുടെ ഒരു ഒരു സുഹൃത്തായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, കോ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, പോർട്ടബിലിറ്റി. അപ്പൊ റൂമിന്ന് മറ്റു ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബിൽറ്റ് ഇൻ ക്യാമറ, ഞാനിപ്പോ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി അവർ ഒരുക്കിയിരിക്കുന്നത് ജി പി ടി ലൈവ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ജി പി ടി ലൈവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതൊരു അഡ്വാൻസ് വേർഷൻ ഓഫ് ജി പി ടി, ചാറ്റ് ജി പി ടിയുടെ വോയിസ് മോഡാണ്. അത് റിയൽ ടൈം സൈമൾട്ടേനിയസ് ലിസണിങ്ങും സ്പീക്കിങ്ങും സാധ്യമാക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് നാച്ചുറൽ ഹ്യൂമൻ ലൈക്ക്, നമ്മളൊരു മനുഷ്യനോട് തന്നെ സംസാരിക്കുന്ന പോലുള്ള കോൺവെർസേഷണൽ കേപ്പബിലിറ്റീസ്.
1: എനിക്കൊരു സംശയം തോന്നിയാണ്, ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ഒരു റോബോട്ടിനെ പോലെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമോ?
2: തീർച്ചയായിട്ടും. ഞാനതാ ഇമോയുടെ കാര്യം പറഞ്ഞു, ഇമോ ഒരു ശരിക്കും ഒരു എഐ ബോട്ടാണ്, റോബോട്ടാണ്. അത് ഒരു കുഞ്ഞൊരു പെറ്റായിട്ട് ഇരിക്കും, അത് നമ്മൾ തലോടി കഴിഞ്ഞു കഴിഞ്ഞാൽ

0: അങ്ങനെ ഒരു റൂമിൽ
1: നിന്ന്
0: മറ്റൊരു റൂം, കാരണം നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ വരാൻ പറ്റുമായിരിക്കും, അത് കൂടാതെ വലിയ ആക്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോണ്ട്
1: ചെയ്യാനും കേപ്പബിലിറ്റീസ് കൊടുക്കുമായിരിക്കും. ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ലീക്സ് ഒക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, എങ്കിലും ലോഞ്ചിന് ഒരുങ്ങുകയാണെന്നുള്ള അറിവാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഹോം അപ്ലയൻസ് കൺട്രോളുണ്ട്. നമുക്കിപ്പോൾ ഫ്രിഡ്ജുമായിട്ടും എ സി ആയിട്ടും ലൈറ്റ്സുമായിട്ടൊക്കെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് പ്ലേ ബാക്കും മെസ്സേജിങ്ങും അതിൻ്റെ ആക്സസ് ആണ്. പിന്നെ ഫുൾ ആക്സസ് ടു ചാറ്റ് ജി പി ടി കേപ്പബിലിറ്റീസ്, അതായത് ചാറ്റ് ജി പി ടിയുടെ എൻറ്റയർ കംപ്ലീറ്റ് പെയ്ഡ് വേർഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും.
0: അപ്പോൾ
1: ചാറ്റ് ജി പി ടി ആയിട്ട് നമുക്ക് എന്തൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും, അതെല്ലാം, അതായത് ഇൻഫർമേഷൻ പാസിംഗ്, ഇപ്പം നമ്മൾ ചെയ്യുന്ന ചാറ്റ് ജി പി ടി പെയ്ഡ് മോഡലിനകത്ത് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്പീക്കർ വഴി നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർ കൊടുക്കുന്ന കുക്കിംഗ്, ഹൗസ് ഹോൾഡ് ചോയ്സ്, എന്റർടൈൻമെന്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്.
0: പിന്നെ പോലെ കൊണ്ട് നടക്കുക എന്നുള്ള രീതിയിൽ,
1: അതെ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർട്ടബിൾ ഡിസൈൻ, അതിന്റെ ഡിസൈൻ ശരിക്കും ബാക്കിയുള്ള ആപ്പിളിന്റെ ഹോം പോഡും ഗൂഗിൾ ഹോമുമായിട്ടൊക്കെ ഒരുപാട്, ഹോം സ്പീക്കേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആമസോൺ എക്കോ
0: ഇതിന്റെ സൈസിനെ പറ്റി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ?
1: ചെറിയ സൈസ്, അതായത് ഭയങ്കര ഹ്യൂജ് അല്ല, നിയർലി ഒരു നമ്മുടെ നോർമലി ഒരു സ്മാർട്ട് സ്പീക്കറിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലായിരിക്കും അത് വരെ.
0: അപ്പൊ
1: നമുക്ക് കയ്യിൽ ബാഗിലൊക്കെ കൊണ്ട് കിടക്കാം,
0: അത്രേ ഉണ്ടാവുള്ളൂ,
1: അത്രേ ഉണ്ടാവും. അപ്പൊ അതാണ്. പിന്നെ ഇത് ഈ പിന്നെ ബാക്കിയുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ആണ്. ഇതിനിപ്പോ മെക്കാനിക്കൽ കമ്പോണൻസ്, ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതൊരു ഡിഫറൻഷിയേറ്റർ ആണ്. പിന്നെ കോണ്ടെക്സ്റ്റൽ അവയർനെസ് ഉള്ളതും പിന്നെ അഡാപ്റ്റീവ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് ശരിക്കും അതിനെ ഒരു ഹ്യൂമൻ ഫീല് കൊടുക്കുന്നുണ്ട്. അപ്പൊ സാധാരണ സ്പീക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ അവർ പറയുന്ന യൂസ് കേസസ്, കിച്ചൺ അസിസ്റ്റൻസ്, പിന്നെ ഹൗസ് ഹോൾഡ് ടാസ്കുകൾ കവർ ചെയ്യാൻ, പിന്നെ എന്റർടൈൻമെന്റ് ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചാറ്റ് ജി പി ടി ഇപ്പൊ നമുക്ക് പുറത്തു വിട്ടേക്കുന്ന കുറച്ച് ന്യൂസുകളിൽ ഒന്ന്. ഇനിയും ഇതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ടെക് ലോകം ഇതിന്റെ ചുറ്റിപ്പറ്റി ഒരുപാട് ന്യൂസുകൾ പുറത്തു വരാനുണ്ട്. അതെ അതെ അതെ, അടുത്ത വർഷം എന്തായാലും എനിക്ക് തോന്നുന്നു ഉടനെ ലോഞ്ച്, അടുത്ത വർഷം തന്നെ ലോഞ്ച് ഉണ്ടാവും.
0: ശരി ശരി ശരി. പ്രൈസിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ കേപ്പബിലിറ്റി എന്നുള്ളതും മൊത്തത്തിൽ റിവീൽ ചെയ്തിട്ടില്ല.
1: ടോട്ടൽ ഇതിന്റെ എൻറ്റയർ കേപ്പബിലിറ്റീസ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എങ്കിലും ചാറ്റ് ജി പി ടി ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പൊ അതിന് ഒരുപാട്, കാരണം ചാറ്റ് ജി പി ടി ലൈവ് ഇപ്പോൾ ഓൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഹ്യൂമൻസിന് ഒരുപാട് സംസാരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ, സുഹൃത്തിനെ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ അത് ഈ സ്പീക്കറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക്, ഇനിയിപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
0: കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തും അങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ.
1: അതെ, കാരണം ജെൻസീസ് കാരണം അവരൊരു ഒരു പാർട്ട്നേർഡ് ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ അവരൊരു ഇൻഡിവിജ്വൽ ലൈഫ് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഡിവൈസ്
0: കമ്പാനിയൻ പോലെ നിൽക്കുന്ന,
1: അതെ അതെ അതെ, ഡിവൈസ്, കാരണം അവരുടെ ഫ്രീഡം ഹനിക്കാതെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസ് അറ്റാക്ക് ചെയ്യാതെ ഒരു ഒരു ഡിവൈസ്, ഒരു ഒരു റോബോട്ടിക് ഡിവൈസ് അവർക്ക് കൂടെ ഉണ്ടാകുന്നത് അവർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോ ഒരു പട്ടിയെ വളർത്തുന്ന പോലെ അവർക്ക് ആനന്ദജനകം ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറാനാണ് എനിക്ക് ചാൻസ്
0: ഉണ്ടാകുന്നത്. പല കാര്യങ്ങളും പ്രാവർത്തികമായി. അപ്പോ അതാണ് നമുക്ക് ഓപ്പൺ എഐയുടെ സ്മാർട്ട് ഡിവൈസിനെ, അല്ലെങ്കിൽ സ്മാർട്ട് സ്പീക്കറിനെ പറ്റി നിലവിൽ അറിയാൻ സാധിക്കുന്ന ന്യൂസ്. അപ്പൊ എന്തായാലും വലിയ താമസം ഇല്ലാതെ അതിനെപ്പറ്റി പുതിയ പുതിയ വാർത്തകൾ ഉറപ്പായിട്ടും വരും, അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പല രാജ്യങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ യൂസ് കൂടുന്നതിനനുസരിച്ച് പല രാജ്യങ്ങളും റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ യൂസ്, അതായത് ടീനേജേഴ്സിൽ നിന്നും അത് റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള പല പ്രിക്കോഷൻസും പല രാജ്യങ്ങളും. ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്ന UK ഗവൺമെന്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ ഇപ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനവിട, നമ്മൾ പറഞ്ഞ് നിർത്തിയതുപോലെ UK ഗവൺമെന്റ് ടീനേജേഴ്സ് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്? അപ്പോൾ നമ്മൾ പലയിടത്തും പല രാജ്യങ്ങളിലും ഈ സംഭവം ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. കാര്യം സോഷ്യൽ മീഡിയയുടെ യൂസ് ഒരുപാട് കൂടി വരുന്നു, കുഞ്ഞുകുട്ടികളിലൊക്കെ അത് പല രീതിയിലുള്ള അവരുടെ ക്യാരക്ടർ ചേഞ്ചിനൊക്കെ കാരണമാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല രാജ്യങ്ങളും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ UK ഗവൺമെന്റും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ ഒരു മൂവ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്?
1: ഇതിപ്പം ശരിക്കും വേൾഡ് ഓവർ നടക്കുന്ന ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ വേൾഡ് ഓവർ നടക്കുന്ന ഒരു

0: അവയർനെസിന്റെ ഭാഗമായിട്ടാണ് യു കെ ഈ ഒരു നിലപാട് എടുത്തേക്കുന്നത്. കാരണം 16 വയസ്സ് ടീനേജസിലുള്ള കുട്ടികൾക്ക് അഗ്രസീവ് നേച്ചർ കൂടുന്നു, അവരുടെ ക്യാരക്ടർ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മാനസികമായ ഒരുപാട് ആഘാതങ്ങൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് കൊണ്ട് സ്മാർട്ട് ഫോൺ യൂസേജ് കൊണ്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വൈറ്റ് ലൈറ്റ്, സ്മാർട്ട് ഫോണിൻ്റെ വൈറ്റ് ലൈറ്റ് നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക, കാരണം ഈ വൈറ്റ് ലൈറ്റ് ശരിക്കും എമുലേറ്റ് ചെയ്യുന്നത് സൺലൈറ്റിനെയാണ്, സൂര്യപ്രകാശത്തെയാണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുകയും അതുകൊണ്ടുണ്ടാകുന്ന ഇൻസോംനിയ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ഏജ് വിഭാഗങ്ങളിലും ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടീൻസിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം അവരുടെ ആ പ്രായം, ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ശരിക്കും ക്രിമിനൽ മൈൻഡ്സിലേക്കും പിന്നെ വേണ്ടാത്ത ചിന്തകളിലേക്കും എല്ലാം കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് പല രാജ്യങ്ങളിലും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പാരൻസ് എല്ലാം അതിനെക്കുറിച്ച് ഭയങ്കര ആകുലതപ്പെട്ട് കണക്കാണ്. ഗവൺമെൻറ്റായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഈ സ്പ്രിങ്ങിൽ, അതായത് 2027 സ്പ്രിങ്, വരുന്ന സ്പ്രിങ്ങിൽ, സ്പ്രിംഗ് സീസൺ തൊട്ട് അവർ ഇത്
1: ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ?
0: അത് ശരിക്കും 16 to 17 ഇയർ വരെ ഉള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കർഫ്യൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓസ്ട്രേലിയയിൽ അവർ ഓൾറെഡി ഇത് ട്രെൻഡായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് മിഡ്നൈറ്റ് തൊട്ട്, അതായത് 12 മണി തൊട്ട് 6 മണി വരെ, വെളുപ്പിന് 6 മണി വരെ അവർ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ എനേബിൾ ചെയ്യാണ്. കാരണം അത് സെർവറിൻ്റെ അന്ന് തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇവരുടെ, എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുന്ന അവരുടെ ഇത് ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ ഫോണിന്റെ ഐഎംഇ നമ്പറും യൂസ് ചെയ്യുന്ന ഏജും കാര്യങ്ങളെല്ലാം. അപ്പം അതനുസരിച്ചിട്ട് അവരത് ബ്ലോക്ക് ചെയ്യും, സെലക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓട്ടോപ്ലേ വീഡിയോസ്, പേഴ്സണലായിട്ട് ഫീഡ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസേബിൾഡ് ആകും. പിന്നെ പിന്നെ പാരൻസിന് വേണമെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
1: ശരി, ഓക്കെ,
0: നമ്മളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെൻ്റൽ ഹെൽത്ത് കൺസേൺസും അഡിക്ഷനും സൈബർ ബുള്ളിങ്ങും ഒക്കെ തന്നെയാണ്. പഠനങ്ങൾ ഉണ്ടാകത്തു നിന്ന് കിട്ടുന്ന ന്യൂസ് ഇത്, ഇതനുസരിച്ചിട്ടാണ് ഓരോ ഗവൺമെൻറ് അതിന് ഇതെടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ആ ഒരു കുട്ടിത്തം തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. കാരണം ഈ ഫോണിൻ്റെ അകത്ത് തന്നെ കുത്തിയിരിക്കാതെ പുറത്തു പോയി കളിക്കുക, നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ക്രിക്കറ്റ് കളിയും ഷട്ടിൽ കളിയും ഒക്കെ ആയിരുന്നല്ലോ, ഓടി നടക്കുക, കാലി ചാടുക. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കുട്ടിക്കാലം അവർക്ക് തിരിച്ച് റീക്ലെയിം ചെയ്യത്തക്ക രീതിയിലാണ് ഇത് രൂപപ്പെടുത്തിയെടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന AI ചാറ്റ്ബോട്ട് റെഗുലേഷൻസും ഉണ്ട് കേട്ടോ. നമുക്ക് ചാറ്റ് GPT പോലുള്ള, ക്ലോഡ് പോലുള്ള ചാറ്റ് ബോട്ട്സിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ സാധിക്കില്ല ഈ സമയത്ത്.
1: ശരി,
0: അത് 18 വയസ്സ് വരെ ഉള്ളവർക്കുണ്ട്. പിന്നെ
1: രാത്രി 12 മണി മുതൽ
0: രാവിലെ 6 മണി, കാരണം ബാക്കി അവരുടെ എഡ്യൂക്കേഷണൽ ടൈമാണ്, പഠിക്കുന്ന സമയം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ഇത്രയും സമയം എന്തായാലും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ചാറ്റ് ബോട്ടുകളുടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല ഇപ്പം ഹെൽത്ത് അഡ്വൈസസിനെ കുറിച്ചൊക്കെ ഉള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ളതെല്ലാം അവർ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ AI സർവീസസ്, ഹൈ റിസ്ക് AI സർവീസസ്, ഇപ്പൊ ക്ലൗഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്ന പോലെ ഹൈ റിസ്ക് AI സർവീസസ് എല്ലാം ബാൻ ചെയ്യും.
1: ശരി ശരി,
0: ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ എക്സംഷൻ ഉള്ളത് ഇൻസ്റ്റന്റ് മെസ്സേജും വാട്സ്ആപ്പ് സിഗ്നൽ അതൊക്കെ അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: പക്ഷേ 12 മണി മുതൽ 6 മണി അത് എത്രത്തോളം ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ.
0: അല്ല, ഒരു രാജ്യത്ത് എനിക്ക് തോന്നുന്നു UK ശരിക്കും ഈ പറഞ്ഞ പോലെ രാത്രി 12 മണി തൊട്ടായിരിക്കും എല്ലാവരും ഇരിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആർക്കും ഈ ഫോണുമായിട്ട് ഇരിക്കുന്ന കുട്ടികളെല്ലാം രാത്രിയിലായിരിക്കുന്നത്. നമ്മളൊരു 10 മണിക്ക് ശേഷം ഉറങ്ങാൻ പറഞ്ഞു വിട്ടാലും ഇവരെല്ലാരും ഫോണിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു 10 മണി എന്ന് പറയുന്നത് അവിടെ 12 മണി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് എന്റെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിനും സിഗ്നലിനൊന്നും ഈ ബാൻ ഉണ്ടാവില്ല, അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: ശരി ശരി.
0: പിന്നെ ഉള്ളത് പാരന്റ്സിന് പിന്നെ ഇത് വേണമെങ്കിൽ ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനത്തെ എല്ലാത്തിനും ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം അവർക്ക് ആ സമയത്തെ ഉള്ള
1: ഹാൻഡിൽസിനാണ് കൂടുതൽ,
0: അതെ അതെ, ട്രാഫിക് അത് അത്രത്തോളം കുറഞ്ഞിരിക്കും ആ സമയത്ത്. ഇത്രയാണ് ഈ ന്യൂസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്.
1: ഓക്കെ, അപ്പൊ അതാണ് നമ്മള് UK ഗവൺമെന്റ് സോഷ്യൽ മീഡിയക്ക് കൊണ്ടുവന്നിരിക്കുന്ന കർഫ്യൂ. അതായത് ഈ പറഞ്ഞ കുട്ടികളിൽ നിന്ന്, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അഡിക്റ്റീവായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആണത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും അത് വലിയ താമസമില്ലാതെ വരാനുള്ള സാധ്യത ഉണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്.
1: ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരുന്നതായിട്ടുള്ള ന്യൂസ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്, വായിക്കാറുള്ളതാണ്. അപ്പോ അടുത്ത വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാല്,

0: നമ്മുടെ ഇ വി ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇ വി ബാറ്ററി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ഇ വിയുടെ വാറണ്ടി എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം, അങ്ങനെയുള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇ വി ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇ വി കാർ എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു സംശയവും അവരുടെ ഉത്കണ്ഠയൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററിയുടെ കാര്യത്തിലാണ് മെയിനായിട്ട് സംഭവങ്ങൾ അല്ലേ. ഈ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഈ ബാറ്ററി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ ബാറ്ററി മാൽ ഫംഗ്ഷൻ ചെയ്താൽ എങ്ങനെയായിരിക്കും വണ്ടിയുടെ വാറണ്ടി പോകുന്നത്, അല്ലെ ബാറ്ററിയുടെ വാറണ്ടി പോകുന്നത്, ബാറ്ററി മാക്സിമം നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, കാര്യം മഴയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും അല്ലെ ഒരുപാട് വെള്ളമൊക്കെ കെട്ടൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്തൂടെ നമ്മളെ വണ്ടി വെള്ളം മീൻസ് ബാറ്ററിയൊക്കെ നനഞ്ഞായിരിക്കും ചിലപ്പോൾ, അങ്ങനെ പോകുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആൾക്കാരുടെ ഈ ഉത്കണ്ഠകളെയൊക്കെ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തൊരു ഒരു റീസണിങ് നമുക്ക് കൊടുക്കാൻ പറ്റും?
2: അല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനികൾ 8 വർഷത്തെ വാറണ്ടി മിനിമം കൊടുക്കുന്നുണ്ട് എല്ലാ ബാറ്ററീസും. ഇപ്പം നമ്മൾ വിചാരിക്കും ഓഹ് അത് ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ തൊളിഞ്ഞിടക്കുന്ന കുറേ
0: കാര്യം ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് ഓട്ടോ ജേർണലിസ്റ്റുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 8 വർഷ വാറണ്ടി നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. പക്ഷേ പൊതുവെ ഇ വി വണ്ടികൾ എടുത്തവരുടെ റിപ്പോർട്ട്സും അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, ഇ വി വണ്ടികളാകുമ്പോഴത്തേക്ക് നമുക്ക് താരതമ്യേനെ മറ്റേ ഫ്യൂവൽ വണ്ടി ഓടിക്കുന്നതിനേക്കായും കിലോമീറ്റർ പെട്ടെന്ന്, കാരണം നമ്മൾ ഈസിലി മീൻസ് ലാഭിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഈ 8 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിലാവും എന്നാണ് പോകുക. കാരണം പലരും ഇ വി വണ്ടി എടുത്ത് ഒരു വർഷത്തിനുള്ളിലേക്ക് ഈസിലി 1 ലക്ഷം കിലോമീറ്റേഴ്സ് ആയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 8 വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് അത് ശരിക്കും
2: അല്ല. അത് മാത്രമല്ല, അതിന്റെ തൊളിഞ്ഞടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ വായിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. ഈ വാറണ്ടി ടേംസ് നമ്മൾ വായിച്ച് നോക്കാത്തതാണ് പ്രശ്നം. വാറണ്ടി ടേംസിന്റെ അകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് അതിന് പറയുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വണ്ടി മേടിക്കാൻ ഈ വണ്ടി മേടിക്കാൻ പോകുമ്പോൾ വാറണ്ടി ടേംസ് കൃത്യമായിട്ട് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അഥവാ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാനുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ഇവർ ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് 5.5 to 15 lakhs ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബാറ്ററിയുടെ പ്രശ്നം നമ്മളുടെ കയ്യിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാതെ പോകും. തീർച്ചയായിട്ടും വാറണ്ടി ക്ലെയിം കിട്ടത്തില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ബാറ്ററി മാറ്റേണ്ടി വരും. അപ്പൊ അതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആക്ച്വലി എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്? എച്ച് വി ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നതാണ്. അതായത് ഈ നോർമലി കാറിന്റെ ഒരു ബാറ്ററിയുടെ വാറണ്ടി, ഇ വി കാറിന്റെ ബാറ്ററി വാറണ്ടിയാണ് 8 years അല്ലെങ്കിൽ 160,000 kilometers. അത് ബ്രാൻഡ് വൈസ് മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ചിലപ്പോൾ 15 വർഷം ബാറ്ററി വാറണ്ടി കൊടുക്കുന്ന കമ്പനികളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് SOH എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. SOH ഫ്ലോർ എന്ന് പറയും, അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അതെല്ലാം ലോഗ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇ വി ആയതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ എല്ലാം ഡാറ്റ അവർ ലോഗ് ചെയ്യുന്നുണ്ട്. അത് 70% കപ്പാസിറ്റി ഗ്യാരണ്ടി ഓൾറെഡി തരുന്നുണ്ട് കമ്പനീസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറർ അത് റിപ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരണ്ടാണ്.
0: ശരി, ഓക്കെ.
2: അതാണ് SOH എന്ന് പറയുന്നത്. SOH ഫ്ലോർ എന്ന് പറയും, അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആണ്, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കുറയാനുള്ള കാരണം ഒരുപക്ഷെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായതാണ്, അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അതല്ലാണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ്, നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് അത് പറയുന്നത്. കാരണം ഇപ്പം ക്വാളിറ്റി ഇല്ലാത്ത ചാർജർ വെച്ച്, തേർഡ് പാർട്ടി ചാർജേഴ്സ് വെച്ച് ചാർജ്
0: ചെയ്യാം.
2: പിന്നെ കറണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജിംഗ് പോയിന്റിന്റെ അകത്ത് ലീക്ക് ഉണ്ടാകും, കറണ്ട് ലീക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് കൊണ്ട് ചിലപ്പം സ്റ്റേറ്റ് SOH കുറയാം. അപ്പൊ അതൊക്കെ പക്ഷെ അവർക്ക് ആ ലോഗിൻ്റെ അകത്ത് നോക്കുമ്പോൾ
0: അറിയാൻ പറ്റും.
2: അതാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയിലിയേഴ്സ് മാത്രമേ അവർ കവർ ചെയ്യുന്നുള്ളൂ. അതായത് സെൽഫ് ഫെയിലിയേഴ്സ്, സെല്ലിന്റെ മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടോ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്, ഇതൊക്കെ അവർ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ഉണ്ടോ അല്ലാത്തുള്ളതൊന്നും അവർക്ക് അവർക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വമാണ് അത് മാനുഫാക്ചറിംഗ് ഡിഫക്ട് തന്നെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത്. പിന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ സർജസ് വരുന്നത്, ലൈറ്റ്നിങ്, ഇടിമിന്നൽ കൊണ്ട് ഉണ്ടാകുന്നത്, പിന്നെ ഗ്രിഡ് ഇൻസ്റ്റബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജിൻ്റെ അകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ കവർ ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ലോഗിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നോൺ അപ്രൂവ്ഡ് ചാർജസ്, ഫാസ്റ്റ് ചാർജിങ് എക്യുപ്മെൻറ്റ്, നമ്മളിപ്പം കമ്പനിയുടേതല്ലാതെ വേറെ തേർഡ് പാർട്ടി നമ്മൾ വില കുറഞ്ഞ സാധനം മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ്, അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഷെഡ്യൂൾ സർവീസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓതറൈസ് സർവീസ് സെന്ററിൽ പോയി നമ്മൾ ഷെഡ്യൂൾ സർവീസസ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ വണ്ടികൾ പോലെ അല്ല ഈ വണ്ടികൾ നമ്മൾ മസ്റ്റ് ആയിട്ട് അവരുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോകണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മൺസൂൺ റിലേറ്റഡ് ഡാമേജ്, വാട്ടർ ഇൻക്രീസ് കയറിയിട്ട് വെള്ളം ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് വെള്ളം കയറിയിട്ട് ഡാമേജസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനൊന്നും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ബി എം എസ്, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇതെല്ലാം ലോഗ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇവരെ കള്ളത്തരം പറഞ്ഞൊന്നും ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് എല്ലാ ഇ വിക്കും ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ബോക്സിന്റെ പേരാണ് ബി എം എസ് എന്ന് പറയുന്നത്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ബിഹേവിയറും ടൈം സ്റ്റാമ്പ്സും എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കും. ഇതിന്റെ കൺസോളിൽ നമ്മൾ ഡാഷ്ബോർഡിൽ തന്നെ അതുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഈ ലോഗ് അവരെടുക്കുന്നത്. സർവീസ് സെന്റേഴ്സിന് ഈ ബി എം എസ് ഡാറ്റ കാണിച്ചിട്ട് നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡാമേജ് എക്സ്റ്റേണൽ ആണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫെക്ട് ആണോ എന്നുള്ള കാര്യം. അത് നമ്മൾ ഓരോ സർവീസിന് പോകുമ്പോഴത്തേക്കും ആ ബി എം എസ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അവരൊരു പക്ഷെ തരാൻ ചാൻസ് ഇല്ല, പക്ഷെ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മേടിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക്. കാരണം അത് എപ്പോഴും ലോഗ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം എപ്പോഴെങ്കിലും ഒരു ഡിഫക്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ മാനുവലായിട്ട് വന്നതാണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണോ അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ചാർജിങ് ഹാബിറ്റ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ലോക്സിലുണ്ടാവും. എത്ര നേരം ചാർജ് ചെയ്തു, ഏത് ചാർജർ വെച്ച് ചാർജ് ചെയ്തു, ചാർജിന്റെ ബ്രാൻഡ് ഏതാണ്, അതെല്ലാം അതിന്റെ റെക്കോർഡ് ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കമ്പനിയുടെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ളത്. പിന്നെ കോമൺ ആയിട്ടുള്ള വാറണ്ടി കില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി പോർട്ടബിൾ ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ ഈ ഇലക്ട്രിക്കൽ മോഡിഫിക്കേഷൻസ് നമ്മൾ തന്നെ ചെയ്യുക, പിന്നെ ഈ സർവീസ് അപ്പോയിന്റ്മെന്റ്സ് പോകാതിരിക്കുക, ഈ മൺസൂൺ സമയത്തുണ്ടാകുന്ന മറ്റേ എർത്തിങ്ങിന്റെ പ്രോബ്ലംസ്, സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ് എർത്തിങ് പ്രോബ്ലംസ്, നമ്മൾ തൊടുമ്പോൾ കണ്ടടിക്കും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ പവർ സർജ് കാരണം ബാറ്ററി ഡാമേജ് ആകും.
3: അനുപേട്ടാപ്പടേ, ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുവാണ്. അതായത് ഇപ്പോൾ മൺസൂൺ കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് വലിയ വെള്ളക്കെട്ടിലൂടെ ഒക്കെ ചിലപ്പോൾ നമ്മളെ വണ്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂ വന്നാൽ
2: വെള്ളക്കെട്ടിലൂടെ പോകുമ്പോഴല്ല, നമ്മളത് സമ്മർജ്ഡ് ആയിട്ട് കുറെ നേരം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരു ഒ ബി സി ഓൺബോർഡ് ചാർജർ ഉണ്ട്, അതിനൊക്കെ ഡാമേജസ് വരാം. അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളതാണ്. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിങ്ങനെ സമ്മർജ്ഡ് ആയി ഇരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഡാമേജസ് ഉണ്ടാകും. ഇത് നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പരിധി വരെ അത് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളിപ്പോ ഫ്ലഡി കൂടെ വെള്ളത്തിൽ കൂടെ കയറി ഇറങ്ങിപ്പോ ഇത്ര നമ്മളിപ്പോ ഫോണിന്റെ അകത്തുള്ളത് പോലെ IP68 IP6 അങ്ങനത്തെ റേറ്റിംഗ്സ് കുറെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് സംഭവിച്ചില്ല, ഇപ്പൊ ഫ്ലഡ് ഉണ്ടായി നമ്മൾ കാണാറുണ്ട്, അതിനകത്ത് കയറിയിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇതൊന്നും വാറണ്ടി കവർ ചെയ്യുന്നുണ്ടാകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൺസൂൺ വാറണ്ടിയാണ്, മൺസൂൺ സമയത്തുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ശരിക്കും ഇതിന്റെ അകത്തൊരു ഫൈനാൻഷ്യൽ സ്റ്റേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25-30 കിലോവാട്ട് ഇവിക്ക് ശരിക്കും 3-7 lakhs റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും, ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും. 50-60 കിലോ വാട്ടിന് ഏകദേശം 8-5 lakhs വരെ വരും. ഇതിന്റെ അകത്ത് ശരിക്കും ഈ വെഹിക്കിളിന്റെ 30-40% ഓൺറോഡ് പ്രൈസ് വരുന്ന ബാറ്ററിയുടെ ആണ്, ആ ബാറ്ററിയുടെ കപ്പാസിറ്റി, കാരണം ബാറ്ററിയാണ് കോർ സാധനം. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, അതായത് ഈ പവർ സർജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട്, കമ്പനികൾ തന്നെ ഇറക്കുന്നുണ്ട്. ഇപ്പം MG ഉണ്ട്, പിന്നെ BYD ഒക്കെ ഉണ്ട്. കാറുകൾ, അങ്ങനത്തെ കാറുകൾ മേടിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഡിവൈസ് കൂടെ നമ്മൾ മേടിക്കുക, അവർ ഫിറ്റ് ചെയ്ത് തരും അതിനകത്ത്.
3: അപ്പൊ അതിൽ നിന്നായിരിക്കും വണ്ടിയുടെ ചാർജിങ്ങിനുള്ള ഔട്ട്
2: കിട്ടുന്നത്. അപ്പൊ അത് പവർ സർജ് ഒഴിവാക്കിയിട്ടായിരിക്കും.
3: നമ്മുടെ വീട്ടിൽ സ്റ്റെബിലൈസർ ഒക്കെ ഉപയോഗിക്കുന്നതിന്
2: യു പി എസ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് MCB അതിന് വേണ്ടി, RCBയോ അല്ലെങ്കിൽ MCBയോ നമ്മൾ ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്, അത് നമുക്ക് വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈനിലെ ലീക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും, ഇത് കാറിനെ ബാധിക്കില്ല, ബാറ്ററിയെ ബാധിക്കില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ വാറണ്ടി ഇൻഷുറൻസ്, വാറണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ അതിന് മാനുഫാക്ചറിംഗ് ഡിഫക്ട് ഉണ്ടാകുന്ന കപ്പാസിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ആ ഇൻഷുറൻസ് കവർ ചെയ്യും. അപ്പം ഇൻഷുറൻസ് നമുക്കിപ്പോൾ വില കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പോകാതിരിക്കേണ്ട, കാരണം അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആ ഇൻഷുറൻസ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം ആ ഇൻഷുറൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകാതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ആക്ഷൻ ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്രൂവ്ഡ് ചാർജേഴ്സ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ വീട്ടിൽ ഈ സർജ് പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, MCB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കേണ്ട കാര്യം, അതെ അതെ,
3: അടിച്ചു പോകുന്നത് TVയോ മിക്സിയോ ഒന്നും അല്ല,
2: 15 lakhs വിലയുള്ള സാധനമാണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക, ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയുടെ BMS അതിന്റെ ലോഗ് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ സ്പെസിഫിക് SOH ഫ്ലോർ എത്ര ആണെന്നുള്ളത് നമ്മൾ മനസ്സിലായിച്ചിരിക്കണം. അതിന്റെ പിന്നെ ബാറ്ററി ഹെൽത്ത് എത്രത്തോളം ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ പ്രൊട്ടക്ഷൻ കവർ ഇൻഷുറൻസ് പോളിസിക്കകത്ത് അഡീഷണൽ ബാറ്ററി പ്രൊട്ടക്ഷൻ പോളിസിയോ എല്ലാം ഉണ്ടെങ്കിൽ അതും നമ്മൾ
3: എടുക്കാം. നല്ലതായിരിക്കും.
2: അതെ അതെ, ഇത്രയും കാര്യങ്ങളും നമ്മൾ വളരെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക.
3: ഇലക്ട്രിക് വണ്ടി അല്ലെങ്കിൽ

0: വണ്ടികൾ എടുക്കുന്ന ഇപ്പൊ ഒരു ട്രെൻഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാര്യം ഒരുപാട് ആൾക്കാർ ഈ പെട്രോളിന്റെ ഒക്കെ E20 പെട്രോൾ അല്ലെങ്കിൽ
1: സ്വന്തം പേഴ്സണൽ കാറിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഈ ഓട്ടോസ് ഒരുപാട് ഇറങ്ങുന്നത്.
0: അതെ, ഒരുപാട് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോ നിങ്ങളിപ്പോ വണ്ടി എടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ ഈ പറയുന്ന വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചെക്ക് ലിസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. എടുത്ത് കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ, അതും കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഈ പറഞ്ഞാൽ 25,000 അല്ലെങ്കിൽ 50,000 ശരിയാക്കാൻ പറ്റുന്ന ഡിവൈസസിന് പോലെ അല്ല. കാരണം ബാറ്ററി അടിച്ചു പോയാൽ ഈ പറയുന്ന ഒരു
1: 5 ലക്ഷം രൂപ
0: ഇപ്പോഴത്തെ EV വണ്ടികളുടെ 50% കൂടുതലും വില വരുന്നത് അതിന്റെ
1: ബാറ്ററിയാണ്.
0: അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ന്യൂസ് ആയിട്ട് നമുക്ക് ടെക് ബൈറ്റ്സിൽ വരുന്നത്. ശ്രോതാക്കളുടെ അഭിപ്രായം, നിങ്ങൾ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
1: അനൂപ് സൈനിങ് ഓഫ്. ബൈ
0: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക

ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: बेहतर होकर आ रही है रितु।
1: क्या बताऊँ अम्मा, रमा के घर गई थी किताब लेने, मगर रास्ते में ही मोहल्ले के लड़कों ने घेर लिया।
0: अच्छा, फिर क्या किया उन्होंने?
1: होली खेली मुझसे।
0: अरे तो तूने रोका क्यों नहीं?
1: रोका था।
2: गान मंदारम कालत्तिन्टे काटिल मंदमाय वीशुन्न संगीत सौरभ्यम गान मंदारम। വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കേരള ടൈംസ് ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിലെ ഓറിഗോൺ സംസ്ഥാനത്ത് പടർന്നു പിടിച്ച കാട്ടുതീ അതീവ രൂക്ഷമായി തുടരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള നിരവധി കാട്ടുതീകളിൽ ഇതുവരെ 10 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി കത്തിനശിച്ചതായി അധികൃതർ അറിയിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് അടിയന്തര ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ ആഘാതത്തിൽ ഇന്റർസ്റ്റേറ്റ് 84 ദേശീയപാതയുടെ ഏകദേശം 70 മൈൽ ദൂരമുള്ള ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റ്, അതിശക്തമായ ചൂട്, വരണ്ട കാലാവസ്ഥ എന്നിവ തീ അതിവേഗം പടരാൻ കാരണമായതായി അധികൃതർ വ്യക്തമാക്കി. കനേഡിയൻ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി ന്യൂയോർക്ക് സിറ്റി ടൂറിസം പ്ലസ് കൺവെൻഷൻ പുതിയ NICS നോർത്തേൺ നെയ്ബർ ഡീൽ എന്ന പ്രത്യേക യാത്രാ പ്രോത്സാഹന പദ്ധതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 7 വരെ പങ്കെടുക്കുന്ന 85 ലധികം ഹോട്ടലുകൾ, ബ്രോഡ്വേ ഷോകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മ്യൂസിയങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ 30% വരെ വിലക്കിഴിവ് ലഭിക്കും. ഈ ഓഫറിനായുള്ള ബുക്കിംഗ് ഓഗസ്റ്റ് 4 മുതൽ ആരംഭിക്കും. ആധുനിക കനേഡിയൻ പാസ്പോർട്ട് സേവനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യാജ പാസ്പോർട്ട് വെബ്സൈറ്റുകൾക്കെതിരെ കാനഡയിൽ നടപടി. പാസ്പോർട്ട് ഓൺലൈൻ, പാസ്പോർട്ട് എക്സ്പ്രസ് എന്നീ പേരുകളിൽ പ്രവർത്തിച്ചിരുന്ന സേവനങ്ങളിലൂടെ പൊതുജനങ്ങളെ വഞ്ചിച്ചെന്ന കേസിലാണ് ഒന്റാറിയോ സ്വദേശികളായ ജോൺ ജെസി ബ്രസ്ലിൻ, ഫീബി ഹുയ് ടിങ് വോങ് എന്നിവർ അറസ്റ്റിലായത്. സേനാ ഡിപ്ലോമാറ്റിക് ചർച്ചകൾക്കായി ട്രംപ് ആക്രമണങ്ങൾ നിർത്തിവച്ചതിന് ശേഷം ആദ്യമായി ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് മിന്നലാക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തൊടുത്തുവിട്ട എല്ലാ മിസൈലുകളും US വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകാനായി പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സമയത്താണ് ഈ സംഭവം. ഇത് മേഖലയിലെ സ്ഥിതിഗതികൾ വീണ്ടും വഷളാക്കിയേക്കും. ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഇന്ത്യൻ വംശജനായ US കോൺഗ്രസ് അംഗം രാജാ കൃഷ്ണമൂർത്തി പറഞ്ഞു. കൃത്രിമ ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഫ്യൂഷൻ എനർജി, സോളാർ പവർ, സുരക്ഷാ മേഖലകൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ചൈന ഉയർത്തുന്നത്. ഈ വെല്ലുവിളിയെ നേരിടാൻ ഇരു രാജ്യങ്ങളും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര വിവേചനങ്ങളും ഭിന്നതകളും കുറച്ച് ജനാധിപത്യം ശക്തിപ്പെടുത്തണം. H1B വിസ ഉടമകളും പതിറ്റാണ്ടുകളായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവരുമായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കേ അമേരിക്കയിലെ CSI വിശ്വാസ സമൂഹത്തിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് 35th CSI കുടുംബ യുവജന സമ്മേളനം ഡാളസിലെ ലവ് ഓഫ് ക്രൈസ്റ്റ് CSI ചർച്ചിൽ നടന്നു. ഇന്ത്യയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം പ്രതിനിധികളും വിശ്വാസികളും പങ്കെടുത്തു. 17 വയസ്സിലുണ്ടായ ദാരുണമായ വാഹന അപകടവും തുടർന്നുണ്ടായ തളർച്ചയും ഓർമ്മക്കുറവും തോൽപ്പിച്ചിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത ജെറിൻ ജോസഫ് എബ്രഹാം എന്ന യുവാവിന്റെ പ്രചോദനാത്മകമായ അനുഭവക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകം വെയർ ഐ ലോസ്റ്റ് മൈ സെൽഫ് വായനക്കാരിലേക്ക്. അക്ഷരങ്ങളും വാക്കുകളും വീണ്ടും പഠിച്ചെടുത്താണ് ജെറിൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പ്രതിസന്ധികളെ മറികടന്ന് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ 2nd വർഷ BA ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിയായ ജെറിൻ 1st വർഷ പരീക്ഷകളിൽ ഉജ്ജ്വല വിജയമാണ് കൈവരിച്ചത്. സീനിയർ വനിതകൾക്കായുള്ള CHM ട്രോഫി 2020 ക്രിക്കറ്റിൽ കേരളം ഫൈനലിൽ കടന്നു. ചണ്ഡീഗഡിനെ 99 റൺസിന് തോൽപ്പിച്ചാണ് കേരളം കിരീട പോരാട്ടത്തിന് അർഹത നേടിയത്. 4 ഓവറിൽ 3 മെയ്ഡനടക്കം 1 റണ്ണിന് 2 വിക്കറ്റ് വീഴ്ത്തിയ നിയ നിസ്നിന്റെ ബൌളിംഗാണ് കേരള വിജയത്തിൽ നിർണായകമായത്. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഷർമിള ധൻകർ. ഷോർട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 മീറ്റർ എറിഞ്ഞാണ് ഷർമിള സ്വർണം നേടിയത്. ഇന്ത്യയുടെ തന്നെ ശിൽപാ ശൈല വെങ്കലവും സ്വന്തമാക്കി. അരയ്ക്ക് താഴെ തളർച്ച ബാധിച്ചവരാണ് F57 വിഭാഗത്തിൽ മത്സരിക്കുന്നത്. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ സുവർണ നേട്ടം. ഇന്ത്യയുടെ ഡി ഗുകേഷും ഉസ്ബെക്കിസ്ഥാൻ ചാലഞ്ചർ ജാവോഹിർ സിന്ദ്രോവും തമ്മിലുള്ള ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ജനീവയിൽ നടക്കും. നവംബർ 25 മുതൽ ഡിസംബർ 15 വരെയാണ് 14 ഗെയിമുകളുള്ള ഫൈനൽ. കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ജയിച്ചാണ് സിന്ദ്രോ നിലവിലെ ചാമ്പ്യനായ ഗുകേഷിനെ ഫൈനലിൽ നേരിടാൻ യോഗ്യത നേടിയത്. ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ചാണ് 2024 ഗുകേഷ് പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായത്. ചരമറിയിപ്പുകൾ. കടുത്തുരുത്തി പൂഴിക്കോൾ നിരപ്പേ ത്രേസ്യാമ കുര്യൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കുറ്റിക്കാട്ട് KK സുകുമാരൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. തടിയമ്പാട് വെള്ളാര

0: കാലായിൽ വി എം ജോസഫ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: യു ആർ നൌ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.
3: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മൊഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കാതുകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

മഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന

പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.